0: സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കുക ആനന്ദകരമാണ്. എന്നാൽ ഒരു രോഗിയെ സന്ദർശിക്കുന്നതിന് മുമ്പ് ചിലത് ഉറപ്പിക്കാം. രോഗിയെ സന്ദർശിക്കുന്നത് അനുവദനീയമാണോ? രോഗിക്കോ ശുശ്രൂഷകർക്കോ ആശ്വാസകരമാണോ? അല്ല എങ്കിൽ സന്ദർശനം ഉപേക്ഷിക്കാം. പകരം ചെയ്തു കൊടുക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. സാങ്കേതിക മികവ് പ്രാപിച്ച ഈ ലോകത്ത് വിവരങ്ങൾ സന്ദേശങ്ങളിലൂടെ അന്വേഷിക്കാം. എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി അത് പ്രവർത്തിക്കാം. ഒരു വെളിപ്പുറത്ത് ഞാനുണ്ട് എന്ന് ആത്മാർത്ഥമായി ഉറപ്പു കൊടുക്കാം. അതല്ല, രോഗി സന്ദർശനം അനുവദനീയമാണെങ്കിൽ വളരെ പരിമിതമായ സമയം അവർക്കൊപ്പം ചെലവഴിക്കാം. രോഗിക്കും ശുശ്രൂഷകനും ഉന്മേഷദായകമായ ആശയങ്ങൾ പങ്കുവയ്ക്കാം. പകരം രോഗിയോട് മരണം, അപകടം, സ്വന്തം ആരോഗ്യവും രോഗവും വേദനയും രോഗയെ സമ്മർദ്ദത്തിലാക്കുന്ന വിശേഷങ്ങൾ പങ്കുവയ്ക്കാതിരിക്കാം. രോഗിക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ അത് ശ്രവിക്കാം. ആ സമയം ശുശ്രൂഷകനെ വിശ്രമിക്കാൻ അനുവദിക്കാം. ഒരുപക്ഷെ ശുശ്രൂഷകൻ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഇത് സമയവുമാകാം. സ്നേഹവും കരുതലും പ്രകടിപ്പിക്കേണ്ടത് രോഗിയുടെയും ശുശ്രൂഷകൻ്റെയും ആവശ്യം അറിഞ്ഞാകണം. ചിന്തിക്കാം.
1: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
2: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ ആറ്റൂർ രവിവർമ്മയുടെ മേഘരൂപൻ എന്ന കവിത, ആലപിക്കുന്നു ബാബു. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:20 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. ബാലകണ്ഠത്തിലെ ഭാർഗവ ഗർഭശമനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു നന്ദാത്മജൻ കൊതേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം. ഇതിൽ KN രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത് സംസാരിച്ചതിൻ്റെ 1-ാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരം, നാടകം നെല്ലിക്ക 2-ാം ഭാഗം, അധ്യായം 2. രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം, കാവ്യസൗരഭം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ.

0: മണിക്ക് പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ, 2 മണിക്ക് ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഗാന്ധാരിയെക്കുറിച്ച് കേൾക്കാം. വൈകുന്നേരം 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനഗീയം, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിയും ചിന്തയും, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 വായനശാല, 9:30 സംഗീത നിശ, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര.
0: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ആറ്റൂർ രവിവർമ്മയുടെ കവിത മേഘരൂപൻ, ആലപിക്കുന്നു ബാബു.

0: ബാബു ആലപിച്ച ആറ്റൂർ രവിവർമ്മയുടെ കവിത മേഘരൂപനാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം.
2: ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത ഒന്നാണത്. APJ അബ്ദുൽ കലാം.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂലൈ 20. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 20 വർഷത്തിലെ 201 ദിനമാണ്. ജൂലൈ 20 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1810 ബൊഗാറ്റോയിലെയും ന്യൂ ഗ്രാനഡയിലെയും പൗരന്മാർ സ്പെയിനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 1871 ബ്രിട്ടീഷ് കൊളംബിയ കാനഡ കോൺഫെഡറേ. 1903 ഫോർഡ് മോട്ടോർ കമ്പനി അതിൻ്റെ ആദ്യ കാർ കയറ്റുമതി നടത്തി. 1917 അലക്സാണ്ടർ കെറൻസ്കി റഷ്യയിലെ താൽക്കാലിക സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായും പ്രസിഡന്റായും അവരോധിക്കപ്പെട്ടു. 1940 ലീഗ് ഓഫ് നേഷൻസിൽ നിന്നും ഡെൻമാർക്ക് പിന്മാറി. 1949 19 മാസം നീണ്ട യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രയേലും സിറിയയും ഒരു ഉടമ്പടിയിൽ ഒപ്പുവച്ചു. 1954 വിയറ്റ്നാമിലെ പോരാട്ടത്തിന് അറുതി വരുത്തിക്കൊണ്ട് ആ രാജ്യത്തെ 17 പാരലൽ എന്ന രേഖയിലൂടെ വിഭജിക്കുന്നതിന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ഒരു വെടിനിർത്തൽ ഉടമ്പടിയിലൂടെ തീരുമാനിച്ചു. 1960 ശ്രീലങ്കയിൽ സിരിമാവോ ബണ്ഡാരനായകയെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു. ലോകത്ത് തിരഞ്ഞെടുപ്പിലൂടെ ഒരു രാജ്യത്തിന്റെ ഭരണസാരഥ്യത്തിലെത്തുന്ന ആദ്യത്തെ വനിതയാണവർ. 1962 കൊളംബിയയിലുണ്ടായ ഭൂകമ്പത്തിൽ 40 പേർ മരിച്ചു. 1969 അപ്പോളോ 11 ചന്ദ്രനിൽ ഇറങ്ങി. 1976 വൈക്കിംഗ് 1 പേടകം ചൊവ്വയിൽ വിജയകരമായി ഇറങ്ങി. പുരാതന മാസിഡോണിയയിലെ ഗ്രീക്ക് രാജാവായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി, ജനിതക നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഗ്രിഗർ ജോൺ മെൻഡൽ തുടങ്ങിയവരുടെ ജന്മദിനവും, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായിരുന്ന അന്നാചാണ്ടി, തിരുവിതാംകൂർ ചേരവംശത്തിലെ 54-ാമത്തെ രാജാവും തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ ഭരണാധികാരിയുമായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തുടങ്ങിയവരുടെ ചരമദിനവും ജൂലൈ 20-നാണ്.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961101075 77, മറ്റൊരു നമ്പർ 9496666646.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. അർജന്റീനയെ പരാജയപ്പെടുത്തി സ്പെയിൻ ലോകകപ്പ് ജേതാക്കൾ. എക്സ്ട്രാ ടൈമിൽ വിജയഗോൾ നേടിയത് ഫെറാൻ ടോറസ്, സ്പെയിനിൻ്റെ 2nd കിരീടം. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസ് നായകൻ കിലിയൻ എംബാപ്പയ്ക്ക്. 8 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളും 4 അസിസ്റ്റുമുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് വിദ്യാലയങ്ങൾക്ക് അവധി. കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള നയത്തിൻ്റെ ഭാഗമായാണ് അവധി അനുവദിച്ചതെന്ന് പൊതുമരാമത്ത് വകുപ്പ് വ്യക്തമാക്കി. പകരം പ്രവൃത്തി ദിവസമുണ്ടാകും, പിന്നീട് അറിയിക്കും. സെമിഫൈനലിലെ തോൽവിക്ക് പ്രായശ്ചിത്തം ചെയ്ത് ബുക്കായോ സാക്കയും സംഘവും നിറഞ്ഞാടിയപ്പോൾ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് 3rd സ്ഥാനം. ഗോൾമഴ കണ്ട മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 ഗോളിന് മറികടന്നു. 6 ലോകകപ്പുകൾ, 3 ഫൈനൽ, 1 കിരീടം. ഇക്കുറി കിരീടത്തിന് തൊട്ടരികിൽ കാലിടറിയെങ്കിലും ഫുട്ബോളിൽ ഒരു മനുഷ്യന് സാധ്യമായ പരമാവധി നേട്ടങ്ങളുമായാണ് അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സി ലോകകപ്പ് വേദിയിൽ നിന്ന് ഇറങ്ങുന്നത്. സ്പെയിൻ 2nd തവണയും ലോകകപ്പിൽ മുത്തമിടുമ്പോൾ ഓർക്കേണ്ട പ്രധാന പേരാണ് റോഡ്രി എന്ന റോഡ്രിഗോ. കളത്തിന് പുറത്ത് പരിശീലകൻ ഫ്യൂന്തെ മെനഞ്ഞ തന്ത്രങ്ങൾക്ക് കളത്തിൽ രൂപവും ഭാവവും നൽകി പടനയിച്ചത് റോഡ്രി എന്ന നായകനാണ്. കലാശക്കളി വരെ 7 മത്സരങ്ങളിൽ കളിച്ച റോഡ്രി 1 ഗോളോ 1 അസിസ്റ്റോ നേടിയിട്ടില്ലെങ്കിലും മധ്യനിരയിലെ റോഡ്രിയുടെ സാന്നിധ്യമാണ് സ്പെയിനിൻ്റെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ. ജന്തർ മന്ദറിൽ നിരാഹാര സമരം തുടരുന്നതിനിടെ സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയ പോലീസ് നടപടിയിൽ ഇടപെടാതെ ഡൽഹി ഹൈക്കോടതി. നിരാഹാര സമരം നടത്തുന്നവരെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് സ്വേച്ഛാപരമായ നടപടിയായി കാണാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ജെ അങ്മോ നൽകിയ ഹർജിയിൽ നോട്ടീസ് അയച്ചുകൊണ്ടാണ് ജസ്റ്റിസ് മിനി പുഷ്കർണയുടെ നിരീക്ഷണം. പരീക്ഷാക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ക്രോക്കോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് ഇന്ന്. പാർലമെന്റ് സമ്മേളനവും 3rd തിങ്കളാഴ്ച ആരംഭിക്കുന്നതിനാൽ മാർച്ചിൽ ഡൽഹി പോലീസ് അനുമതി നൽകിയിട്ടില്ല. സർക്കാർ ആശുപത്രികളിൽ DYFA ഉൾപ്പെടെ പുതുച്ചോറ് വിതരണം അനുവദിക്കില്ലെന്നും ആശുപത്രിക്കുള്ളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ മാത്രമായിരിക്കും ഭക്ഷണം നൽകുകയെന്നുമുള്ള പ്രഖ്യാപനം വിവാദമായതോടെ മന്ത്രി കെ മുരളീധരൻ നിലപാട് മയപ്പെടുത്തി. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകും.

0: ുന്നതിന് എതിരല്ലെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രത്യേക സാഹചര്യം മുൻനിർത്തിയാണ് പരാമർശമെന്ന് മന്ത്രി വിശദീകരിച്ചു. സഹകരണ ബാങ്കുകളിലെയും സംഘങ്ങളിലെയും നിക്ഷേപത്തിന് ഗ്യാരണ്ടി ഉറപ്പാക്കാനുള്ള നടപടി ശക്തമാക്കി സഹകരണ വകുപ്പ്. നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ അംഗമാകാത്ത സംഘങ്ങളെ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ നിന്നും വിലക്കും, പിഴയും ഈടാക്കും. ഇന്നും നാളെയും റേഷൻ ധാന്യ നീക്കം മുടങ്ങും. കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള വിതരണ കരാറുകാരുടെ സൂചനാ പണിമുടക്കിനാലാണ് ഇത്. നിയമനം ഉൾപ്പെടെയുള്ള നയപരമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാറുണ്ടെന്നും ഏകപക്ഷീയമായല്ല തീരുമാനങ്ങളെന്നും KPCC പ്രസിഡന്റും വൈദ്യുതി മന്ത്രിയുമായ സണ്ണി ജോസഫ്. മുഖ്യമന്ത്രിയും KSU സംസ്ഥാന പ്രസിഡന്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. KSU നേതാക്കൾ ചില പരാതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരമുണ്ടാകും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ FCRA ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുന്നതിനിടെ അനാദരം കാട്ടിയാൽ കുറ്റകൃത്യമായി കണക്കാക്കുന്ന ബിൽ, ജനന മരണ രജിസ്ട്രേഷനുകൾ വൈകിച്ചാലുള്ള ശിക്ഷാ നടപടി കർശനമാക്കുന്ന ബിൽ തുടങ്ങിയവ പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. എല്ലാ മാസവും സംസ്ഥാനത്തെ മികച്ച കണ്ടക്ടർക്കും ഡ്രൈവർക്കും അവാർഡ് നൽകാൻ KSRTC. ഓരോ ഡിപ്പോയിലെയും മികച്ച ഡ്രൈവറെയും കണ്ടക്ടറെയും കണ്ടെത്തി അവരിൽ നിന്നാണ് സംസ്ഥാനതല പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ അന്താരാഷ്ട്ര നാവികാഭ്യാസത്തിന് ഇന്ന് തുടക്കം. ഓപ്പറേഷൻ സത്തൻ റെഡിനെസ് എന്ന പേരിട്ടിരിക്കുന്ന പരിപാടി കൊച്ചിയിൽ ഇന്നു മുതൽ ഈ മാസം 23 വരെയാണ് നടക്കുന്നത്. സ്കൂൾ പരീക്ഷ മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം വരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ അധ്യയന വർഷം പൂർണ്ണമായി ഓൺലൈനാവും. സർട്ടിഫിക്കറ്റുകളെല്ലാം വിദ്യാർത്ഥികൾക്ക് ഇനി വിരൽത്തുമ്പിൽ ലഭിക്കും. ഇതിനായി യൂണിഫൈഡ് എക്സാം മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന ഏകീകൃത സോഫ്റ്റ്വെയറിൻ്റെ പണിപ്പുരയിലാണ് പരീക്ഷാഭവൻ. ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വഴിപാടുകൾക്കുള്ള പൂജാ സാധനങ്ങൾ വാങ്ങി വിതരണം ചെയ്യുന്ന രീതി അവസാനിപ്പിക്കുന്നു. എല്ലാ വഴിപാടുകൾക്കുമുള്ള സാധനങ്ങൾ ദേവസ്വത്തിൻ്റെ കേന്ദ്രീകൃത സ്റ്റോർ വഴി മാത്രം വാങ്ങി സൂക്ഷിക്കാനും വിതരണം ചെയ്യാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. KSRTC പ്രിയദർശിനി ബസ്സിലെ യാത്രാ സൗജന്യവും വെട്ടിലാക്കിയത് സ്വകാര്യ ബസ്സുകളെ മാത്രമല്ല ടൂറിസ്റ്റ് വാഹന ടാക്സി മേഖലയെയും. യാത്രാ സൗജന്യത്തിന് പുറമെ KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലും ടൂറിസ്റ്റ് വാഹനങ്ങളെ സാരമായി ബാധിച്ചു. സ്ത്രീകൾ ക്ഷേത്ര ദർശനത്തിനായി ഏറ്റവുമധികം യാത്ര ചെയ്യുന്നത് കർക്കിടക മാസത്തിലാണ്. നിലവിൽ KSRTCയുടെ ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള നാലമ്പല ദർശന പാക്കേജും പ്രിയദർശിനി ബസ്സുകളുമാണ് സ്ത്രീകൾ കൂടുതലായും ആശ്രയിക്കുന്നത്. മൺസൂൺ ടൂറിസത്തിനും ആളില്ലാതായി. പശ്ചിമേഷ്യയെ സമ്പൂർണ്ണ യുദ്ധഭീതിയിലാഴ്ത്തിയ ആക്രമണ പ്രത്യാക്രമണങ്ങൾ കടുപ്പിച്ച് US ഇറാനും. ജോർദാനിലെ അമേരിക്കൻ സേനാത്താവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 2 US പട്ടാളക്കാർ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരിക്കേറ്റു, 1 സൈനികനെ കാണാതായി. വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറിയാൽ എനിക്കൊന്നുമില്ലെന്ന് ട്രംപ്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം, കുട്ടികളുൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണവും ആലപ്പുഴയിൽ ചോദ്യക്കടലാസ് മാറി പൊട്ടിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് PSC യോഗം ചർച്ച ചെയ്യും. ക്രൈംബ്രാഞ്ചിന് രേഖകൾ കൈമാറിയത് കമ്മീഷൻ അംഗങ്ങളെ യഥാസമയം അറിയിച്ചില്ലെന്ന് പരാതിയുണ്ട്. ഓപ്പറേഷൻ തുഫാൻ പദ്ധതിക്ക് രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ സമൂഹത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തുഫാൻ ഇരിക്കൂർ നിയോജക മണ്ഡലത്തല ക്യാമ്പയിൻ ശ്രീകണ്ഠപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ അസഭ്യപ്രയോഗങ്ങളും മോശം പദങ്ങളും അശ്ലീലം പറച്ചിലുമായി വിലയിരുത്താനാകില്ലെന്ന് സുപ്രീംകോടതി. ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെയേറെ മോശപ്പെട്ടതും സംസ്കാരശൂന്യവുമാകാം, എങ്കിലും അവ അശ്ലീലതയുടെ പരിധിയിൽ വരില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. കർണാടകത്തിൽ സ്കൂളുകളിലും ആശുപത്രികളിലും ജങ്ക് ഫുഡ് നിരോധിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ആരോഗ്യകരമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ജമ്മുകാശ്മീരിലെ പൂഞ്ചിലും രജൌരിയിലുമുണ്ടായ പേമാരിയിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു, ഒട്ടേറെ പേരെ കാണാതായി, പലയിടത്തും റോഡുകൾ തകർന്നു. നാഗാലാൻഡിൽ മോൺ ജില്ലയിൽ ഉരുൾപൊട്ടലിൽ 8 പേർ മരിച്ചു, 6 പേരെ കാണാതായി. മധ്യപ്രദേശിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ BJP സർക്കാർ. മുഖ്യമന്ത്രി മോഹൻ യാദവിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം ബില്ലിൻ്റെ കരടിന് അംഗീകാരം നൽകി. സെഞ്ചുറിയുടെ ഓപ്പണർ രോഹിത് ശർമ്മ വിമർശകർക്ക് മറുപടി നൽകിയെങ്കിലും ഇന്ത്യയെ ജയത്തിലെത്തിക്കാനായില്ല. ഇംഗ്ലണ്ടിനെതിരായ 3-ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ 27 റൺസിന് ഇന്ത്യ കീഴടങ്ങി. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പര ഇംഗ്ലണ്ട് 2-1 സ്വന്തമാക്കി. പി സിന്ധു ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി. ജപ്പാന്റെ ലോക 3 നമ്പർ താരം അക്കാനെ യാമഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകളിൽ തോൽപ്പിച്ചു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.

0: ബ്രൈഡൽ മേക്കോവ്, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്കോവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്കോവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്കോവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
1: 9447371836.
0: 8078502836.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
2: സി എം വിസ്താര നെല്ലൂന്നി.
3: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
4: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
3: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
4: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
3: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
4: മറ്റൊരു നമ്പർ 8301993542.
3: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
5: രാമകഥാഗാനലയം.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം നാലാം ദിവസമായ ഇന്ന് ബാലകാണ്ഡത്തിലെ ഭാർഗവ ഗർഭശമനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു നന്ദാത്മജൻ കൊതേരി.

പിതൃഗണ തർപ്പണം ചെയ്ത നാഥ കാത്തുകൊള്ളുക തപോ വാരിതേ ഭൃഗുപദേ കാൾ തളിരിണ തവ ചരണം.

പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചനും മുക്തഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലിഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ

സഭാപതി രാമൻ കന്ദർപ്പകളേവരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാതിവൃന്ദാരകേന്ദ്ര മുനിവൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടുവന്ദിച്ചു മന്ദേതരം നന്ദി.

എന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവദാ ഭൃഗുപദേ. കൊല്ലണം മൃദുഹന്താവാകിയ ഹേഹേയനെ ചൊല്ലെഴും കാർത്തവീരാർജുനനാം നൃപേന്ദ്രനെ. വല്ലജാതിയുമവൻ മൽക്കലാംശജനല്ലോ വല്ലഭം.

മിഥിലാപുരിയിൽ നിന്ന് ക്ഷണവും സന്ദേശവും ലഭിച്ച ദശരഥ മഹാരാജാവ് ചതുരംഗപ്പടിയോടുകൂടി കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെയും അരുന്ധതി ദേവിയെയും മുൻനിർത്തി മിഥിലയിലേക്ക് യാത്ര പുറപ്പെട്ടു. ദശരഥ മഹാരാജാവിനെ ജനക മഹാരാജാവ് ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. രാമലക്ഷ്മണന്മാരെ കണ്ട മഹാരാജാവ് ഏറെ സന്തോഷിച്ചു. ജനകൻ അദ്ദേഹത്തിന്റെ ഭാര്യമാരോടും പുത്രിമാരോടും കൂടി രാജധാനിയിലേക്ക് എഴുന്നള്ളി വന്നു. തുടർന്ന് ശുഭമുഹൂർത്തത്തിൽ ധർമ്മനിഷ്ഠനായ രാജാവ് ശ്രീരാമനെ സഹോദരന്മാരോടുകൂടി മനോഹരമായ സ്വർണസിംഹാസനത്തിൽ ഇരുത്തി. പുരോഹിതനായ ശതാനന്ദൻ വസിഷ്ഠ വിശ്വാമിത്രന്മാരെ യഥാവിധ പൂജിച്ച് ശ്രീരാമന്റെ ഇരുപാർശ്വങ്ങളിലുമായി ഇരുത്തി വിധിപ്രകാരം അഗ്നി ജ്വലിപ്പിച്ചു. രത്നാഭരണങ്ങളാൽ ശോഭിതയായ സീതാദേവിയെ ജനകൻ ശ്രീരാമചന്ദ്രന്റെ സമീപത്തേക്ക് ആനയിച്ചു. പുത്രിയുടെ കരം ഗ്രഹിച്ച് എന്റെ പുത്രിയായ ഈ സീതയെ ഹേ രഘുത്തമ ഭവനായിക്കൊണ്ട് നൽകുന്നു, സന്തുഷ്ടനായാലും എന്ന് പറഞ്ഞുകൊണ്ട് പാണിഗ്രഹണ വിധിപ്രകാരം മഹാവിഷ്ണുവിന് മഹാലക്ഷ്മി എന്ന പോലെ ശ്രീരാമന്റെ കരങ്ങളിൽ സീതയെ സമർപ്പിച്ചു. അപ്രകാരം തന്നെ ഊർമിളയെ ലക്ഷ്മണനും മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും കൊടുത്തു. ശുഭലക്ഷണന്മാരായ നാല് സഹോദരന്മാരും സ്വന്തം ഭാര്യമാരോടുകൂടി ലോകപാലകന്മാരെന്നോണം ശോഭിച്ചു. അനന്തരം ജനക മഹാരാജാവ് വസിഷ്ഠ വിശ്വാമിത്രന്മാരോടായി നാരദനാൽ പറയപ്പെട്ട സ്വന്തം പുത്രിയുടെ കഥ വിവരിച്ചു കൊടുത്തു. യജ്ഞഭൂമിയുടെ വിശുദ്ധിക്കായി നിലമുഴുതപ്പോൾ ഉഴവുചാലിൽ നിന്ന് ശുഭലക്ഷണയായ ഈ കന്യക ഉത്ഭൂതയായി. അങ്ങനെയിരിക്കെ ശ്രീ നാരദ മഹർഷി തന്റെ വീണയിൽ നാരായണഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു.

എന്നോട് ഒരു കാര്യം പറഞ്ഞു. പരമാത്മാവായ സാക്ഷാൽ മഹാവിഷ്ണു ഭക്താനുഗ്രഹത്തിനും ദേവകാര്യസിദ്ധിക്കും രാവണ നിഗ്രഹത്തിനുമായി നാല് അംശങ്ങളിലായി അയോധ്യാധിപനായ ദശരഥന്റെ പുത്രന്മാരായ രാമാദിനാമങ്ങളോടെ അയോധ്യാധിപനായ ദശരഥന്റെ പുത്രന്മാരായി അവതരിച്ചിരിക്കുന്നു. യോഗമായ ദേവിയാകട്ടെ അങ്ങയുടെ ഭവനത്തിൽ സീതയെന്ന പേരിൽ ജനിച്ചിരിക്കുന്നു. അതിനാൽ പ്രയത്നപൂർവകം സീതയെ ശ്രീരാമന് തന്നെ കൊടുക്കണം. ഇവൾ പണ്ട് തന്നെ പരമാത്മാവിന്റെ ഭാര്യയാണ്. അന്ന് തൊട്ട് ഞാൻ സീതയെ വിഷ്ണുപത്നിയായ ലക്ഷ്മിയായി കരുതിപ്പോന്നു. അവളെ എപ്രകാരം ശ്രീരാഘവന് നൽകാമെന്ന് ആലോചിച്ചിരിക്കെ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലുദിച്ചു. ത്രിപുരാദഹനാന്തരം പരമേശ്വരനാൽ എന്റെ പിതാമഹഗൃഹത്തിൽ നിക്ഷിപ്തമായ ഈ ശൈവചാപം സീതാപരിണയാർത്ഥം എല്ലാവരുടെയും ഗർവം നശിപ്പിക്കുവാനുള്ള വീരപരീക്ഷണത്തിനുള്ള ഉപകരണമായി ഞാൻ നിശ്ചയിച്ചു. ശ്രീരാമചന്ദ്രൻ എന്റെ മനോരഥം ഫലവത്താക്കുകയും ചെയ്തു. ഹേ രാമചന്ദ്ര, ഇന്ന് എന്റെ ജന്മം സഫലമായി. അങ്ങ് ആദിത്യനെന്ന പോലെ സീതാസമേതനായി സിംഹാസനത്തിൽ വിരാജിക്കുന്നത് ഞാൻ കാണുന്നു. തുടർന്ന് സീതാസമേതനായ ശ്രീരാമചന്ദ്രനും പരിവാരങ്ങളും അയോധ്യയിലേക്ക് പുറപ്പെട്ടു.

0: പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൽഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൽഡോവ പ്രസിഡന്റ് മയ്യ സന്തോവുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൗപദി മുർമു കാണും. മാൾഡോവ ഇന്ത്യ പാർലമെന്റ് സൌഹൃദ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തിയ ശേഷം അവിടുത്തെ ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി നാളെയും മറ്റന്നാളും മാസ്റ്റോണിയയിൽ എത്തും. വടക്കൻ മാസ്റ്റോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദാവ്കോവയുമായി ദ്രൗപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസ്റ്റോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസ്റ്റോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൗപദി മുർമു പങ്കെടുക്കും. കൃഷി, ഔഷധ നിർമ്മാണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, IT അധിഷ്ഠിത സേവനം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ദ്രൌപദി മുർമു കാണും.
1: ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ

0: സോഷ്യൽ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം പദ്ധതി നമസ്തേ നടപ്പിലാക്കുന്നു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും മൺസൂൺ സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റ് ഹൌസിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ ും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നു. സമ്മേളനത്തിൽ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമനിർമ്മാണ നടപടികളെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. ക്രിയാത്മകമായ ചർച്ചകൾ, അർത്ഥവത്തായ പങ്കാളിത്തം, പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ പാലിക്കൽ എന്നിവയുടെ പ്രാധാന്യം യോഗത്തിൽ സ്പീക്കർ എടുത്തു പറഞ്ഞു.
0: ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീടനേട്ടം. സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കിരീടദാഹവുമായി അർജന്റീനയുടെ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്ത സ്പെയിൻ മുന്നേറ്റക്കാരെ പരമാവധി പ്രതിരോധിച്ചെങ്കിലും ഒടുവിൽ അർജന്റീനയ്ക്ക് പിടിവിട്ടു. എക്സ്ട്രാ സമയത്തിലേക്ക് നീങ്ങിയ ഫൈനൽ പോരാട്ടത്തിന്റെ 106 മിനിറ്റിൽ സമനില പൊട്ടിച്ച് സ്പെയിൻ ഗോൾ പിറന്നു. പെനാൾട്ടി ബോക്സിൽ നിക്കോ വില്യംസ് തലകൊണ്ട് മറിച്ചുകൊടുത്ത പന്തിൽ ഫെറാൻ ടോറസിന്റെ തകർപ്പനടി അവസാന രക്ഷകൻ എമിലിയാനോ മാർട്ടിനസേയും കടന്നു വരയിൽ. 16 വർഷങ്ങൾക്കിപ്പുറം സ്പാനിഷ് മുത്തം ഫിഫ ലോക കിരീടത്തിൽ ഉറപ്പിച്ച സുവർണ നിമിഷം. 10 പേരെ ചുരുങ്ങിയതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പിൻവലിഞ്ഞ അർജന്റീനയ്ക്ക് കളിയിൽ ഒരിക്കൽ പോലും സ്പാനിഷ് പ്രതിരോധത്തെ പിളർത്താനായില്ല. തുടർച്ചെ 2 കിരീടം ലക്ഷ്യമിട്ടെത്തിയ അർജന്റീന മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് നീക്കങ്ങളുടെ കാഴ്ചക്കാർ മാത്രമായി മാറുകയായിരുന്നു. എമാലിന്റെയും വയർ സാമ്പിളിന്റെയും തകർപ്പൻ ഷോട്ടുകൾ ഉൾപ്പെടെ 20 സ്പെയിൻ ഗോൾ ശ്രമങ്ങൾ തടഞ്ഞ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ ജീവൻ അധിക സമയം വരെ നീട്ടി നൽകിയത്. പകരക്കാരായി നിക്കോ വില്യംസും പെഡ്രിയും മെറീനയും എത്തിയതോടെ സ്പെയിന്റെ ആക്രമണങ്ങൾ കൂടുതൽ മൂർച്ചയേറി. കളിയുടെ അവസാന മിനിറ്റുകളിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗോൾ ശ്രമങ്ങൾ സ്പെയിൻ പ്രതിരോധം നിഷ്ഫലമാക്കി. അതെ, മെസ്സിപ്പട വീണിരിക്കുന്നു. ഇനി സ്പെയിൻ ലോക ഫുട്ബോൾ ആധിപത്യത്തിന്റെ പുതിയ മേൽവിലാസമായി 2030 വരെ അവർ അറിയപ്പെടും.
0: ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വിലമതിക്കുന്ന 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കൽക്കരി പാടങ്ങളിൽ CISF നടത്തിയ ഓപ്പറേഷനുകളിലൂടെയാണ് ഇത് പിടിച്ചെടുത്തത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും July 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. ആഘോഷിക്കുക, സൃഷ്ടിക്കുക, മാറ്റമുണ്ടാക്കുക എന്നതാണ് ഈ വർഷത്തെ ചെസ് ദിന പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSC നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3 ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സിൽ ഇന്ത്യയെ 27 പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. ലിത്വാനിയയിലെ വിൽസിനയിൽ നടന്ന 37th അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ 1 സ്വർണവും 3 വെള്ളിമെഡലുകളും നേടി. ഹരിയാനയിലെ ഭവ്യ ഗുൻവാളാണ് സ്വർണ മെഡൽ നേടിയത്. പശ്ചിമബംഗാൾ താരം സൗമിൽ മൈതി, രാജസ്ഥാനിലെ നിഷിത് കലാനി, പഞ്ചാബിന്റെ അൻമോൾ കുമാർ എന്നിവരാണ് വെള്ളിമെഡലുകൾ കരസ്ഥമാക്കിയത്. 58th അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ 4 സ്വർണമെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനമാണിതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ടീമിന്റെ മികവും സമർപ്പണവും ശാസ്ത്ര അഭിനിവേശവും രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറിയെന്ന് മോദി പറഞ്ഞു. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ ഷട്ട്ലർ PV സിന്ധുവിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാഡ്മിന്റന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ വിജയമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സിന്ധുവിന്റെ നേട്ടം യുവ അത്ലറ്റുകൾക്ക് കായിക രംഗത്ത് മികവ് പുലർത്താൻ പ്രചോദനമാകുമെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. സിന്ധുവിന്റെ നേട്ടം രാജ്യത്തിന്റെ അഭിമാനത്തെ ഉയർത്തിയതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 12th മലബാർ റിവർ ഫെസ്റ്റിവൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട്ടെ കോടഞ്ചേരി കൈനടി എസ്റ്റേറ്റിലെ തുഷാരഗിരി അഡ്വഞ്ചർ പാർക്കിൽ ഓഫ് റോഡ് ഫൺ റൈഡും കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും നടത്തി. സ്റ്റോക്ക്, മോഡിഫൈഡ്, ലേഡീസ്, ടൂ വീലർ ഡ്രൈവർ എന്നീ വിഭാഗങ്ങളിലാണ് ഓഫ് റോഡ് ഫൺ റൈഡ് അരങ്ങേറിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് സൗത്ത് കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും ചെളിക്കളിയും നടന്നത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽക്കാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. 52 പള്ളിയോടങ്ങളിലെ 5200 തുഴച്ചിലുകാർക്കും പള്ളിയോട പ്രതിനിധികൾക്കും ഇൻഷുറൻസ് പോളിസി പള്ളിയോട സേവാ സംഘത്തിനു വേണ്ടി മന്ത്രി കെ മുരളീധരൻ യുണൈറ്റഡ് ഇന്ത്യ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രതീഷ് തോമസിൽ നിന്ന് ഏറ്റുവാങ്ങി. കാസർഗോഡ് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്ത മാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. अथ वार्ताः. संसदः प्रावृट् सत्रम् अद्यारभ्य अगस्तमासस्य 13th दिनाङ्कपर्यन्तं प्रचलिष्यति. 25 दिनानां सत्रेऽस्मिन् 21 उपवेशनानि भविष्यन्ति. सत्रे अनेकानि महत्त्वपूर्णानि विधेयकानि चर्चायै अङ्गीकरणाय च उपस्थापितानि भविष्यन्ति इत्यपेक्षते. अद्य लोकसभायां सर्वोच्च न्यायालयस्य न्यायाधीशानां संख्या संशोधन विधेयकं 20-26, राज्यसभायां च राष्ट्रिय सम्मानस्य अपमान निवारणस्य संशोधन विधेयकं 20-26 उपस्थाप्येते. सहैव जन्म मृत्यु पंजीकरण संशोधन विधेयकं, आयकर संशोधन विधेयकं, സൂക്ഷ്മ ലഘു മധ്യമ ഉദ്യമ വികാസ സംശോധന വിധേയകം 20-26 ചേത്യേതാനി അപ്പി പ്രാവൃട് സത്രേസ്മിൻ ഉപസ്ഥാപിതാനി ഭവിഷ്യന്തി. പ്രാവൃട് സത്രസ്യ പൂർവസന്ധ്യായാം ഹ്യഃ സർവകാരേണ സംസദഭവനെ സർവദലീയോപവേശനം ആഹൂതം. സമ്മേളനസ്യ അധ്യക്ഷഃ രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ ആസീത്. अस्यां सभायां 40 राजनैतिक दलानां 50 तोप्यधिकाः नेतारः उपस्थिताः आसन्. सभायाः अनन्तरं प्रसारमाध्यमैः सह वार्तालापं कुर्वन् संसदीय कार्यमन्त्री किरेन रिजिजुः सर्वान् राजनैतिक दलान् संसदः कार्याचरणं निर्विघ्नं प्रचालयितुं प्रमुख विषयेषु रचनात्मक चर्चासु भागं ग्रहीतुं च आग्रहम् अकरोत्.
4: कोई पार्टी या कोई मेंबर अपना जो भी बात रखना चाहता है पार्लियामेंट में पूरा रख सकते हैं। मैं विपक्ष के साथियों को कहना चाहता हूं कि पहले में भी पार्लियामेंट को चलाने में दिक्कत आई थी क्योंकि हंगामा बहुत ज्यादा हुआ था। लोग चाहते हैं कि पार्लियामेंट सुचारू रूप से चले, इसलिए मैं फिर से सब पार्टी के

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ഏവർക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. 4th ജില്ലാ മിനി ഖോഖോ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 25th അരവഞ്ചാൽ ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. 2014 ജനുവരി 1 ശേഷം ജനിച്ചവർക്ക് പങ്കെടുക്കാം. ഒരു ടീമിൽ പരമാവധി 12 പേരായിരിക്കും. പങ്കെടുക്കുന്ന ടീമുകൾ ഈ മാസം 23 മുൻപായി ജില്ലാ ഖോഖോ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9495458799. 9446269089. 2025 December 31 വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ September 30 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. ശുചീകരണ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് August 15 വരെ അപേക്ഷിക്കാം. സ്കൂളിലെ ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0471273751. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ MCA പ്രോഗ്രാമിൽ NRI സീറ്റൊഴിവ്. നിശ്ചിത ഫീസ് അടച്ച് IT പഠനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപ് ഹാജരാകണം. ഫോൺ നമ്പർ 0479727845. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാർഷ്യൽ ആർട്സ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 6 മാസത്തെ പ്രോഗ്രാമിന് 10th class വിദ്യാഭ്യാസ യോഗ്യത. കളരിപ്പയറ്റ്, കുംഫു എന്നിവ പഠന വിഷയങ്ങളാണ്. 15 വയസ്സിന് മേൽ പ്രായമുള്ള ആർക്കും അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധിയില്ല. വിശദാംശങ്ങൾ www.srcc.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അവസാന തീയതി

0: മാസം 31. ഫോൺ നമ്പർ 9497145859. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹിന്ദി, ബയോളജി വിഷയങ്ങളിൽ അധ്യാപകരുടെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണി മുതൽ. പെരിങ്കരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10:30. ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് പകൽ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ. കാസർഗോഡ് ബെല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം HST മലയാളം, HST ഹിന്ദി, HST നാച്ചുറൽ സയൻസ് ഡ്രോയിംഗ് തസ്തികകളിൽ താൽക്കാലിക ഒഴിവ്. അഭിമുഖം നാളെ പകൽ 10:30. കണ്ണൂർ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽ വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകനെ നിയമിക്കുന്നു. ഇംഗ്ലീഷ് വിഷയത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപക തസ്തികയ്ക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിഷ്കർഷിച്ച യോഗ്യതയുള്ളവർ, വിദ്യാഭ്യാസ യോഗ്യത, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകളുമായി ഇന്ന് പകൽ 9:30 സ്ഥാപനത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0497294526. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും ദേവസ്വം അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും സുരക്ഷാ ചുമതല വഹിക്കുന്നതിന് ഒഴിവുള്ള 33 സെക്യൂരിറ്റി ഗാർഡ് തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള ഇന്റർവ്യൂ മറ്റന്നാൾ പകൽ 11 മണിക്ക് നടക്കും. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: ജനസമക്ഷം.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി നാട്ടുവിശേഷം. എഴുത്തുകാരിയും അധ്യാപികയുമായ AC പത്മിനി ടീച്ചർ രചിച്ച് കൈരളി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന 6 പുസ്തകങ്ങളുടെ പ്രകാശനം ഓഗസ്റ്റ് 1 ശനിയാഴ്ച വൈകുന്നേരം 3:30 മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ N. ഷാജിദ് മാസ്റ്റർ നിർവഹിക്കും. റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം ഓഗസ്റ്റ് 11 രാവിലെ 11 മണിക്ക് കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കും. കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വൈകിട്ട് രാമായണ പാരായണം എന്നിവയുണ്ടാകും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം S-Studio Makeover മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ S-Studio Makeover, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
6: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174.
0: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം.

0: ഇന്ന് സംസാരിക്കുന്നു എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത്.
1: നമസ്കാരം.
2: നമസ്തേ.
1: കെ എം രാധാകൃഷ്ണൻ മാസ്റ്റർ.
2: അതെ അതെ.
1: കണ്ണൂർ ജില്ലയിലും ഒരുപക്ഷെ മലബാറിലും ഈ പേര് വളരെ സുപരിചിതമാണ്. വിശേഷണം കുറച്ച് വാക്കുകളിൽ ഒതുക്കാൻ പറ്റാത്ത ഒരു വ്യക്തി വൈശിഷ്ട്യമുള്ള ഒരാളാണ്. മേഖലകൾ പലതാണ്, അതും വിവിധങ്ങളാണ്. വിദ്യാഭ്യാസ രംഗത്തുണ്ട്, സാംസ്കാരിക രംഗത്തുണ്ട്, സംഘടനാ പ്രവർത്തനങ്ങൾ, വ്യത്യസ്തമായ ഒരുപാട് സംഘടനകളുടെ ചുമതല വഹിക്കുന്ന ഒരാളാണ്. എല്ലാം ഉപരിയായിട്ട് ആളുകൾക്ക് ഏറെ സുപരിചിതമാവുന്നത് ക്ഷേത്ര വേദികളിലെ ആധ്യാത്മിക സാംസ്കാരിക പ്രഭാഷകൻ തുടങ്ങിയ മേഖലകളിലാണ്. അപ്പോൾ നമുക്ക് ഓരോ വശങ്ങളും ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. റേഡിയോ മലബാറിന് വേണ്ടി അങ്ങയെ വളരെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്.
2: വളരെ സന്തോഷം.
1: വിവിധങ്ങളായ വിശേഷണങ്ങളിൽ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് വിശേഷമാണ്?
2: എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇഷ്ടം എന്നുള്ളത് പ്രഭാഷണമാണ്. ഇതുവരെയായിട്ട് ഏതാണ്ട് ഒരു 3000 പരം പ്രഭാഷണം ഞാൻ ചെയ്തിട്ടുണ്ടാവും.
1: കേരളത്തിന് പുറത്തും
2: ഡൽഹി വരെ ഒരു 5-10 സംസ്ഥാനങ്ങളിലും ഒക്കെ ആയിട്ട് സ്കൂളുകൾ, കോളേജുകൾ, ക്ഷേത്രങ്ങൾ, സാംസ്കാരിക നിലയങ്ങൾ ഒക്കെ.
1: ഈ പ്രഭാഷണങ്ങളിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടോ? ആധ്യാത്മിക വിദ്യാഭ്യാസം, സംസ്കാരം.
2: ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അത് ഇന്ന വിഷയം എന്ന് ചിലപ്പോൾ പറയും.
1: ഇപ്പോൾ
2: മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ രഹസ്യം, അല്ലെങ്കിൽ നവദുർഗാ സങ്കല്പം, അല്ലെങ്കിൽ ഭഗവത്ഗീതയെക്കുറിച്ച് വിഷയം പറഞ്ഞാൽ ഭക്തിയെക്കുറിച്ച്, വേദാന്തം, ഉപനിഷത്ത്, ഏതാണ്ട് ഒരു 100 പരം വിഷയങ്ങൾ ക്ഷേത്രങ്ങളിൽ, വ്യത്യസ്ത വിഷയങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കോളേജുകളും സ്കൂളുകളൊക്കെ ആകുമ്പോൾ കുട്ടികളെക്കുറിച്ച് അവരുടെ മോട്ടിവേഷൻ,
1: വ്യക്തിത്വ
2: വികാസം, രക്ഷാകർത്താക്കളുടെ, അധ്യാപകരുടെ, ഒരു 1.5 മണിക്കൂർ ഏത് ക്ലാസ്സിലും കുട്ടികളെയും പിടിച്ചിരുത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
1: ഈ പ്രഭാഷണങ്ങളിൽ ഇപ്പം ഒന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുതിയ തലമുറയാണ്, അവർ ഈ ക്ഷേത്രങ്ങളിലെ ഭക്തരെ പോലെ അല്ലല്ലോ.
2: അതെ അതെ.
1: വളരെ വേഗതയുടെ ആളുകളാണ്, മാത്രമല്ല
2: ഫാസ്റ്റിന്റെ
1: ലോകത്താണ്. 21st century നമുക്ക് വേണമെങ്കിൽ പറയാം. അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ അതിവേഗതയുള്ള കാര്യങ്ങളൊക്കെയാണ്, ആസ്വാദനത്തിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഒരു പ്രഭാഷകൻ 1.5 മണിക്കൂർ ഇരുന്ന് തരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാഹസമാണ്. എങ്ങനെയാണ് അത് സാധ്യതമാവുന്നത്?
2: അത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയത്, ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയം പ്രഭാഷണമാണ്. പണ്ടൊക്കെ നമ്മൾ വലിയ കലാപരിപാടികളും ഗാനമേളകൾക്ക് ഉദ്ഘാടനത്തിനൊരു സദസ്സുണ്ടാവും, ഒരു 5-6 പ്രഭാഷണം. അപ്പോൾ ആ സദസ്സിന് മുന്നിലിരുന്ന ഞാനും ഇതൊന്ന് വേഗം കഴിഞ്ഞ് കിട്ടണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടാത്തതും എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും പ്രഭാഷണമാണ്. അത് എനിക്ക് തോന്നി പ്രഭാഷകന്മാർ പലരും സ്റ്റേജിൽ വായ കൊണ്ടാണ് പറയുക, ഹൃദയം കൊണ്ട് പറയണം. അധ്യാപകനെ പോലെയാണ്, അധ്യാപകർ നമുക്കറിയാമല്ലോ ഹൃദയം കൊണ്ട് സംവദിക്കുമ്പോഴേ കുട്ടികൾ ഇരിക്കും, വായ കൊണ്ട് പറയുന്നവർ ചെവി കൊണ്ട് അങ്ങനെ തള്ളിക്കളയും. അപ്പം ഞാനത് കുട്ടികളാണെങ്കിൽ, ഏത് പ്രായം, ഇപ്പോൾ 15 മുതൽ 20 പോലെയല്ല, 20 കുട്ടികൾ, 15 താഴെയുള്ള കുട്ടികൾ വേറൊരു ലോകത്തായിരിക്കും. അപ്പം ആദ്യം അവരുടെ പ്രായത്തെ നോക്കി അവർക്കനുസരിച്ച, ഇപ്പം ഭക്ഷണം പോലെ ഭിന്ന രുചിർഹ ലോകാന്നാണല്ലോ, ആ രുചിക്കനുസരിച്ച് അവർക്ക് കൊടുത്താൽ, എൻ്റെ എത്രയോ അനുഭവങ്ങളിൽ ഒരു കുട്ടി പോലും എഴുന്നേറ്റ് പോവുകയോ തലതിരിച്ചു നോക്കുകയോ ചെയ്യാത്തൊരു അനുഭവം അത്. എന്തുകൊണ്ടാണെന്നറിയില്ല.
1: പ്രഭാഷകരാണ്
2: മടുപ്പിച്ച് മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത്.
1: കലയോട് തന്നെ പൊതുവെ ഒരു
2: സുകുമാർ അഴീക്കോട് പറയാറുണ്ട്, പ്രഭാഷണ കല എന്നാ അദ്ദേഹം പേര് കൊടുത്തത്. ഈ ശ്രോതാക്കളെ കച്ചിത്തുരുമ്പ് ഇങ്ങനെ പറന്നു പോകുന്ന പോലെ ഏതെങ്കിലും ലോകത്തേക്ക് എത്തിക്കാൻ പ്രഭാഷകന് കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രഭാഷണം ചെയ്യുമ്പോൾ രണ്ടുപേര് സംസാരിക്കുകയോ അവർ വാച്ച് നോക്കുകയോ ചെയ്താൽ അർത്ഥം ഇയാൾക്ക് തുടരാൻ
1: അർഹതയില്ല
2: എന്നാണ്. ആ നിലയിൽ ഉണ്ടാക്കാത്ത തലത്തിൽ അവർക്ക് 1 മിനിറ്റ് പോലും ആ ടെമ്പോവിൽ, അതാണ് പ്രഭാഷണത്തിന് ടെമ്പോ 1.5 മണിക്കൂറാണ്, ആ 1.5 മണിക്കൂർ നിലനിർത്താൻ കഴിയുന്നിടത്താണ് അതിൻ്റെ വിജയം.
1: ശബ്ദ നിയന്ത്രണങ്ങളും,
2: ഈ ശബ്ദം ശ്രൈണമായ സ്വരം ഒരു പുരുഷനാണെങ്കിൽ, അല്ലെങ്കിൽ അതിഭയങ്കരമായ ഹാർഡ് വർക്ക് സ്വരം, കാഠിന്യമുള്ള സ്വരം, ഇത് രണ്ടും ഇല്ലാത്തൊരു നമുക്കറിയാമല്ലോ അതിനിടയിൽ. പക്ഷെ അത് ഒരേ ഒരു തലത്തിലല്ല, അത് അതിൻ്റെ ആവൃത്തി കുറച്ച് പറയേണ്ടടുത്ത്, കൂട്ടി പറയേണ്ടടുത്ത്, ഇങ്ങനെ ഒരു ഒരു അരുവി ഒഴുകുന്നത് പോലെ അങ്ങനെ പോകണം.
1: അതെ. 3000 പരം വേദികളിൽ, വിവിധ വേദികളിൽ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് സംസ്ഥാനങ്ങളിലൊക്കെ സംസാരിച്ചു.
2: അതെ അതെ.
1: വ്യത്യസ്തമായിരിക്കും അനുഭവങ്ങൾ, കാരണം 3000 വേദികൾ എന്ന് പറയുമ്പം ഒരു വേദിയിൽ ഒരു 200 മിനിമം ഉണ്ടെങ്കിൽ തന്നെ വലിയ നമ്പറാണ് അങ്ങേ കേൾക്കാനിരിക്കുന്നത്. ഏതെങ്കിലും വേദിയിൽ വ്യത്യസ്തമായ എന്തെങ്കിലും അനുഭവങ്ങൾ, ഓർമ്മിപ്പിക്കത്തക്ക എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ?
2: ഈ വിഷയങ്ങൾ ഞാൻ എപ്പോഴും

0: ഒന്നര മണിക്കൂറാണെങ്കിൽ അത് ഒരു 10 പോയിന്റുകളായിട്ട് നോട്ട് ചെയ്തിട്ടാണ് ഞാൻ പോവുക. ഒരു സ്ഥലത്ത് എനിക്ക് ആ കടലാസ് കുറിപ്പ് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ സാധാരണ ഒരു പടക്കളത്തിലേക്ക് യുദ്ധത്തിന് പോകുന്ന ആളുടെ കയ്യിൽ ആയുധം ഉണ്ടാവും. അതാണല്ലോ അവരുടെ ധൈര്യം, ആത്മവിശ്വാസം. എൻ്റെ കയ്യിൽ ആയുധമുണ്ട്. ആയുധം പോയാൽ അയാളൊന്ന് പതറിപ്പോകും. അപ്പം ഞാൻ ആകെ ഒരു അങ്കലാപ്പിലായി. ഇതെന്ത് പറയാം? അത് കയ്യിലുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല. പക്ഷേ ഞാനത് ആ ക്ഷേത്ര നടയിൽ പോയി ഒന്ന് എന്നിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചു. പതറാതെ എനിക്ക് പറയാനുള്ള ഒരു ശക്തി തരണമെന്ന്. ഒരു പക്ഷേ അവിടെ 1.5 മണിക്കൂർ ഞാൻ സംസാരിച്ചു. ഞാൻ നടത്തിയ പ്രഭാഷണങ്ങളിൽ ഒരു കുറിമാനവും നോക്കാതെ നടത്തിയ ഒരു നല്ല പ്രഭാഷണമായിരുന്നു എന്ന് ഞാൻ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് പോയപ്പോൾ മുഖ്യപ്രഭാഷകൻ ഞാനാണ്. ഒരു ക്ഷേത്രത്തിൽ SLC+2 കുട്ടികളെ ഒരു 5-6 ആളെ മാഷ് തന്നെ അനുമോദിക്കണമെന്നും സെക്രട്ടറി പറഞ്ഞു. ഞാൻ 7:30 പ്രഭാഷണത്തിന് 7 മണിക്കെത്തി. അവിടെ എത്തുമ്പോഴാണ് കഥയും ചിത്രമൊക്കെ മാറുന്നത്. സ്റ്റേജിൽ 45 പേര്, ആ പഞ്ചായത്തിലെയും അടുത്ത പഞ്ചായത്തിലെയും എല്ലാ അംഗങ്ങളും മെമ്പർമാര്. ഞാൻ ചോദിച്ചു, അല്ല മാഷക്ക് 1 മണിക്കൂർ സമയം കിട്ടും. അങ്ങനെ ഞാൻ ഏറ്റവും 42-ആവാനായിട്ടാണ് പിന്നിലായിരിക്കുന്നത്. മുഖ്യപ്രഭാഷകൻ ഞാനാണ്, നോട്ടീസിലും എൻ്റെ പേരേ ഉള്ളൂ. അങ്ങനെ ഓരോരാളും ആശംസ തുടങ്ങി. 40-ാമത് കഴിയുമ്പോഴേക്കും രാത്രി 11:30. 12 മണിക്കാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ച ആ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഭാരവാഹികളൊക്കെ പത്രമൊക്കെ സ്ഥലം വിട്ടു. എൻ്റെ മുന്നിൽ പിന്നെ ആകെ ഒരു 2 പേരാണ് ഉള്ളത്. ഒന്ന് മൈക്ക് ഓപ്പറേറ്ററും എൻ്റെ ഗതികേടോ എന്ന് കണ്ട് ഒരാളും. പക്ഷെ ഞാൻ അവിടെ ഒരു 30 മിനിറ്റ് ഈ ഒരാൾക്ക് വേണ്ടി രാത്രി, അർദ്ധരാത്രി. അതും ഒരു അനുഭവമെന്ന് പറയാം. ഒരുപാട് 1000, 2000, 5000 പേരുടെ ഇതിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
1: നമ്മളെ പ്രഭാഷകരൊക്കെ ചിലപ്പം ശ്രോതാക്കള് ഇന്ററാക്ഷൻ അനുവദിക്കും ചിലപ്പോൾ, അല്ലേ? അത് ഒരു പക്ഷേ ഒരു വെല്ലുവിളിയാണ്. അങ്ങനെ ഒരു പ്രഭാഷകൻ ചെയ്യുമ്പോൾ ആൾക്കൂട്ടത്തിലെ പല തരത്തിൽ
0: പ്രതികരണം,
1: ബഹുജനം പലവിധമാണല്ലോ. ഏത് തരത്തിലായിരിക്കും അവർ മറുപടി എന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു സാഹസത്തിന് എവിടെയെങ്കിലും മുതിർന്നിട്ടുണ്ടോ?
0: ചില ക്ഷേത്രങ്ങളിലും ചില സദസ്സിലും പോയാൽ മാഷ 30 മിനിറ്റ് സംശയ നിവാരണം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ടാവാറുണ്ട്. അതൊരു വെല്ലുവിളിയാണ്. കാരണം നമ്മളാരും സർവജ്ഞന്മാരല്ലല്ലോ. അപ്പൊ ഏതെങ്കിലും ചില വിദ്വാൻമാര് നമ്മളെ മുട്ടുകുത്തിക്കാൻ മാത്രം ഒരുങ്ങി പുറപ്പെട്ടവരുണ്ടാവും. അങ്ങനെ ദൈവാധീനം കൊണ്ട് ഇതുവരെ ഒരു ആക്രമണ ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ എനിക്കറിയാവുന്ന ഒരു രീതിയിൽ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പറഞ്ഞ് സംശയ നിവാരണമൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ആദ്യമേ പറയും, എനിക്കറിയുന്ന ഉത്തരം മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. നിങ്ങളെ ചോദ്യം ഞാൻ മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക് ഞാൻ തീർച്ചയായും അത് പഠിച്ച് പറഞ്ഞു തരും എന്നുള്ളൊരു മുൻകൂർ ജാമ്യം എടുക്കാറുമുണ്ട്.
1: ഒരു പ്രഭാഷകന് മിനിമം അത്യാവശ്യമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി, ഗുണം എന്താണ്?
0: ഒന്ന്, സമയനിഷ്ഠ. 5-10 പേര് ഒരു സദസ്സിൽ ഒരു സ്റ്റേജിൽ പ്രഭാഷണത്തിനുണ്ടെങ്കിൽ ആദ്യം മൈക്ക് കിട്ടിയാൽ 1 മണിക്കൂറും 1.5 മണിക്കൂറും ഒക്കെ നീണ്ട പ്രസംഗം നടത്തിയാലോ? സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗം ലോകപ്രസിദ്ധമാണ്. 7 മിനിറ്റാണ്. ആ 7 മിനിറ്റ് പ്രസംഗം ലോകത്തെ കീഴടക്കാമെങ്കിൽ നമ്മൾ ഇങ്ങനെ അനേക കാലം അനേക സമയം യാതൊരു നിലവാരവും ഇല്ലാതെ പറയുന്നതുകൊണ്ട് കാര്യമില്ല. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ ആദ്യം ഭാരവാഹികളുടെ എത്ര മിനിറ്റാണ് എനിക്ക്, നിങ്ങൾക്കത് 1 മണിക്കൂറോ 1 മിനിറ്റോ പറയാം. ആ 1 മിനിറ്റാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നിർത്താൻ ഉള്ള ഒരു ആർജവം നമ്മളെ പ്രഭാഷകർക്ക് ഉണ്ടാവണം. അതാണ് എനിക്ക്
1: സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനെ കുറിച്ചുള്ളൊരു ധാരണ പ്രഭാഷകന് അത്യാവശ്യമാണല്ലോ.
0: തീർച്ചയായും. ഇപ്പം നമ്മൾ സാഹിത്യത്തെ കുറിച്ച് പറയുന്നു. ഇപ്പൊ വായന വാരം കഴിഞ്ഞു പോയല്ലോ. അപ്പൊ ആ വായിക്കാനുള്ളൊരു ത്വര കേൾക്കുന്ന ആളുകളിൽ ഉണ്ടാക്കലാണല്ലോ പ്രഭാഷകന്റെ കടമ. അപ്പോൾ നല്ല ഗ്രന്ഥങ്ങളെ കുറിച്ച്, നല്ല എഴുത്തുകാരെ കുറിച്ച്, നല്ല സാഹിത്യ പ്രതിഭകളെ കുറിച്ച്, അവരുടെ നല്ല കാര്യങ്ങൾ ഇപ്പോൾ 1 മിനിറ്റ് ആണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ കേൾക്കുന്നവർക്ക് തീർച്ചയായും എനിക്ക് ആ പുസ്തകം അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ വായിക്കണം എന്ന് തോന്നും. അതൊരു വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
1: കേൾവിക്കാരെ സ്വാധീനിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട,
0: തീർച്ചയായും അവരുടെ ഹൃദയ മനസ്സ് നമ്മളെ മനസ്സിലേക്ക് ആവാഹിക്കണം. ഒരു ആവാഹന ക്രിയയാണ് പ്രഭാഷണം.
1: പക്ഷെ ആ ആവാഹന ക്രിയയുടെ അന്തസത്വം മനസ്സിലാക്കാത്ത പ്രഭാഷകരും നമുക്കിടയിലുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരുപാട് ദുർഗ്രാഹ്യമായ പദങ്ങളുടെ പ്രയോഗമാണ് അല്ലെങ്കിൽ
0: കടിച്ചാപ്പൊട്ടാത്ത
1: ഭാഷകൾ പ്രയോഗിക്കുകയാണ് പാണ്ഡിത്യ പ്രകടനമാണ് പ്രഭാഷകന്റെ ഗുണം എന്ന് കരുതുന്ന ചിലരൊക്കെ ഇല്ല നമുക്ക് ചുറ്റും.
0: ഓ, ഇപ്പൊ നമ്മൾ ബഷീറിനെ നമുക്ക് ഇഷ്ടമാണ്, ബേപ്പൂർ സുൽത്താൻ. എന്തുകൊണ്ടാണ് ബഷീർ? നമ്മുടെ ഭാഷയെ അല്ലെങ്കിൽ ഗൃഹഭാഷയെ നമുക്ക് പരിചയപ്പെടുത്തിയ ബഷീർ ഏറ്റവും ലളിതമായിട്ട് ഭാഷയെ പ്രയോഗിച്ച ആളാണ്. അതുപോലെ വലിയ ഇപ്പോൾ ശതകോടി മൃദുസ്വരങ്ങൾ സമൂഹത്തങ്ങളായി വിശ്വപ്രകൃതി കാതോർത്തു എന്നൊക്കെ മഹാനായന്മാർ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. ഇപ്പം എൻ്റെ ഇപ്പോൾ ഞാൻ ലളിതാ സഹസ്രനാമത്തെ

0: കുറച്ച് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. വളരെ കടുകട്ടിയാണ്, വേദാന്താണ്. ഈ മുന്നിലിരിക്കുന്ന തികച്ചു സാധാരണക്കാർക്ക് അത് പറഞ്ഞു കൊടുത്താൽ അവരാകെ അന്തം വിട്ടുപോകും. അപ്പൊ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംവദിക്കണം, അതാണ് എൻ്റെ ഒരു രീതി.
1: എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത് സംസാരിച്ചതിന്റെ തുടർഭാഗം അടുത്ത ദിവസം ജനകീയത്തിൽ. ജനകീയം സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ 1 ഗോളിന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഒരു റിപ്പോർട്ട്.
1: വർഷകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്നലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ 40 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 50-ലധികം നേതാക്കൾ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു.

0: പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൽഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകൾ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സന്ദർശനം ചരിത്രപരമാകുമെന്ന് മാൽഡോവ റൊമാനിയ അംബാസിഡർ മനോജ് കുമാർ മൊഹാപാത്ര പറഞ്ഞു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപ്പാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവിൻ ബന്ധങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സഫ്ദർജംഗ് ആശുപത്രിയിലെ ചികിത്സയിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. ജന്തർ മന്ദറിൽ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാങ്ചുക്കിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവിടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണെന്നും കോടതി നിരീക്ഷിച്ചു. വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിൽ ഉണ്ടെന്നും അതിനാൽ ജന്തർ മന്ദർ ഒഴികെ മറ്റിടങ്ങളിൽ അഞ്ചോ അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 58th അന്താരാഷ്ട്ര രസതന്ത്ര ഒളിമ്പ്യാഡിൽ 4 സ്വർണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിന്റെ സമർപ്പണവും ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും രാജ്യത്തിന് അഭിമാനമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലിത്വാനിയയിൽ നടന്ന 37th അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശ പോരാട്ടത്തിൽ ലാറ്റിനമേരിക്കൻ കരുത്തരായ അർജന്റീനയെ വീഴ്ത്തി സ്പെയിനിന് ലോകകിരീടം. വീറും വാശിയും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പാനിഷ് പട വിജയക്കൊടി പാറിച്ചത്. സ്പെയിനിന്റെ ചരിത്രത്തിലെ 2nd ലോകകപ്പ് കിരീട നേട്ടമാണിത്. വിശദാംശങ്ങളിലേക്ക്.
2: 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരാകുന്നത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു. മത്സരത്തിലുടനീളം സ്പെയിൻ നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീനയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ 106th മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ തകർപ്പൻ ഗോൾ സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചു. സ്പാനിഷ് പ്രതിരോധം കാത്ത കരുത്തുറ്റ പ്രകടനത്തിന് മുന്നിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയൻ നിര പാടെ പതറിപ്പോയി. മത്സരത്തിൽ മൊത്തം 120 മിനിറ്റ് കളിച്ചിട്ടും വെറും 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ പോസ്റ്റ് ലക്ഷ്യമാക്കി ഉതിർക്കാനായത്. ഇതിനിടെ ഇഞ്ചുറി ടൈമിൽ 2nd മഞ്ഞ കാർഡും പിന്നാലെ മാച്ചിംഗ് ഓർഡറും ലഭിച്ച് മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങിയതും കനത്ത തിരിച്ചടിയായി. അതിനിടെ ഗ്രൌണ്ടിന് പുറത്തെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ അർജന്റീന കോച്ച് ലയണൽ സ്കലോണിക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഇന്നലെ പരിസമാപ്തിയായത്. സ്പെയിനിന്റെ കിരീടനേട്ടം സമ്മാനിച്ച ഓർമ്മകളുമായി 2030 ലോക

0: വകുപ്പിനുള്ള കാത്തിരിപ്പിലാണ് ഇനി ഫുട്ബോൾ ആരാധകർ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മെറ്റലൈഫ് സ്റ്റേഡിയത്തിലെ കലാശക്കളിയിൽ ഇതിഹാസ താരം മെസ്സിയുടെ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കാൽപന്തിന്റെ വിശ്വകിരീടം നേടിയിരിക്കുന്നു. ഒപ്പം ആവേശത്തിന്റെ അലകടൽ തീർത്ത ഒരു കാൽപന്ത് കാലം കൂടി പോയി മറയുന്നു. ലോകകപ്പ് 2026 വിട പറഞ്ഞിരിക്കുന്നു. ചില രാത്രികൾ ഉറക്കമില്ലാതെയാക്കി, ചില നിമിഷങ്ങൾ കണ്ണീരാക്കി, ചില ആഘോഷങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയാക്കി. അവസാന വിസിലോടെ ആ അമേരിക്കൻ ലോകകപ്പ് ചരിത്രത്തിലേക്ക്. വീണ്ടും 4 വർഷത്തെ കാത്തിരിപ്പ്. ഇനി 2030 യൂറോപ്പിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമായി വീണ്ടും കാണാം. ഒരു ലോകകപ്പ് കൂടി അവസാനിച്ചു. പക്ഷേ ആരാധകരുടെ മനസ്സിൽ അത് സമ്മാനിച്ച ഓർമ്മകൾക്ക് ഒരു നാടും മരണമില്ല.
0: ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3rd ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബേഥേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദി സീരീസ്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSC യുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും July 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSC യുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ 1 ഗോളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം എന്ന ചെറുകഥ കേൾക്കാം. അവതരണം വിനീത സന്തോഷ്.
3: ചുരുങ്ങിയ തോതിൽ ശവദഹനം കഴിച്ച കുട്ടി ഓഫീസിലെ സ്നേഹിതന്മാരോട് വേണ്ട പോലെ നന്ദി പ്രകടിപ്പിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്ന ആ മനുഷ്യനെ നമുക്ക് അച്ഛൻ എന്ന് വിളിക്കാം. കാരണം ആ പട്ടണത്തിൽ അയാളുടെ വില അറിയുന്നവർ 3 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവർ അയാളെ അച്ഛ എന്നാണ് വിളിക്കാറുള്ളത്. ബസ്സിൽ അപരിചിതരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അയാൾ ആ ദിവസത്തിലെ ഓരോ നിമിഷങ്ങളും വെവ്വേറെടുത്ത് പരിശോധിച്ചു. രാവിലെ എഴുന്നേറ്റത് തന്നെ അവളുടെ ശബ്ദം കേട്ടിട്ടാണ്, മൂടി പുതച്ച് കിടന്ന പറ്റോ ഉണ്ണിയേ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ. അവൾ മൂത്ത മകനെ ഉണർത്തുകയായിരുന്നു. അതിനുശേഷം ഉലഞ്ഞ വെള്ളസാരി ഉടുത്ത് അവൾ അടുക്കളയിൽ ജോലി തുടങ്ങി. തനിക്ക് ഒരു വലിയ കോപ്പയിൽ കാപ്പി കൊണ്ടുവന്നു തന്നു. പിന്നെ എന്തെല്ലാമുണ്ടായി? മറക്കാൻ പാടില്ലാത്ത വല്ല വാക്കുകളും അവൾ പറഞ്ഞുവോ? എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൾ പിന്നീട് പറഞ്ഞതൊന്നും ഓർമ്മ വരുന്നില്ല. മൂടി പുതച്ച് കിടന്നാ പറ്റുമോ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ആ വാക്യം മാത്രം മറയാതെ ഓർമ്മയിൽ കിടക്കുന്നു.

0: അത് ഒരു ഈശ്വരനാമം എന്ന പോലെ അയാൾ മന്ത്രിച്ചു. അത് മറന്നുപോയാൽ എന്റെ നഷ്ടം പെട്ടെന്ന് അസഹനീയമായി തീരുമെന്ന് അയാൾക്ക് തോന്നി. ഓഫീസിലേക്ക് പോകുമ്പോൾ കുട്ടികൾ കൂടെയുണ്ടായിരുന്നു. അവർക്ക് സ്കൂളിൽ വെച്ച് കഴിക്കാനുള്ള പലഹാരങ്ങൾ ചെറിയ അലൂമിനിയ പാത്രങ്ങളിലാക്കി അവൾ എടുത്തുകൊണ്ടുവന്ന് തന്നു. അവളുടെ വലത്തെ കയ്യിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പറ്റി നിന്നിരുന്നു. ഓഫീസിൽ വെച്ച് അവളെപ്പറ്റി ഒരിക്കലെങ്കിലും ഓർക്കുകയുണ്ടായില്ല. ഒന്ന് രണ്ട് കൊല്ലങ്ങൾ നീണ്ടുനിന്ന ഒരു അനുരാഗ ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് അവർ വിവാഹം കഴിച്ചത്. വീട്ടുകാരുടെ സമ്മതത്തോടെയല്ല എങ്കിലും അതിനെപ്പറ്റി പശ്ചാത്തപിക്കുവാൻ ഒരിക്കലും തോന്നിയിട്ടില്ല. പണത്തിൻ്റെ ക്ഷാമം, കുട്ടികളുടെ അനാരോഗ്യകാലങ്ങൾ, അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ അവരെ തളർത്തിക്കൊണ്ടിരുന്നു. അവൾക്ക് പൊട്ടിച്ചിരിക്കാനുള്ള കഴിവ് ഏതാണ്ടൊക്കെ നശിച്ചു. എന്നാലും അവർ തമ്മിൽ സ്നേഹിച്ചു. അവരുടെ മൂന്ന് കുട്ടികൾ അവരെയും സ്നേഹിച്ചു. ആൺകുട്ടികളായിരുന്നു. ഉണ്ണി 10 വയസ്സ്, ബാലൻ 7 വയസ്സ്, രാജൻ 5 വയസ്സ്. മുഖത്ത് എല്ലായ്പ്പോഴും മെഴുക്ക് പറ്റി നിൽക്കുന്ന മൂന്ന് കുട്ടികൾ. പറയത്തക്ക സൗന്ദര്യമോ സാമർത്ഥ്യമോ ഒന്നുമില്ലാത്തവർ. പക്ഷേ അച്ഛനും അമ്മയും അന്യോന്യം പറഞ്ഞു. ഉണ്ണിക്ക് എഞ്ചിനീയറിങ്ങിലാ വാസന, അവൻ എപ്പോഴും ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ബാലനെ ഡോക്ടറാക്കണം. അവൻ്റെ നെറ്റി കണ്ടോ, അത്ര വലിയ നെറ്റി, ബുദ്ധിയുടെ ലക്ഷണാ. രാജനെ ഇരുട്ടത്ത് നടക്കാനും കൂടി പേടില്ല, അവൻ സമർത്ഥനാ, പട്ടണത്തിൽ ചേരേണ്ട മട്ടാ. അവർ താമസിച്ചിരുന്നത് പട്ടണത്തിൽ ഇടത്തരക്കാർ താമസിക്കുന്ന ഒരു ചെറിയ തെരുവിലാണ്. ഒന്നാം നിലയിൽ മൂന്ന് മുറികളുള്ള ഒരു ഫ്ലാറ്റ്. ഒരു മുറിയുടെ മുമ്പിൽ കഷ്ടിച്ച് രണ്ടാൾക്ക് നിൽക്കുവാൻ സ്ഥലമുള്ള ഒരു കൊച്ചു വരാന്തയുണ്ട്. അതിൽ അമ്മ നനച്ചുണ്ടാക്കിയ ഒരു പനിനീർ ചെടി ഒരു പൂച്ചട്ടിയിൽ വളരുന്നു. പക്ഷേ ഇതുവരെ പൂവുണ്ടായിട്ടില്ല. അടുക്കളയിൽ ചുമരിന്മേൽ തറച്ചിട്ടുള്ള കൊളുത്തുകളിൽ പിച്ചളച്ചട്ടുകങ്ങളും കരണ്ടികളും തൂങ്ങിക്കിടക്കുന്നു. സ്റ്റൗവിൻ്റെ അടുത്ത് അമ്മ ഇരിക്കാറുള്ള ഒരു തേഞ്ഞ പലകയുണ്ട്. അവൾ അവിടെ ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് സാധാരണയായി അച്ഛൻ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുക. ബസ് നിന്നപ്പോൾ അയാൾ ഇറങ്ങി. കാലിൻ്റെ മുട്ടിനെ ഒരു നേരിയ വേദന തോന്നി. വാദമായിരിക്കുമോ? താൻ കിടപ്പിലായാൽ കുട്ടികൾക്ക് ഇനി ആരാണുള്ളത്? പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ ഒരു മുഷിഞ്ഞ കൈലേസ് കൊണ്ട് മുഖം തുടച്ച് ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു. കുട്ടികൾ ഉറങ്ങിയിരിക്കുമോ? അവർ വല്ലതും കഴിച്ചുവോ? അതോ കരഞ്ഞു കരഞ്ഞു ഉറങ്ങിയോ? കരയുവാനുള്ള തൻ്റെ ഇടവും അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ താൻ അവളെ എടുത്ത് ടാക്സിയിൽ കയറ്റിയപ്പോൾ ഉണ്ണി എന്താണ് കരയാതെ വെറുതെ നോക്കിക്കൊണ്ടു നിന്നത്? ചെറിയ മകൻ മാത്രം കരഞ്ഞു. പക്ഷേ അവനെ ടാക്സിയിൽ കയറണമെന്ന് വാശിയായിരുന്നു. മരണത്തിൻ്റെ അർത്ഥം അവർ അറിഞ്ഞിരുന്നില്ല. തീർച്ച താൻ അറിഞ്ഞിരുന്നുവോ? ഇല്ല. എന്നും വീട്ടിൽ കാണുന്ന അവൾ പെട്ടെന്നൊരു വൈകുന്നേരം യാതൊരാളോടും യാത്ര പറയാതെ നിലത്ത് ഒരു ചൂലിൻ്റെ അടുത്ത് വീണ് മരിക്കുമെന്ന് താൻ വിചാരിച്ചിരുന്നുവോ? ഓഫീസിൽ നിന്ന് വന്നപ്പോൾ താൻ അടുക്കളയുടെ ജനൽവാതിൽ കൂടി അകത്തേക്ക് നോക്കി. അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നതിൻ്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു. ഉണ്ണി വിളിച്ച് പറയുകയാണ്, ഫസ്റ്റ് ക്ലാസ് ഷോട്ട്. തൻ താക്കോലെടുത്ത് ഉമ്മറത്തെ വാതിൽ തുറന്നു. അപ്പോഴാണ് അവളുടെ കിടപ്പ് കണ്ടത്. വായ അല്പം തുറന്ന് നിലത്ത് ചെരിഞ്ഞ് കിടക്കുന്നു. തല തിരിഞ്ഞ് വീണതായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഹൃദയസ്തംഭനമാണ്, മരിച്ചിട്ട് 1.5 മണിക്കൂറായി. പല വികാരങ്ങൾ. അവളോട് അകാരണമായി ഒരു ദേഷ്യം. അവൾ ഇങ്ങനെ താക്കീതുകളൊന്നും കൂടാതെ എല്ലാ ചുമതലകളും തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് പോയല്ലോ. ഇനി ആരാണ് കുട്ടികളെ കുളിപ്പിക്കുക? ആരാണ് അവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക? ആരാണ് ദീനം പിടിപ്പെടുമ്പോൾ അവരെ ശുശ്രൂഷിക്കുക? എൻ്റെ ഭാര്യ മരിച്ചു. അയാൾ തന്നെത്താൻ മന്ത്രിച്ചു. എൻ്റെ ഭാര്യ ഇന്ന് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചതുകൊണ്ട് എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. എത്ര നല്ല ഒരു ലീവ് അഭ്യർത്ഥനയായിരിക്കും അത്. ഭാര്യയ്ക്ക് സുഖക്കേടാണെന്നല്ല, ഭാര്യ മരിച്ചെന്ന്. മേലുദ്യോഗസ്ഥൻ ഒരുപക്ഷെ തന്നെ മുറിയിലേക്ക് വിളിച്ചേക്കാം. ഞാൻ വളരെ വ്യസനിക്കുന്നു, അയാൾ പറയും. ഹഹാ, അയാളുടെ വ്യസനം. അയാൾ അവളെ അറിയില്ല. അവളുടെ അറ്റഞ്ചുരുണ്ട തലമുടിയും ക്ഷീണിച്ച പുഞ്ചിരിയും മെല്ലെ മെല്ലെയുള്ള നടത്തവും ഒന്നും അയാൾക്കറിയില്ല. അതെല്ലാം എൻ്റെ നഷ്ടങ്ങളാണ്. വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ കിടപ്പുമുറിയിൽ നിന്ന് ഓടി വന്നു പറഞ്ഞു, അമ്മ വന്നിട്ടില്ല. അവൻ ഇത്ര വേഗം അതെല്ലാം മറന്നുവോ? ടാക്സിയിലേക്ക് കയറ്റി വെച്ച ആ ശരീരം തനിച്ച് മടങ്ങി വരുമെന്ന് അവൻ വിചാരിച്ചുവോ? അയാൾ അവൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഉണ്ണി, അയാൾ വിളിച്ചു. എന്താ അച്ഛാ? ഉണ്ണി കട്ടിലിന്മേൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ബാലൻ ഉറങ്ങി. നിങ്ങളൊക്കെ വല്ലതും കഴിച്ചോ? ഇല്ല. അയാൾ അടുക്കളയിൽ തിണ്ണമേൽ അടച്ചു വെച്ചിരുന്ന പാത്രങ്ങളുടെ തട്ടുകൾ നീക്കി പരിശോധിച്ചു. അവൾ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം, ചപ്പാത്തി, ചോറ്, ഉരുളക്കിഴങ്ങ് കൂട്ടാൻ ഉപ്പേരി, തൈര്, ഒരു സ്ഫടികപാത്രത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള നെയ്പ്പായസവും, മരണത്തിൻ്റെ സ്പർശം തട്ടിയ ഭക്ഷണ സാധനങ്ങൾ. വേണ്ട, അതൊന്നും കഴിച്ചുകൂടാ. ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിത്തരാം, ഇതൊക്കെ തണുത്തിരിക്കുന്നു, അയാൾ പറഞ്ഞു. അച്ഛാ, ഉണ്ണി വിളിച്ചു. അമ്മ എപ്പോഴാ വരിക? അമ്മയ്ക്ക് മാറില്ലേ? സത്യത്തിന് ഒരു ദിവസം കാക്കാനുള്ള ക്ഷമയുണ്ടാവട്ടെ, അയാൾ വിചാരിച്ചു. ഇപ്പോൾ ഈ രാത്രിയിൽ കുട്ടിയെ വ്യസനിപ്പിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത്? അമ്മ വരും, അയാൾ പറഞ്ഞു. അയാൾ കിണ്ണങ്ങൾ കഴുകി നിലത്തു വെച്ചു, രണ്ട് കിണ്ണങ്ങൾ. ബാലനെ വിളിക്കേണ്ട, ഉറങ്ങിക്കോട്ടെ, അയാൾ പറഞ്ഞു. അച്ഛാ, നെയ്പ്പായസം, രാജൻ പറഞ്ഞു. അവൻ ആ പാത്രത്തിൽ തൻ്റെ ചൂണ്ടാണി വിരൽ താഴ്ത്തി. അയാൾ തൻ്റെ ഭാര്യ ഇരിക്കാറുള്ള പലകമേൽ ഇരുന്നു. ഉണ്ണി വിളമ്പിക്കൊടുക്കോ? അച്ഛന് വയ്യ, തല വേദനിക്കുന്നു. അവൾ കഴിക്കട്ടെ. ഇനി ഒരിക്കലും അവളുണ്ടാക്കിയ ആഹാരം അവർക്ക് കിട്ടുകയില്ലല്ലോ. കുട്ടികൾ പായസം കഴിച്ച് കിടന്നു. അയാൾ അത് നോക്കിക്കൊണ്ട് നിശ്ചലനായിരുന്നു. കുറേ നിമിഷങ്ങൾക്കു ശേഷം അയാൾ ചോദിച്ചു, ചോറ് വേണ്ടേ ഉണ്ണി? വേണ്ട, പായസം മതി, നല്ല സ്വാദുണ്ട്, ഉണ്ണി പറഞ്ഞു. രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാ, അമ്മ അസൽ നെയ്പ്പായസാ ഉണ്ടാക്കിയത്. തൻ്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു.
1: ഇപ്പോൾ കേട്ടത് മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം എന്ന ചെറുകഥയാണ്. അവതരിപ്പിച്ചത് വിനീത സന്തോഷ്.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
3: കവിത ചെക്കൻ്റെ പാട്ട്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.

0: LKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. LKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30. തിരികെ ജീവിതത്തിലേക്ക്.
0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ എല്ലാ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ശ്രീരാമനാമത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഏതാനും ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ. ഈ ഗാനം നാരായം എന്ന പടത്തിൽ ചിത്രപാടിയത്, പി കെ ഗോപിയുടെ രചന, ജോൺസന്റെ സംഗീതം. 1993 ൽ ഈ ചിത്രം പുറത്തിറങ്ങിയത്.

സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു മോഹൻലാൽ ചിത്രമായിരുന്നു ഭരതം. 1991 സിബിമലയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കൈതപ്രത്തിൻ്റെ രചനയിൽ രവീന്ദ്രൻ മാസ്റ്ററുടെ ഈണത്തിൽ 8 ഗാനങ്ങളുണ്ട്. രാമകഥാ ഗാനലയം എന്നാരംഭിക്കുന്ന ഗാനം യേശുദാസ് പാടുന്നു.

മോഹൻലാൽ നൃത്താധ്യാപകനായും മോനിഷയും വിനീതുമൊക്കെ വിദ്യാർത്ഥികളായും അഭിനയിക്കുന്ന ഒരു സിനിമയായിരുന്നു കമ്മലദള്ളം. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒരു ഗാനരംഗത്തിലൂടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആനന്ദ നടനം ആടിനാൾ, യേശുദാസും രവീന്ദ്രനും സംഘവും പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ രവി.

1980 പുറത്തിറങ്ങിയ ഭക്തഹനുമാൻ രാമായണ കഥയെ അധികരിച്ചുണ്ടായ ഒരു സിനിമയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഈണം നൽകി യേശുദാസ് പാടി.

1962 പുറത്തിറങ്ങിയ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലെ ഒരു ഗാനം. തിരുനയിനാർ കുറിച്ച് മാധവൻ നായരുടെ വരികൾക്ക് ബ്രദർ ലക്ഷ്മണന്റെ സംഗീതം. കമുകര പുരുഷോത്തമൻ പാടിയ ഗാനം.

ചിത്രം ശ്രീരാമരാജ്യം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ഇളയരാജ. ആലപിക്കുന്നത് PV പ്രീത, രഞ്ജിനി ജോസ്.

സീതാ കല്യാണം എന്ന പടത്തിലെ ഗാനമാണ് എടുത്തത്. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ശ്രീനിവാസിന്റെ സംഗീതം. ആലപിച്ചത് ശരത്, മധു ബാലകൃഷ്ണൻ, കാർത്തിക്, അനുരാധ, ശ്രീറാം എന്നിവർ.

0: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങൾ.
1: Stitchwell Botic and Beauty Parlor, second floor, Links Mall, Mattanur. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി Stitchwell Botic Beauty Parlor and Uniforms, second floor, Links Mall, Mattanur. ഫോൺ 7999476836. 9447-371-836. 8078-502-836.
2: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000. 9446242000. SK Doors, Talasheri Road, Mattanur.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരം, നാടകം നെല്ലിക്ക രണ്ടാം ഭാഗം, അധ്യായം 2. രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ഉച്ചയ്ക്ക് 12 സർഗജാലകം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം കാവ്യസൗരഭം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2 ഒരുവട്ടം കൂടി, ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഗാന്ധാരിയെക്കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനഗീയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീത നിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
5: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
4: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ

0: ഏർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. അർജന്റീനയെ പരാജയപ്പെടുത്തി സ്പെയിൻ ലോകകപ്പ് ജേതാക്കൾ. എക്സ്ട്രാ ടൈമിൽ വിജയഗോൾ നേടിയത് ഫെറാൻ ടോറസ്, സ്പെയിനിൻ്റെ രണ്ടാം കിരീടം. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസ് നായകൻ കിലിയൻ എംബാപ്പയ്ക്ക്. 8 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളും 4 അസിസ്റ്റുമുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് വിദ്യാലയങ്ങൾക്ക് അവധി. കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള നയത്തിൻ്റെ ഭാഗമായാണ് അവധി അനുവദിച്ചതെന്ന് പൊതുമരാമത്ത് വകുപ്പ് വ്യക്തമാക്കി. പകരം പ്രവൃത്തി ദിവസമുണ്ടാകും, പിന്നീട് അറിയിക്കും. സെമിഫൈനലിലെ തോൽവിക്ക് പ്രായശ്ചിത്തം ചെയ്ത് ബുക്കായോ സാക്കയും സംഘവും നിറഞ്ഞാടിയപ്പോൾ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് 3rd സ്ഥാനം. ഗോൾമഴ കണ്ട മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 ഗോളിന് മറികടന്നു. 6 ലോകകപ്പുകൾ, 3 ഫൈനൽ, 1 കിരീടം. ഇക്കുറി കിരീടത്തിന് തൊട്ടരികിൽ കാലിടറിയെങ്കിലും ഫുട്ബോളിൽ ഒരു മനുഷ്യന് സാധ്യമായ പരമാവധി നേട്ടങ്ങളുമായാണ് അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സി ലോകകപ്പ് വേദിയിൽ നിന്ന് ഇറങ്ങുന്നത്. സ്പെയിൻ 2nd തവണയും ലോകകപ്പിൽ മുത്തമിടുമ്പോൾ ഓർക്കേണ്ട പ്രധാന പേരാണ് റോഡ്രി എന്ന റോഡ്രിഗോ. കളത്തിന് പുറത്ത് പരിശീലകൻ ഫ്യൂന്തെ മെനഞ്ഞ തന്ത്രങ്ങൾക്ക് കളത്തിൽ രൂപവും ഭാവവും നൽകി പടനയിച്ചത് റോഡ്രി എന്ന നായകനാണ്. കലാശക്കളി വരെ 7 മത്സരങ്ങളിൽ കളിച്ച റോഡ്രി 1 ഗോളോ അസിസ്റ്റോ നേടിയിട്ടില്ലെങ്കിലും മധ്യനിരയിലെ റോഡ്രിയുടെ സാന്നിധ്യമാണ് സ്പെയിനിൻ്റെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ. ജന്തർ മന്ദിറിൽ നിരാഹാര സമരം തുടരുന്നതിനിടെ സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയ പോലീസ് നടപടിയിൽ ഇടപെടാതെ ഡൽഹി ഹൈക്കോടതി. നിരാഹാര സമരം നടത്തുന്നവരെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് സ്വേച്ഛാപരമായ നടപടിയായി കാണാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ജെ അങ്മോ നൽകിയ ഹർജിയിൽ നോട്ടീസ് അയച്ചുകൊണ്ടാണ് ജസ്റ്റിസ് മിനി പുഷ്കർണയുടെ നിരീക്ഷണം. പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ക്രോക്കോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് ഇന്ന്. പാർലമെന്റ് സമ്മേളനവും തിങ്കളാഴ്ച ആരംഭിക്കുന്നതിനാൽ മാർച്ചിൽ ഡൽഹി പോലീസ് അനുമതി നൽകിയിട്ടില്ല. സർക്കാർ ആശുപത്രികളിൽ DYFA പൊതുച്ചോറ് വിതരണം അനുവദിക്കില്ലെന്നും ആശുപത്രിക്കുള്ളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ മാത്രമായിരിക്കും ഭക്ഷണം നൽകുകയെന്നുമുള്ള പ്രഖ്യാപനം വിവാദമായതോടെ മന്ത്രി കെ മുരളീധരൻ നിലപാട് മായപ്പെടുത്തി. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്നതിന് എതിരല്ലെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രത്യേക സാഹചര്യം മുൻനിർത്തിയാണ് പരാമർശമെന്ന് മന്ത്രി വിശദീകരിച്ചു. സഹകരണ ബാങ്കുകളിലെയും സംഘങ്ങളിലെയും നിക്ഷേപത്തിന് ഗ്യാരണ്ടി ഉറപ്പാക്കാനുള്ള നടപടി ശക്തമാക്കി സഹകരണ വകുപ്പ്. നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ അംഗമാകാത്ത സംഘങ്ങളെ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ നിന്നും വിലക്കും, പിഴയും ഈടാക്കും. ഇന്നും നാളെയും റേഷൻ ധാന്യ നീക്കം മുടങ്ങും. കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള വിതരണ കരാറുകാരുടെ സൂചനാ പണിമുടക്കിനാലാണ് ഇത്. നിയമനമുൾപ്പെടെയുള്ള നയപരമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാറുണ്ടെന്നും ഏകപക്ഷീയമായ എല്ലാ തീരുമാനങ്ങളെന്നും KPCC പ്രസിഡന്റും വൈദ്യുതി മന്ത്രിയുമായ സണ്ണി ജോസഫ്. മുഖ്യമന്ത്രിയും KSU സംസ്ഥാന പ്രസിഡന്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. KSU നേതാക്കൾ ചില പരാതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരമുണ്ടാകും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ FCRA ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കുന്നതിനിടെ അനാദരം കാട്ടിയാൽ കുറ്റകൃത്യമായി കണക്കാക്കുന്ന ബിൽ, ജനന മരണ രജിസ്ട്രേഷനുകൾ

0: വൈകിച്ചാലുള്ള ശിക്ഷാ നടപടി കർശനമാക്കുന്ന ബിൽ തുടങ്ങിയവ പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. എല്ലാ മാസവും സംസ്ഥാനത്ത് മികച്ച കണ്ടക്ടർക്കും ഡ്രൈവർക്കും അവാർഡ് നൽകാൻ KSRTC. ഓരോ ഡിപ്പോയിലെയും മികച്ച ഡ്രൈവറെയും കണ്ടക്ടറെയും കണ്ടെത്തി അവരിൽ നിന്നാണ് സംസ്ഥാനതല പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ അന്താരാഷ്ട്ര നാവികാഭ്യാസത്തിന് ഇന്ന് തുടക്കം. ഓപ്പറേഷൻ സത്തൻ റെഡിനെസ് എന്ന പേരിട്ടിരിക്കുന്ന പരിപാടി കൊച്ചിയിൽ ഇന്നു മുതൽ ഈ മാസം 23 വരെയാണ് നടക്കുന്നത്. സ്കൂൾ പരീക്ഷ മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം വരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ അധ്യയന വർഷം പൂർണ്ണമായി ഓൺലൈനാവും. സർട്ടിഫിക്കറ്റുകളെല്ലാം വിദ്യാർത്ഥികൾക്ക് ഇനി വിരൽത്തുമ്പിൽ ലഭിക്കും. ഇതിനായി യൂണിഫൈഡ് എക്സാം മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന ഏകീകൃത സോഫ്റ്റ്വെയറിൻ്റെ പണിപ്പുരയിലാണ് പരീക്ഷാഭവൻ. ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വഴിപാടുകൾക്കുള്ള പൂജാസാധനങ്ങൾ വാങ്ങി വിതരണം ചെയ്യുന്ന രീതി അവസാനിപ്പിക്കുന്നു. എല്ലാ വഴിപാടുകൾക്കുമുള്ള സാധനങ്ങൾ ദേവസ്വത്തിൻ്റെ കേന്ദ്രീകൃത സ്റ്റോർ വഴി മാത്രം വാങ്ങി സൂക്ഷിക്കാനും വിതരണം ചെയ്യാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. KSRTC പ്രിയദർശിനി ബസ്സിലെ യാത്രാ സൗജന്യവും വെട്ടിലാക്കിയത് സ്വകാര്യ ബസ്സുകളെ മാത്രമല്ല ടൂറിസ്റ്റ് വാഹന ടാക്സി മേഖലയെയും. യാത്രാ സൗജന്യത്തിന് പുറമെ KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലും ടൂറിസ്റ്റ് വാഹനങ്ങളെ സാരമായി ബാധിച്ചു. സ്ത്രീകൾ ക്ഷേത്ര ദർശനത്തിനായി ഏറ്റവുമധികം യാത്ര ചെയ്യുന്നത് കർക്കിടക മാസത്തിലാണ്. നിലവിൽ KSRTCയുടെ ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള നാലമ്പല ദർശന പാക്കേജും പ്രിയദർശിനി ബസ്സുകളുമാണ് സ്ത്രീകൾ കൂടുതലായും ആശ്രയിക്കുന്നത്. മൺസൂൺ ടൂറിസത്തിനും ആളില്ലാതായി. പശ്ചിമേഷ്യയെ സമ്പൂർണ്ണ യുദ്ധഭീതിയിലാഴ്ത്തിയ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഘടിപ്പിച്ച് US ഇറാനും. ജോർദാനിലെ അമേരിക്കൻ സേനാത്താവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 2 US പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. 4 പേർക്ക് പരിക്കേറ്റു. ഒരു സൈനികനെ കാണാതായി. വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറിയാൽ എനിക്കൊന്നുമില്ലെന്ന് ട്രംപ്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം. കുട്ടികളുൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണവും ആലപ്പുഴയിൽ ചോദ്യക്കടലാസ് മാറി പൊട്ടിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് PSC യോഗം ചർച്ച ചെയ്യും. ക്രൈംബ്രാഞ്ചിന് രേഖകൾ കൈമാറിയത് കമ്മീഷൻ അംഗങ്ങളെ യഥാസമയം അറിയിച്ചില്ലെന്ന് പരാതിയുണ്ട്. ഓപ്പറേഷൻ തുഫാൻ പദ്ധതിക്ക് രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ സമൂഹത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തുഫാൻ ഇരിക്കൂർ നിയോജക മണ്ഡലത്തല ക്യാമ്പയിൻ ശ്രീകണ്ഠപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ അസഭ്യപ്രയോഗങ്ങളും മോശം പദങ്ങളും അശ്ലീലം പറച്ചിലുമായി വിലയിരുത്താനാകില്ലെന്ന് സുപ്രീംകോടതി. ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെയേറെ മോശപ്പെട്ടതും സംസ്കാരശൂന്യവുമാകാം, എങ്കിലും അവ അശ്ലീലതയുടെ പരിധിയിൽ വരില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. കർണാടകത്തിൽ സ്കൂളുകളിലും ആശുപത്രികളിലും ജങ്ക് ഫുഡ് നിരോധിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ആരോഗ്യകരമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ജമ്മുകാശ്മീരിലെ പൂഞ്ചിലും രജൌരിയിലുമുണ്ടായ പേമാരിയിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു. ഒട്ടേറെ പേരെ കാണാതായി. പലയിടത്തും റോഡുകൾ തകർന്നു. നാഗാലാൻഡിൽ മോൺ ജില്ലയിൽ ഉരുൾപൊട്ടലിൽ 8 പേർ മരിച്ചു. 6 പേരെ കാണാതായി. മധ്യപ്രദേശിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ BJP സർക്കാർ. മുഖ്യമന്ത്രി മോഹൻ യാദവിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം ബില്ലിൻ്റെ കരടിന് അംഗീകാരം നൽകി. സെഞ്ചുറിയുടെ ഓപ്പണർ രോഹിത് ശർമ്മ വിമർശകർക്ക് മറുപടി നൽകിയെങ്കിലും ഇന്ത്യയെ ജയത്തിലെത്തിക്കാനായില്ല. ഇംഗ്ലണ്ടിനെതിരായ 3 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ 27 റൺസിന് ഇന്ത്യ കീഴടങ്ങി. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പര ഇംഗ്ലണ്ട് 2-1 സ്വന്തമാക്കി. PV സിന്ധു ജപ്പാൻ ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി. ജപ്പാന്റെ ലോക 3 നമ്പർ താരം അകാനെ യാമഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകളിൽ തോൽപ്പിച്ചു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
2: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hootic, Vox Lanage.
1: Phone 9496-420-880.
2: 8111-933-600.
1: CM Vistara.
2: CM Vistara Nillooni.

0: ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം റേഡിയോ മലബാർ 89.6 FM.

0: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
1: നെല്ലിക്ക ഭാഗം 2, രണ്ടാം അധ്യായം. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേശൻ, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശൻ, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, ചന്ദ്രഭാനു തില്ലങ്കേരി, യാത്രക്കാരൻ, അശ്വിനി കവണശ്ശേരി, മല്ലിക. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.

ഹലോ, എന്നാ ദിനേശ? ഞാൻ വീട്ടിലാ. ഇല്ല, കാര്യമായ പണിയൊന്നുമില്ല. എത്ര മണി? ഒരു മണിക്കാ? ഭക്ഷണ? അതെയാ? ആ, എന്നാ ശരി. ആ, ഞാനെത്താ. അല്ല, നീ സുരേഷിനെ വിളിച്ചില്ലേ? ആ ആ, നമുക്കൊന്നായിട്ട് പോവാം. ഞാനെത്തുന്ന് ആ ഒരു 12:30 ആകുമ്പോൾ ഞാൻ വിളിക്കാം.

0: ഞാൻ വിചാരിച്ചു നീ വീട്ടിലുണ്ടാവില്ല എന്ന്.
1: അല്ല, നിനക്ക് നന്നാ ഉച്ചയ്ക്ക് ശേഷം ഓഫ്.
0: എടോ, അത് കമ്പനി ഫൗണ്ടറുടെ ഒരു ഓർമ്മ ദിനം.
1: സുരേഷൻ വീട്ടിലുണ്ടാ?
0: ആ, വീട്ടിലുണ്ട്.
1: ഗായത്രി?
0: ഇല്ല, കോഴിക്കോടാ.
1: ഓ, ഫുഡ് പാർസൽ വാങ്ങിക്കൂടായിരുന്നോ?
0: സുരേശൻ അതൊക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു.
1: ഓ ഓക്കെ.
2: വാ, കേറി വാ.
0: സുരേശ, പൂരിച്ച.

0: മീനിന്റെ മണമൊന്നും വരുന്നില്ലല്ലോ ഡോ. മീനില്ലേ,
1: നമുക്ക് ശരിയാക്കാം ദിനേശ.
2: അപ്പൊ ഫുഡ് റെഡി അല്ലേ?
1: മീൽസ് റെഡി, ഓൾറെഡി റെഡി.
0: അപ്പോ ഇനി വൈകിക്കണ്ട, അറ്റാക്ക്.
1: കൊള്ളാം.
2: എടാ സുരേഷ, നിനക്ക് വർക്കില്ലേ?
1: കുറവാ, പുതിയ കോൺട്രാക്റ്റുകൾ ഒഴിവാക്കലാ.
2: ആന്താ,
0: എന്തിനാന്ന്? ഇഷ്ടം പോലെ സമ്പാദിച്ചില്ലേ, പിന്നെ നമ്മളെ പോലെയാ? പിള്ളേരും പ്രാരാബ്ദമൊന്നും ഇല്ലല്ലോ.
2: ദിനേശ, ഗായത്രി എന്താ കോഴിക്കോട് നിന്ന് വരാത്തെ?
0: ശരിയാ, ഗീതയും പറഞ്ഞു ഒന്ന് കാണണം. ഞായറാഴ്ച നമ്മളങ്ങോട്ട് പോവും മിക്കവാറും.
1: ആ, കുറച്ചവിടെ നിൽക്കട്ടെ. ഇങ്ങോട്ട് വരുന്നവരെ അവിടെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ മദർ സുപ്പീരിയറിന് സുഖമില്ലാന്ന് പറയുന്ന കേട്ടു, അതാ വരാഞ്ഞ്.
0: അത് നന്നായി.
2: എന്ത്?
0: അല്ല, അതല്ല, അത് സുഖമില്ലാത്തതുകൊണ്ടാണല്ലോ സഹായത്തിന് ഗായത്രി അവിടെ പോയത്.
2: അതിന്?
0: അല്ല, ഗായത്രി അവിടെ പോയത് കൊണ്ടാണല്ലോ സുരേശൻ ഇവിടെ ഒറ്റക്കായത്.
2: സുരേശൻ ഒറ്റക്കായത് കൊണ്ടാണല്ലോ നമ്മളിവിടെ ഇങ്ങനെ കൂടുന്നത്.
1: ആ, പിന്നെ ജയദേവന്റെ മെസ്സേജ് വന്നിരുന്നു. ഡൽഹിയിലെത്തിയപ്പോഴാ മെസ്സേജ് അയച്ചത്. ഹരിദ്വാറിലേക്ക് ട്രെയിനിന് കാത്തിക്കുമ്പോ.
2: അതെയാ, ഹരിദ്വാറിലെത്തിയാ?
0: എന്താ പറഞ്ഞേ?
1: യാത്രയൊക്കെ സുഖമായിരുന്നു പോലും, ഇനി നാട്ടിൽ വന്നിട്ട് കാണാന്നാ പറഞ്ഞേ.
0: അല്ല, രണ്ടാളും അവിടെ ഹിമാലയത്തിൽ ആശ്രമം കെട്ടി താമസിക്കോ? ജയദേവാനന്ദ സ്വാമികളും മല്ലികാനന്ദ സ്വാമിനിയും.
2: അതിന് ചാൻസ് ഇല്ലാതില്ല. നാട്ടിലിനി ആരാ അവർക്ക്?
1: എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. 7 വർഷങ്ങൾ കടന്നുപോയത് അറിഞ്ഞതേയില്ല.
0: റോജ ഉണ്ടായിരുന്നെങ്കിൽ ശാന്ത ടീച്ചർ ഒരു 5-10 കൊല്ലവും കൂടി ജീവിക്കുമായിരുന്നു.
1: ഒന്ന് ആലോചിച്ച് നോക്കിയേ, നഷ്ടപ്പെട്ടതൊക്കെ ഒന്നൊന്നായി തിരിച്ചു കിട്ടുക, നടക്കില്ലെന്ന് കരുതിയത് നടന്നു കാണുക. കുറച്ച് ദിവസമെങ്കിലും ടീച്ചർ ഒരുപാട് സന്തോഷിച്ചിരുന്നു.
0: നമ്മുടെ നെല്ലിക്കയോട് ടീച്ചർക്ക് എന്നും ഒരു കടപ്പാടുണ്ടായിരുന്നു.
2: പിന്നെ ഇല്ലാതിരിക്കുക. ഭാര്യ മരിച്ച് തലതിരിഞ്ഞ മോളുമായി ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന മകൻ ജയദേവനെയല്ലേ നമ്മൾ തിരിച്ചു കൊടുത്തത്?
0: ഓജസ്സും തേജസ്സുമുള്ള ജയദേവനെ, എന്താ ശരിയല്ലേ?
1: ജയദേവന്റെ വിഷാദം മാറ്റിയ മല്ലിക ഒരു മാതൃകാ മരുമകളായിരുന്നു, അതിൽ സംശയമില്ല. ടീച്ചർക്ക് മധുര അതിമധുരായത് മല്ലികയുടെ വരവാ.
2: അതിമധുരമായത് റോജ വന്നപ്പോഴാ.
0: അങ്ങനെ അമൃതമായാൽ അധികവും വിഷം അല്ലേ?
2: അതേ പണ്ഡിത, അങ്ങനെ തന്നെ.
1: ദിനേശ, മോളെ കോഴ്സ് കഴിയാറായോ?
0: ഇല്ലപ്പാ, 2 സെം ബാക്കിയുണ്ട്, 1 കൊല്ലം.
1: നീ അവളെ നാട് കടത്താനാ പ്ലാൻ?
0: അവൾക്ക് അതാ ഇഷ്ടം, നഴ്സിംഗ് ഫീൽഡ്. നല്ല സ്കോപ്പാ പോലു. ആ ഗീതക്കും അതിഷ്ട.
2: എന്നിട്ട് വേണം സകുടുംബം ഒരു വിദേശയാത്ര.
0: പിന്നെ ഇല്ലാതെ.
1: അല്ല ശ്യാമേ, നിന്റെ മോനോ?
2: റിപ്പീറ്റേഴ്സിന് ചേർന്നു. അവനതിന് താല്പര്യമില്ല, അവന്റെ അമ്മക്ക് നിർബന്ധം.
1: അവന്റെ ടേസ്റ്റ് എന്താന്ന് ചോദിച്ചോ.
2: പോലീസ് ഇൻവെസ്റ്റിഗേഷൻ.
0: അത് ചില സിനിമകൾ കണ്ട മോട്ടിവേഷനാ.
1: അതെല്ലാം പോട്ടെ, കുട്ടികളെല്ലാം നാട്ടിൽ വന്നാൽ നമുക്കൊന്ന് കൂടണം, അപ്പോഴേക്കും ജയദേവനെത്തും.
0: അതെ, ഗായത്രിയോട് വരാൻ പറയാം.
2: ദിനേശ, ഞായറാഴ്ച നീ കോഴിക്കോട് പോകുന്നുണ്ടാ?
0: ആ പോകാം, നീ വരുന്ന.
1: അല്ല, അതിപ്പോ ഇത്ര ധൃതി പിടിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല.
0: സുരേഷ, ഏതാണ്ട് 4 മാസമായില്ലേ പോയിട്ട്? നെല്ലിക്കോ മീറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ഡിസ്കണക്ട് ആയി പോയത്. ഗീത 1 മാസമായി പറയുന്നു ഗായത്രിയെ കാണണമെന്ന്, ഫോണിൽ അങ്ങ് കിട്ടുന്നുമില്ല.
2: മാത്രല്ല, ഗായത്രിക്ക് അമ്മ തന്നെയല്ലേ മദർ സുപ്പീരിയർ. അവർക്ക് സുഖമില്ലാന്നറിഞ്ഞ് നമ്മൾ പോകാതിരുന്നതും ശരിയല്ല, അല്ലേ ദിനേശ?
0: പിന്നെയല്ലാതെ. നിന്റെ വൈഫും വരുന്നുണ്ടോ?
2: മിക്കവാറും ഉണ്ടാകും.
0: അപ്പോ നമ്മൾ 4 ആള്.
2: 5 സുരേഷിനും. ഞാൻ വണ്ടി എടുക്കൂ, 5 സുഖമായിട്ട് പോവാ.
0: അപ്പോ ഓക്കെ അല്ലേ സുരേഷേ?
1: അത്
0: മതി, 1 ദിവസം സൈറ്റിൽ പോയിട്ട് ഒന്നും സംഭവിക്കൂല സുരേഷ. അപ്പോ സൺഡേ മോർണിംഗ് ഓക്കെ?
1: അതല്ല ദിനേശ, നെക്സ്റ്റ് വീക്ക് ജയദേവൻ എത്തുമല്ലോ, അവനില്ലാണ്ട് പോയാ?
2: അത് ശരിയാ, ഹരിദ്വാറിൽ ആശ്രമം കിട്ടിയില്ലെങ്കിലും അടുത്ത ആഴ്ച ആവാം. എന്താ ദിനേശ?
0: ഗീതയോട് വാക്ക് പറഞ്ഞു പോയി.
2: വാക്കല്ലേ, അതങ്ങ് മാറ്റ്, പതിവല്ലേ അത്.
0: ആ കുഴപ്പമില്ല, മല്ലികയോ ഉണ്ടാവും പറഞ്ഞാ ഓക്കെ ആവും.
2: അപ്പൊ ഒരു ഇന്നോവ ഏർപ്പാടാക്കണം, എന്താ സുരേഷ?
1: ഓ ഓക്കെ, അങ്ങനെ തന്നെ ആവാ.
0: പിന്നെ ജയദേവന് ഈ കാര്യം പറഞ്ഞ് നീ ഒരു മെസ്സേജ് അയക്കണേ.
1: അതൊന്നും വേണ്ട, അവരവിടെ കുറച്ച് സ്വസ്ഥമായിട്ടിരിക്കട്ടെ.
0: എന്നാൽ ഇങ്ങോട്ട് വിളിച്ചാൽ സൂചിപ്പിക്കാൻ മറക്കണ്ട.

0: ഇല്ലാത്ത ഒരിടം ഉണ്ടാവില്ല അല്ലേ?
1: സന്യാസിമാരായും അവരുടെ ആശ്രിതരായും ഉണ്ടാകുമെന്ന് കരുതിയില്ല.
0: അവരുള്ളത് നമുക്കൊരു സഹായായി.
1: അല്ലെങ്കിൽ ഹിന്ദി പറഞ്ഞൊരു വകയായേനെ.
0: ജയദേവ, അമ്മയുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ?
1: അതെ, ആഗ്രഹിച്ചതുപോലെയൊക്കെ കർമ്മങ്ങൾ ചെയ്യാനായി.
0: പക്ഷേ മോളുടെ കാര്യം പറഞ്ഞപ്പോ ഗുരുജി എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ?
1: നമ്മൾ പറഞ്ഞതൊക്കെ നിഷേധിക്കും പോലെയാ എനിക്ക് തോന്നിയത്.
0: അപ്പോ ഗുരുജിയുടെ സഹായിയോ അദ്ദേഹം എന്താ പറഞ്ഞത്?
1: സ്വാഭാവിക മൃതിയല്ലല്ലോ, അതുകൊണ്ടാവും.
0: ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് മറ്റേതെങ്കിലും ഒരു ജോത്സ്യനെ കൂടി കാണാം.
1: കാണാം.
0: എന്താ നിങ്ങൾക്കൊരു വിശ്വാസക്കുറവ് പോലെ?
1: വിശ്വാസത്തിന്റെ കാര്യമല്ല മല്ലികേ, ആശ്വാസമാണ്, മനസ്സിന് ആശ്വാസം.
0: ശരിക്കും ഈ സ്ഥലത്ത് കഴിയുമ്പോ ഒരാശ്വാസം തോന്നില്ലേ?
1: കാലം പറക്കൂട്ടു പോയ പോലെ.
0: ഇതിഹാസ കാലത്തേക്ക്, കറക്റ്റ് അല്ലേ?
1: അതെ, പുതിയ കാലത്തിന്റെ സൂചകങ്ങൾ വളരെ കുറവ് തന്നെ.
0: കഴുതകളും കുതിരവണ്ടികളും നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോവുകയാ.
1: പ്രകൃതി നോക്കൂ, ഹിമാലയം, കൈലാസം.

0: പ്രകൃതിയിലെ ഈശ്വരന്മാരുടെ വാസസ്ഥലം.
1: പ്രകൃതി തന്നെ ഈശ്വരൻ. ആകാശവും ഭൂമിയും കോടമഞ്ഞുകൾക്കുള്ളിൽ ഒളിക്കുന്ന കാഴ്ച.
0: അല്ല, ഇതെന്താ കാളിദാസനാവുകയാണോ? അതോ വേർഡ്സ്വർത്ത് ആണോ?
1: ആരെയും ഭാവനാ കവികളാക്കും.
0: തിരിച്ചു പോവാൻ തോന്നില്ല അല്ലേ?
1: അതെ, പക്ഷേ പോകണ്ടേ?
0: പിന്നെ പോവാതെ? അധികനാളെ നിന്നാ ചിലപ്പോ ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ കുറഞ്ഞു പോയി എന്ന്
1: വരും. നല്ല ഹൈമവതഭൂവിൽ നിന്ന് മടങ്ങാം.
0: ഇത് പണ്ട് വായനശാലയിലായിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു. എം പി വീരേന്ദ്രകുമാറിൻ്റെതല്ലേ?
1: വായിച്ചിട്ടുണ്ട്.
0: ഇത് മാത്രമല്ല, അവിടെ യാത്രാവിവരണങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. ആദി കൈലാസ യാത്രയൊക്കെ
1: വായനയിലൂടെ മല്ലിക ഒരു വട്ടം ഇവിടെയൊക്കെ വന്നിട്ടുണ്ടാവൂല്ലേ?
0: ഒരു തവണയല്ല, ഒരുപാട് തവണ. പക്ഷെ അപ്പോഴൊന്നും നേരിൽ കാണാൻ പറ്റുമെന്ന് കരുതിയതേ അല്ല. നിങ്ങൾക്കറിയോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കരുതിയിട്ടേയില്ല. സത്യം,
1: ഒരു രണ്ടാം ജന്മം.
0: അതെ, ഭൂമിയിൽ തന്നെ പുനർജന്മം.
1: ഈ അസുലഭ ഭാഗ്യത്തിന്, നമ്മുടെ പുനർജനിക്ക് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു?
0: മറ്റാരോടാ? ഒരൌഷധ ഫലത്തിനോട്, നെല്ലിക്കയോട് അല്ലേ?
1: നെല്ലിക്ക നമുക്ക് വേണ്ടിയാണ് അതുണ്ടായത് അല്ലേ?
0: അതെന്താ?
1: നമ്മുടെ സംഗമത്തോടെ നെല്ലിക്ക സംഗമവും അവസാനിച്ചു.
0: പക്ഷേ ചില സസ്യങ്ങൾ അങ്ങനെയാ, ഒരു തവണത്തെ വിളവിന് വേണ്ടി മാത്രം വളരും.
1: കദളി വാഴ.
0: തെറ്റ്, എല്ലാ വാഴകളും.
1: നെല്ലിക്ക തീർന്നെങ്കിലും കുറച്ചുപേർ ഇപ്പോഴും ഉണ്ടല്ലോ. സുരേഷ്, ദിനേശ്, ശ്യാം,
0: അവരുടെ ഭാര്യമാര്.
1: മല്ലികേ, ഉറങ്ങണ്ടേ?
0: നക്ഷത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആകാശഗംഗ

0: അതി വരുവോളം കണ്ടൂടെ ഇന്ന്. ഉറങ്ങാതെ ഇങ്ങനെ അങ്ങിരുന്നാലോ?
1: മാനസ സരോവരത്തിലേക്ക് നക്ഷത്രങ്ങൾ ഇറങ്ങി വരും.
0: അതുമാത്രോ? ദേ, അങ്ങ് ദൂരെ കൈലാസഗിരി ശൃംഖത്തിൽ മേഘങ്ങൾ ഒന്നായി തീർക്കുന്ന നടരാജരൂപം കാണണ്ടേ?
1: ഭൂമിയല്ലേ

0: മല്ലിക,
1: എന്താ?
0: നോക്ക്, സുരേഷിന്റെ ഒരു മെസ്സേജ്.
1: നോക്കട്ടെ. ഇതെന്താ ഇത്? ജയദേവാനന്ദ സ്വാമികളായി ആശ്രമം കിട്ടി താമസിക്കാനിടയുണ്ടെന്ന് ദിനേശൻ പറഞ്ഞു പോലും.
0: ദിനേശന്റെ സംശയം ചിലപ്പോ നടന്നേനെ അല്ലേ?
1: ആവോ, എനിക്കറിയില്ല.
0: ഒരു വേള നീയും ആഗ്രഹിച്ചിരുന്നില്ലേ മല്ലികാനന്ദ സ്വാമിനി?
1: അയ്യോ, എന്തായി പറയുന്നേ? സത്യമായിട്ടും ഇല്ല.
0: പിന്നെ
1: ജയദേവാനന്ദ തീർത്ഥപാദരുടെ ആശ്രിതിയാകാൻ ആഗ്രഹിച്ചു.
0: അപ്പോ ആ ആഗ്രഹം നിറവേറാതെയാ നാം മടങ്ങുന്നത് അല്ലേ?
1: അങ്ങനെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയ പിന്നെ
0: ദൈവത്തിന് എന്ത് കാര്യം?
1: അത് ശ്രീകുമാരൻ തമ്പിയല്ലേ, ബന്ധുക്കൾ ശത്രുക്കൾ.
0: പരികൾ ഓർമ്മയുണ്ടോ?
1: കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്ക് എന്തു മൂല്യം?
0: നമ്മുടെ ഭജനം ഇന്നും നിറഞ്ഞാൽ നാരായണനെന്തിന് അമ്പലങ്ങൾ?
1: എക്സ്ട്രീം ഫിലോസഫിയാണ്. പക്ഷേ ആദ്യ വരികൾ
0: ചുംബനപ്പൂ കൊണ്ടുമൂടി തമ്പുരാട്ടി നിന്നെയുറക്കാം.
1: പക്ഷേ ഇത് ഒരല്പം വൈരുദ്ധ്യമല്ലേ?
0: വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിന് തൽക്കാലം താല്പര്യമില്ല. ഏതായാലും നമ്മുടെ ഭജനം നിറയാതെ എല്ലാ സ്വപ്നങ്ങളും ഫലിക്കാതെ നമുക്ക് യാത്ര തുടരാം.
1: അല്ല, സുരേഷിന് റിപ്ലൈ കൊടുക്കണ്ടേ?
0: എന്താ അയക്ക്?
1: മംഗളങ്ങൾ. ജയാനന്ദ തീർത്ഥപാദരുടെ മംഗളങ്ങൾ. മംഗളയിൽ പിന്നെ ഭക്തനിലേക്ക്. ദ മംഗള എക്സ്പ്രസ്. ഇപ്പൊ മനസ്സിലായോ?

0: മല്ലിക, എന്തെങ്കിലും കഴിക്കണ്ടേ?
1: ഇപ്പോ എവിടെ എത്തിയേ?
0: മുംബൈ കല്യാൺ ജംഗ്ഷനാ. വണ്ടി ബിഫോർ ടൈമാണ്, അരമണിക്കൂർ കഴിഞ്ഞേ പോകും.
1: നന്നായി ഉറങ്ങി.
0: ഉറക്കത്തിന്റെ കുടിശ്ശികയെല്ലാം തീർത്തു അല്ലേ?
1: കൊറേയൊക്കെ.
0: നിനക്കെന്താ വേണ്ടത്? മഹാരാഷ്ട്ര സ്പെഷ്യൽ പബ്ജി ഒക്കെ ഉണ്ടാവും. എന്താ വേണോ?
1: ബണ്ണും പച്ചമുളകും വേണ്ട. ഈസ്റ്റിന്റെ

0: ദോശയോ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ?
1: ഞാൻ നോക്കാം.
0: അല്ല, ട്രെയിനിലുണ്ടാവില്ലേ?
1: അത് പാൻട്രി കാറിലേതല്ലേ, വൃത്തി ഉണ്ടാവണമെന്നില്ല. ഞാൻ ഇറങ്ങി വരാം. നീ ബർത്തിൽ നിന്ന് ഇറങ്ങ്, ഇവിടെ ഇരുന്നോളൂ, ഞാൻ സഹായിക്കാം. വാ, ഇവിടെ ചവിട്ടിക്കോ, ഇവിടെ ചവിട്ട്, അവിടെ ഇറങ്ങി വാ. ഇറങ്ങടോ.
0: അതെ ജയദേവ, വേഗം വരില്ലേ, നല്ല തിരക്കാ സ്റ്റേഷനിൽ.
1: ശരി, പെട്ടെന്ന് വരാം.
0: എന്തൊരു തിരക്കാ ഇവിടൊക്കെ. അപ്പുറത്തേത് മെട്രോ അല്ലേ? എത്രയാളാ ഓരോ കോച്ചിലും. ഇവരൊക്കെ എങ്ങോട്ടാ പോകുന്നത്? അതെന്താ അത് പേരൊക്കെയോ? കക്കിരിക്ക. ആ, എല്ലാറ്റിനും മുളക് മസാല നിർബന്ധ. വേണ്ട വേണ്ട. അതാരാ, കണ്ടിട്ട് നല്ല മുഖപരിചയം തോന്നുന്നുണ്ടല്ലോ. അതെ, എനിക്കറിയാം അവരെ. അത് റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ, മോളെ മോളെ, റോജ, റോജ, മാറി മാറിക്കേ മോളെ, നിൽക്ക്, നീ ഇങ്ങനെ പോവില്ലേ മോളെ, അവിടെ നിൽക്ക്, ഒന്ന് മാറ് മോളെ, നിങ്ങളൊന്ന് മാറ് മോളെ, മോളെ, റോജ, നീ ഒന്ന് അവിടെ നിൽക്ക്. ഈ കുട്ടി എന്താ എന്നെ കണ്ടിട്ട് നിൽക്കാതെ?
2: മോളെ, മോളെ, റോജ, റോജ.

0: के समय में प्लेटफॉर्म क्रमांक एक पर आ रही है।
1: ഉപ്പുമാവ് തന്നെ കിട്ടി. മല്ലിക, ഇവളെവിടെ പോയി? മുഖം കഴുകാനായിരിക്കോ? വണ്ടി വിടാറായില്ലേ മല്ലിക? അരെ അരെ ഭയ്യാ, ഇത് ഇവിടെ സീറ്റ് മീ മേരാ മേരാ മേരാ പത്നി ക്യാ ഹൈ
2: ഈ സീറ്റ് മേ ബൈഠി സ്ത്രീ ഹൈ ക്യാ
1: മേരാ പത്നി ക്യാ ക്യാ
2: വോ അഭി അഭി ഗാഡി കേ ബാഹർ കുച്ച് ചില്ലാതെ ഹുയേ ചലി ഗയി കിസി കോ മിൽനേ കേ ലിയേ ബോൾ രഹേ തേ
1: പുറത്തു പോകാനാ? മല്ലിക, ഈശ്വര, അവൾ എവിടെ പോവാനാ?
2: ഗാഡി ചൂട്ടേ വാലേ, ജൽദി കർലോ നാ, ജൽദി കരോ.
1: വണ്ടി പോകാറായല്ലോ. മല്ലിക, മല്ലിക, ഈ തിരക്കിൽ എവിടെയാ നോക്ക്, പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നോക്കാം. മല്ലിക,
2: ഗാഡി അഭി അഭി ചൂട്ടേ വാലേ, ഗാഡി ചലനാ ശുരു കർദിയാ.

0: जल्दी करो।
1: ट्रेन मूव आयल। അവള് കേറിയില്ലല്ലോ. അരെ ഭയ്യ, മേരാ പത്നി അന്ദർ സേ
0: നഹീ, വോ നഹീ ആയി, വോ അഭി ഭി ഗാഡി കി ബാഹർ ഹൈ, ബാഹർ സേ അഭി തക് വാപസ് നഹീ ആയി ഹോ, ജൽദി ജാകർ ദേഖ് ഡൂൻഡ് ലോ, നഹീ തോ ഗാഡി ഛൂട് ജായേഗി.
1: മല്ലിക മല്ലിക മല്ലിക, നീ എവിടെയാ? മല്ലിക.

നെല്ലിക്ക രണ്ടാം ഭാഗത്തിൻ്റെ രണ്ടാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേശൻ, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശൻ, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, ചന്ദ്രഭാനു തില്ലങ്കേരി, യാത്രക്കാരൻ, അശ്വിനി കവണശ്ശേരി, മല്ലിക. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നാടകനേരം.

0: അത് റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ മോളെ, മോളെ റോജ, റോജ മാറി, മാറിക്കേ.
1: തിരക്കേറിയ മുംബൈ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നകന്നു പോയത് മരിച്ചുപോയ തൻ്റെ മകൾ റോജയാണെന്ന് കരുതി മല്ലിക വണ്ടിയിൽ നിന്നും ഇറങ്ങി അന്വേഷിക്കുകയാണ്. പ്രഭാതഭക്ഷണവുമായി തിരിച്ചെത്തിയ ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്. ജയദേവനും മല്ലികയും കയറാതെ മംഗള എക്സ്പ്രസ് കൊങ്കൺ പാതകളിലൂടെ കേരളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപരിചിതമായ സ്ഥലത്ത് പലതരക്കാരായ ആളുകൾ ഭാഷയറിയാതെ പരസ്പരം കാണാനാവാതെ ജയദേവനും മല്ലികയും അവരുടെ പുനഃസമാഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക 2-ാം ഭാഗം.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20

0: 5000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗ് പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961 10 95 77, മറ്റൊരു നമ്പർ 9496 66 66 46.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം: സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Laminate,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747 4111 74.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരു ഒറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ജസീല കളരിക്കണ്ടി എഴുതിയ കഥ തമ്പുരു, അവതരിപ്പിക്കുന്നത് അശ്വിനി.
1: മമ്മി അല്ലേലും എപ്പോഴും ഇങ്ങനെയാണല്ലോ, എന്റെ ഒരു സന്തോഷങ്ങൾക്കും കൂടെ ഉണ്ടാവില്ല. എന്നിട്ട് എനിക്ക് വേണ്ടിയേ ജീവിക്കുന്നെന്ന് സംസാരവും എല്ലാം ചുമ്മാതാ. അലീന കയ്യിലിരുന്ന റിമോട്ട് സോഫയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈർഷ്യയോടെ എഴുന്നേറ്റ് പോയി. ടപ്പേന്ന് ബെഡ്റൂമിന്റെ ഡോറടയുന്ന ശബ്ദം കേട്ടപ്പോൾ ജൂലിക്ക് ഉള്ളിൽ ചിരി പൊട്ടി. കാരണം അലീനയുടെ പോക്ക് കണ്ടപ്പോൾ തന്നെ അടുത്ത നിമിഷം ഇതുതന്നെയാവുമെന്ന് ജൂലിക്ക് അറിയാമായിരുന്നു. പിണങ്ങുമ്പോൾ ഇതൊക്കെ തന്നെയാണല്ലോ പതിവ്. ഒരാഴ്ചയായി അമ്മയും മകളും ശീതസമരത്തിലാണ്. MBBS ഗ്രാജുവേഷൻ ഡേറ്റ് അറിഞ്ഞതു മുതൽ കൊച്ചിന് യാതൊരു സന്തോഷവുമില്ല. കാരണം അവൾക്കറിയാം ഈ വേദിയിലും അമ്മ അവളുടെ കൂടെ ഉണ്ടാവില്ലെന്ന്. അതിന്റെ വാശിയും പിണക്കുമാണ് ദിവസങ്ങളായി അരങ്ങു തകർക്കുന്നത്.
2: എനിക്ക് അപ്പയോ ഇന്നില്ല, മമ്മിയും കൂടെ വരാതിരുന്നാല് പിന്നെ എനിക്കെന്ത് സന്തോഷം മമ്മി?
1: നൂറുവട്ടമെങ്കിലും അവൾ ഈ ചോദ്യം ആവർത്തിച്ചു കഴിഞ്ഞു. ജൂലി തന്റെ ഇരുചക്ര കസേരയുടെ വീലുകൾ പതുക്കെ കറക്കിക്കൊണ്ട് സോഫയിലെ റിമോട്ട് കയ്യിലെടുത്ത് ചാനലുകൾ മാറ്റി പിടിച്ചെങ്കിലും കണ്ണിലുടക്കിയതൊന്നും മനസ്സിലുടക്കിയില്ല. അപ്പോഴേക്കും അടുക്കള ജോലിയൊക്കെ ഒതുക്കി തീർത്ത് മോളി ആന്റി രാത്രി കണ്ടു കൊതിതീരാത്ത തന്റെ ഇഷ്ടപരമ്പരകൾ ഒന്നുകൂടി കണ്ട് മനസ്സു നിറയ്ക്കാനായി തയ്യാറായി വന്നു. ജൂലി ഔപചാരികമായി TV റിമോട്ട് ആ കൈകളിലേക്ക് വെച്ചുകൊണ്ട് രംഗം ഒഴിഞ്ഞുകൊടുത്തു. ഇനി അവിടം മോളി ആന്റിയുടെ ഏരിയ. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് കാര്യമില്ലല്ലോ. ജൂലി തന്റെ കാലുകൾക്ക് പകരക്കാരനായ ചക്രങ്ങളെ സിറ്റൌട്ടിലേക്ക് തിരിച്ചു. വണ്ടിയുടെ കറക്കത്തിനിടയിൽ ബെഡ്റൂമിലേക്ക് ഒന്ന് പാളി നോക്കി. മോള് ബെഡിൽ കമിഴ്ന്നു കിടപ്പാണ്. ഇത്തിരി നേരം തനിച്ചിരുന്നാൽ താനെ വരും, അതാണ് നല്ലത്. പുറത്ത് നട്ടിച്ച വെയില് ചാഞ്ഞു തുടങ്ങുന്നതേയുള്ളൂ. സിറ്റൌട്ടിലെ ചെടികൾക്കൊക്കെ ചെറിയ വാട്ടം കാണുന്നുണ്ട്. കത്തിക്കാളുന്ന ഉച്ചച്ചൂടടിക്കുന്നത് കൊണ്ടാവാം. മോളിയാൻറി, ഈ ചെടികളൊക്കെ ഒന്ന് നനച്ചേക്കണേ, ഇലകളൊക്കെ വാടി തുടങ്ങുന്നുണ്ട്. ജൂലി അകത്തേക്ക് നോക്കി പറഞ്ഞെങ്കിലും പ്രതികരണമൊന്നും വന്നില്ല. അതങ്ങനെയാണ്, സീരിയലിൽ മുഴുകിക്കഴിഞ്ഞാൽ പിന്നൊന്നും അറിയില്ല. എന്നാലും മോളിയാൻറി എന്റെ ഒരു തണലാണ്. വർഷങ്ങളായി വീൽചെയറിലായ എനിക്ക് തുണയായി എന്നും കൂടെയുണ്ടല്ലോ. മുറ്റത്തിന്റെ അരികിലായി കിങ്ങിണിപ്പൂച്ച അതിന്റെ കുഞ്ഞുമണികളുമായി കളിച്ചുകൊണ്ടിരിക്കുന്നത് ജൂലിയുടെ കണ്ണിൽപ്പെട്ടു. ഒരാഴ്ചയായതേയുള്ളൂ കിങ്ങിണിയുടെ കുഞ്ഞുങ്ങളുണ്ടായിട്ട്. എവിടുന്നോ വന്നു കയറിയ പൂച്ചയാണ്. മോളി ആന്റിയാണ് കിങ്ങിണി എന്ന പേരൊക്കെ കൊടുത്ത് വയറ്റിലെ കുഞ്ഞുങ്ങളുണ്ടെന്ന് കണ്ട് ഞങ്ങളിൽ ഒരാളായി അതിനെയും ചേർത്ത് നിർത്തിയത്. പഞ്ഞിക്കെട്ട് പോലുള്ള പൂച്ചക്കുഞ്ഞുങ്ങൾ കിങ്ങിണിയുമായി കെട്ടിമറിഞ്ഞ് കളിക്കുന്നത് കാണാൻ കൗതുകം തോന്നി. ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഏതായിരിക്കും, എവിടെയാവും? പാവം ഈ കിങ്ങിണിപ്പൂച്ചയും എന്നെപ്പോലെ അച്ഛനില്ലാത്ത ഈ മക്കളെ വളർത്താൻ വിധിക്കപ്പെട്ടവളാവാം. ജൂലിക്ക് ആ പൂച്ചയോട് അലിവ് തോന്നി. എന്റെ ജോസ് ഇന്ന് കൂടെയുണ്ടായെങ്കിൽ എന്റെ മോൾക്ക് എത്ര സന്തോഷായെന്നെ. ജൂലിയുടെ നെഞ്ചിൽ വല്ലാത്തൊരു വിങ്ങൽ അനുഭവപ്പെട്ടു. അവൾ ഒരു നെടുവീർപ്പോടെ ഓർത്തുപോയി. അലീന മോളുടെ കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ സെറമണി. എന്തൊരാവേശമായിരുന്നു ജോസിനന്ന്. ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസമാണെങ്കിലും ജോസിനെ അത്രയും സന്തോഷവാനായിട്ട് ഞാൻ അതിനു മുൻപൊന്നും കണ്ടിട്ടില്ല. മോൾക്ക് വേണ്ട ഓരോ സാധനങ്ങളും വാങ്ങിക്കാനും അവൻ എന്തൊരു ഉത്സാഹമായിരുന്നു. അന്ന് അലീന മോളുടെ ഗൗൺ സൂര്യകാന്തി പൂവിന്റെ യെല്ലോ ആയിരുന്നു.

അതേ നിറത്തിലുള്ള ഡ്രസ്സ് നമുക്കും വേണമെന്ന് അവനായിരുന്നു നിർബന്ധം. പൊതുവെ വർക്ക്ഹോളിക്കായ അവൻ ആ ദിവസത്തേക്ക് നേരത്തെ അവധിയെടുത്തു വെച്ചത് കണ്ടപ്പോൾ അതിശയിച്ചു പോയിരുന്നു. മോളേക്കാൾ ആഹ്ലാദം അവനായിരുന്നു. അലീന ജോസ് എന്ന പേര് മൈക്കിലൂടെ വന്നപ്പോ മോള് മാലാഖ കുഞ്ഞിനെ പോലെ സ്റ്റേജിലേക്ക് കയറിയപ്പോ അവൻ മതിമറന്ന് കൈയടിച്ചത് ഇന്നലെ എന്നതുപോലെ ജൂലിക്ക് തോന്നി. പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോ എന്തൊക്കെയോ നേടിയ നിർവൃതിയായിരുന്നു അവന്. മോളെ കെട്ടിപ്പിടിച്ചുമ്മ വെക്കുന്നത് കണ്ട് കളിയാക്കിയ എന്നോട്, നിനക്കറിയാഞ്ഞിട്ടാടി പെണ്ണെ, എന്റെ കൊച്ച് അവളുടെ എഡ്യൂക്കേഷന്റെ ആദ്യ ചവിട്ടുപടി കടന്നിരിക്കുക, ഇനി ഇതുപോലുള്ള പടികൾ കടന്ന് കടന്ന് ഉയരങ്ങളിലെത്തും. ചിരിയോടെ പറഞ്ഞു നിർത്തിയത് ഇന്നും ചെവിയിലുണ്ട്. അല്ലെങ്കിലും അവൻ പിന്നെ അതിനുശേഷം എന്നോടൊന്നും സംസാരിച്ചില്ലല്ലോ. അതായിരുന്നല്ലോ എന്റെ കാതിലെ അവന്റെ അവസാന ശബ്ദം. ജൂലിയുടെ ഹൃദയത്തിന്റെ വിങ്ങലിൽ ഒരു തുള്ളി കണ്ണുനീർ കൺകോണിൽ ഉരുണ്ടുകൂടി. ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ ആ യാത്ര മുഴുവനാക്കാൻ കർത്താവ് സമ്മതിച്ചില്ല. എതിരെ പാഞ്ഞു വന്ന ഒരു ലോറിയിൽ എല്ലാം തല്ലിക്കെടുത്തി. കണ്ണുനിറയെ കണ്ട മോളുടെ സന്തോഷങ്ങളും മനസ്സിൽ നിറച്ചുകൊണ്ട് അവൻ ഞങ്ങളിൽ നിന്നും എന്നേക്കുമായി പോയി. മാസങ്ങളോളം അബോധാവസ്ഥയിലായെങ്കിലും ബോധത്തിലേക്ക് വന്ന ഞാൻ ആ നഗ്നസത്യങ്ങൾക്കു മുന്നിൽ പകച്ചുപോയ നാളുകൾ. ചെറുപ്പം മുതലേ നൃത്തച്ചുവടുകൾ കൈമുതലായിരുന്ന തന്റെ പാദങ്ങൾ നിശ്ചലമായിരിക്കുന്നു. കൂടെ ഇനിയുള്ള യാത്രകൾ ഇഴഞ്ഞു നടക്കാൻ തന്റെ തുണയില്ലാതെ ഒറ്റയ്ക്കായിരിക്കുന്നു. രണ്ടും താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. എങ്കിലും ഈശോ തന്റെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ഒരു നിധിയായി, ഒരു പോറല് പോലുമില്ലാതെ അലീന മോളെ കരുതി വെച്ചു. പിന്നീടങ്ങോട്ട് അവൾക്ക് വേണ്ടി ചിരിച്ചും അവള് കാണാതെ കരഞ്ഞും അവൾക്കായി ഈ ഉന്തുവണ്ടിയിൽ ജീവിതം മുന്നോട്ട് കറക്കുന്നു. മുറ്റത്തെ ചാമ്പമരത്തിൽ നിറയെ ചാമ്പക്കയുള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ നിറയെ കിളികളുണ്ടാകും. കലപിലെ ശബ്ദവുമായിട്ട് ഓർമ്മകളുടെ കൂടാരത്തിൽ തനിച്ചിരിക്കുമ്പോൾ ഇതുപോലുള്ള പ്രകൃതിയിലെ സംഗീത വിരുന്നുകൾ മനസ്സിന് വല്ലാത്ത സാന്ത്വനമേകുന്നതായി ജൂലിക്ക് തോന്നി. ഈ കിളികൾ എന്താവും ഇങ്ങനെ പയ്യാരം പറയുന്നത്? ഇവരുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്തു രസമായേനെ. അവരിൽ ഒരു കിളിയായി താനും ആ കൂട്ടത്തിൽ ചാമ്പമരക്കുമ്പിൽ ഇരിക്കുന്നതായി മനസ്സിൽ മോഹിച്ചു. അലീനയുടെ പിണക്കത്തിന്റെ ആയുസ് വളരെ ചെറുതായിരുന്നു. അല്ലെങ്കിലും ഒരു സങ്കടക്കടൽ നെഞ്ചിലേറ്റി ചക്രക്കസേരയിൽ കറങ്ങുന്ന അവളുടെ മമ്മിയെ ഒത്തിരി നേരമൊന്നും വേദനിപ്പിക്കാൻ അവൾക്കാവില്ല. അതുകൊണ്ടുതന്നെ ജൂലിയെ തിരഞ്ഞു നടന്ന അവൾ കണ്ടത് സിറ്റൗട്ടിലിരുന്ന് മുറ്റത്തെ കിളികളെ നോക്കി ദിവാസ്വപ്നം കണ്ടിരിക്കുന്ന മമ്മിയെയാണ്. അവൾ പുറകിലൂടെ ചെന്ന് മമ്മിയുടെ കഴുത്തിലൂടെ കൈകൾ കോർത്ത് മുഖം തന്റെ മുഖത്തോട് ചേർത്ത് പിടിച്ചു. ജൂലിക്കുട്ടി, നല്ല ചൂട് ചായയും പഴംപൊരിയും കഴിച്ചാലോ എന്ന് ചോദിച്ചുകൊണ്ട് പിണക്കത്തിന്റെ മുഖം മൂടി അഴിച്ചുവെച്ചു. അവൾക്ക് നന്നായി അറിയാം മമ്മിയുടെ വീക്ക്നെസ്സാണ് പഴംപൊരി. മോളിയാൻറ്റി, ചായയ്ക്ക് പഴംപൊരി വേണം കേട്ടോ എന്ന് വിളിച്ചു പറഞ്ഞതും ഉറക്കത്തിലേക്ക് വഴുതി വീഴാനൊരുങ്ങിയ മോളി ഞെട്ടിയുണർന്ന് കണ്ണുമിഴിച്ചു. ഒരു നിമിഷം അന്താളിച്ചെങ്കിലും സ്വബോധത്തോടെ ടി വി ഓഫ് ചെയ്ത് അടുക്കളയിലേക്ക് വിട്ടു. അലീന ജൂലിയുടെ വീൽചെയർ തള്ളി മുറ്റത്തേക്കിറങ്ങി. കൊച്ചുവർത്തമാനങ്ങളുമായി വിശാലമായ മുറ്റത്ത് ഓരോ ചെടിയുടെയും വിശേഷങ്ങൾ ആരാഞ്ഞുകൊണ്ട് റൗണ്ടടിച്ചു. ഈ കാഴ്ച കണ്ട് കുറിഞ്ഞിയും കുഞ്ഞുങ്ങളും കൗതുകത്തോടെ മാറി നിന്നു. ചാമ്പമരത്തിലെ കിളികൾ കളിച്ചിരികളുമായി കൂട്ടത്തോടെ പറന്നകന്നു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴാണ് മോള് പറയുന്നത് അവൾക്ക് നാളെ തന്നെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകണമെന്ന്. കോൺവക്കേഷന്റെ ഭാഗമായുള്ള ചില റിഹേഴ്സലൊക്കെ ബാക്കിയാണെന്ന്. ജൂലിക്ക് സങ്കടം തോന്നി. ഇന്നും മോള് വന്നു പോകുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. അവൾ വന്നാൽ മാത്രമാണ് ഈ വീട് ഉണരുന്നത്, തന്റെ മനസ്സുണരുന്നത്. ജൂലി നെടുവീർപ്പോടെ മകളെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു കിടന്നു. പ്ലസ് ടു കഴിഞ്ഞ് ഇതാ ഇപ്പോൾ MBBS പൂർത്തിയാക്കിയിരിക്കുകയാണ് തന്റെ പൊന്നുമോള്. അന്ന് കിൻഡർ ഗാർഡൻ കഴിഞ്ഞിറങ്ങുമ്പോൾ തന്റെ ജോസ് അത്ര സന്തോഷിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ എത്ര സന്തോഷിച്ചേനെ. ജൂലി അരുമയോടെ മകളുടെ തലയിൽ തലോടി. പാവം എന്റെ കുഞ്ഞ്, അപ്പന്റെ സ്നേഹവും ലാളനയും മനസ്സിന്റെ പിന്നാമ്പുറങ്ങളിലെ നേരിയ ഓർമ്മകൾ മാത്രമാണ് അവൾക്ക്. രൂപം മാത്രമാണ് അവളുടെ ഉള്ളിൽ മിഴിവേകി നിൽക്കുന്നത്. ആ രൂപം ഓരോ ദിവസത്തിന്റെയും തുടക്കത്തിലും ഒടുക്കത്തിലും പ്രാർത്ഥനയിലൂടെ ഈശോയുടെ മുന്നിൽ അവൾ പൊടി തട്ടി മിനുക്കി വെക്കും. പ്രായത്തേക്കാൾ നല്ല പക്വത മോളെന്നും കാണിക്കാറുള്ളത് ജൂലി ഓർത്തു. ഒരു തരത്തിലും മമ്മിക്ക് സങ്കടമുണ്ടാവരുതെന്ന് നിർബന്ധമുള്ളതുപോലെയാണ് അവളുടെ പെരുമാറ്റങ്ങൾ. പക്ഷേ ഇപ്പോൾ അവളുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഡോക്ടർ അലീന ജോസ് എന്ന പദവി ഏറ്റുവാങ്ങുമ്പോൾ അത് കാണാൻ താൻ കൂടെ ഉണ്ടാവണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അതിന്റെ ആഴവും പരപ്പും നന്നായി അറിയാം. പക്ഷേ എന്തുകൊണ്ടോ വർഷങ്ങളായി ഈ വീട് മാത്രമാണ് തന്റെ ലോകം. സഹതാപക്കണ്ണുകൾ കൊത്തിവലിക്കുന്നത് താങ്ങാൻ ശരീരത്തിനും മനസ്സിനും കേൾപ്പില്ല. തന്നോട് പറ്റിച്ചേർന്നുറങ്ങുന്ന

മോളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ജൂലിയുടെ മനസ്സിൽ വല്ലാത്ത വാത്സല്യം തോന്നി. ഉറക്കം വഴിമുട്ടി നിൽക്കുകയാണ്. എല്ലാ കുട്ടികളും അവരുടെ അഭിമാന നിമിഷത്തിൽ അവരുടെ മാതാപിതാക്കളുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ മോള് മാത്രം അനാഥയെപ്പോലെ. ഓർത്തപ്പോൾ ജൂലിയുടെ ഉള്ളിൽ സങ്കടക്കടലിരമ്പി. ആ തിരമാലകളിൽ അമ്മാനമാടി എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കോളേജിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായി നിൽക്കുന്ന മോളെ കണികണ്ടാണ് ജൂലി പിറ്റേന്ന് ഉറക്കമുണർന്നത്. നെറ്റിയിൽ ഉമ്മ തന്ന് യാത്ര പറഞ്ഞ് മോളിറങ്ങിയപ്പോൾ ഉള്ളിൽ നിന്നും പറിഞ്ഞു പോകുന്ന വേദന തോന്നി. സജലങ്ങളാവുന്ന കണ്ണുകൾ അലീനെ കാണാത്തതായി ഭാവിച്ചു. അവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാനായി അപ്പച്ചൻ രാവിലെ തന്നെ എത്തിയിരുന്നു. കൊച്ചുമോളെ ട്രെയിൻ വിട്ട ശേഷം സേവിയർ നേരെ തൻ്റെ മകളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. എക്സ് മിലിട്ടറിയാണെങ്കിലും സേവിയർ തൻ്റെ മകളായ ജൂലിയുടെ മുന്നിൽ മാത്രം തോറ്റുകൊടുക്കും. എങ്കിലും ഇന്ന് ഒരുറച്ച തീരുമാനവുമായി ജൂലിയുടെ അടുത്തെത്തി. സേവിയറെ കണ്ടതോടെ മോളിക്കുട്ടിക്ക് സമാധാനമായി. സാറേ, ജൂലി ചായ പോലും കഴിക്കാതെ കിടപ്പാ. ഇന്നിനി ഒന്നും കഴിക്കത്തില്ലെന്നേ. സാറെന്തേലും പറഞ്ഞു ഒന്ന് കഴിപ്പിച്ചേച്ചും പൊക്കോ. ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല സാറേ എന്നും പറഞ്ഞ് കടുപ്പത്തിലൊരു ചായയും കയ്യിൽ തന്നുകൊണ്ട് തിരിഞ്ഞു നടന്നു. തൻ്റെ ദൗത്യം കഴിഞ്ഞതുപോലെ അപ്പച്ചനു മുന്നിൽ അനുസരണയോടെ എഴുന്നേറ്റെങ്കിലും മോളുടെ ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് നിർബന്ധമായും പോകണമെന്ന ഉഗ്രശാസനയ്ക്ക് മുന്നിൽ ജൂലി പകച്ചുനിന്നു. അവളുടെ ഒരു മുടക്കുകളും സേവിയർ മുഖവിലക്കെടുത്തില്ല. കാരണം റെയിൽവേ സ്റ്റേഷനിൽ തൊണ്ടയിടറിക്കൊണ്ട് കണ്ണിൽ ഈറനണിഞ്ഞു നിന്ന കൊച്ചുമോൾക്ക് സേവിയർ എന്ന മുത്തച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കണമെങ്കിൽ ജൂലിയുടെ മുന്നിൽ അല്പം കാർക്കശ്യം കാണിച്ചേ പറ്റൂ എന്ന് ആ വലിയ മനുഷ്യന് തോന്നി. ഒടുവിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രോഗ്രാമിന് പോയിരിക്കും എന്ന അന്തിമ തീരുമാനവുമായി സേവിയർ മകളുടെ മുന്നിൽ നിന്നും ഇറങ്ങി. ആലോചനകളുടെ വേലിയേറ്റവുമായി ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഒടുവിൽ തൻ്റെ ജോസ് കൂടെയുണ്ടായിരുന്നെങ്കിൽ ഈ മുഹൂർത്തം എത്ര ധന്യമായിരിക്കും എന്ന ചിന്തയാൽ തൻ്റെ ചില ചെറുവാശികളേക്കാൾ മകളുടെ സന്തോഷം മാത്രം അവൾ മനസ്സിൽ കണ്ടു. ആരുടെയും നോട്ടങ്ങൾക്ക് മുഖം കൊടുക്കാതെ എൻ്റെ നോട്ടം ഞാൻ എൻ്റെ മകളിൽ അർപ്പിക്കും എന്ന ഉറച്ച തീരുമാനം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ആ സുദിനത്തിന് സാക്ഷിയാവാൻ തന്നെ ജൂലി തീരുമാനിച്ചു. യാത്രയ്ക്കു മുൻപ് ജോസിന്റെ ഫോട്ടോയ്ക്കു മുന്നിൽ കണ്ണടച്ച് മണിക്കൂറുകളോളം അവൾ സംസാരിച്ചു. വല്ലാത്ത സമാധാനം തോന്നി. ഏറ്റവും സന്തോഷം നിറഞ്ഞ യാത്രയാണെങ്കിലും ജൂലിയും അപ്പച്ചനും തികച്ചും മൂകരായിരുന്നു. ജൂലിയെ മുന്നിൽ കാണുന്നതുവരെയും അലീനയ്ക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു മമ്മി അവിടെ എത്തുമെന്ന്. അവൾ നാടകീയമായി അപ്പച്ചന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്ത് ജൂലിയുടെ വീൽചെയറിന് താഴെ മുട്ടുകുത്തി നിന്നുകൊണ്ട് മമ്മിയുടെ മുഖത്തേക്ക് നിർനിമേഷയായി നോക്കി. കവിളിൽ ഒരു ഉമ്മ നൽകി. കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമാണിത്. അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൾ അപ്പൂപ്പൻ താടി പോലെ അവിടെ മാകെ പാറി നടന്ന് കൂട്ടുകാർക്കും തൻ്റെ പ്രൊഫസർമാർക്കുമൊക്കെ മമ്മിയെ പരിചയപ്പെടുത്തി. ആദ്യമായി കാണുന്ന പല മുഖങ്ങൾക്കിടയിലൂടെ മോളുടെ പ്രിയപ്പെട്ട ശരത് സാറിൻ്റെ മുന്നിലേക്ക് അവൾ വീൽചെയർ കൊണ്ടുപോയപ്പോൾ ശരിക്കും ഞെട്ടിയത് ജൂലിയായിരുന്നു. ആ നടുക്കം പെട്ടെന്ന് ശരത് സാറിൻ്റെ മുഖത്തും പടരുന്നത് കണ്ടപ്പോൾ അമ്പരന്നത് അലീനയും. എടാ, നീയാണോ എൻ്റെ മോളുടെ പ്രിയപ്പെട്ട സാറ് എന്ന മമ്മിയുടെ ചോദ്യവും, എടീ എന്താ ഇത്, ഞാൻ എന്തായി കാണുന്നേ എന്നുള്ള സാറിൻ്റെ മറുചോദ്യവും കൂടിയായപ്പോൾ അലീന അങ്കലാപ്പിലായി. പിന്നീടുള്ള അവരുടെ സംസാരത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി മമ്മിയുടെ സ്കൂൾ കാലഘട്ടത്തിലെ സഹപാഠിയാണ് ശരത് സാർ എന്ന്. ആ പുതിയ അറിവ് അവളിൽ ആഹ്ലാദം നിറച്ചു. അവരുടെ പഴയകാല വിശേഷങ്ങൾക്കായി വിട്ടുകൊടുത്തുകൊണ്ട് അലീന അവളുടെ തിരക്കുകളിലായി. വളരെ വിശാലമായ പരിപാടികളായിരുന്നു പിന്നീട് അരങ്ങേറിയത്. ഡോക്ടർ അലീന ജോസ് എന്ന പേര് ഉയർന്നു കേട്ടപ്പോൾ മോളുടെ കെ ജി ഗ്രാജുവേഷൻ വേദിയും ജോസിന്റെ അഭിമാനം നിറഞ്ഞ മുഖവും മനസ്സിലേക്ക് ഓടിയെത്തി. ജോസിന്റെ ആത്മാവ് ഇവിടെ തൻ്റെ തൊട്ടടുത്തുള്ളതായി അവൾക്ക് തോന്നി. കോട്ടണിഞ്ഞ് തലയിൽ കിരീടമേന്തി നിൽക്കുന്ന മോളെ കണ്ടപ്പോൾ അഭിമാനപൂർവ്വം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണമെന്ന് വല്ലാതെ കൊതിച്ചുപോയി. മനസ്സുകൊണ്ട് സ്റ്റേജിലേക്ക് ഓടിക്കയറി മോളെ മാറോട് ചേർത്ത് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു അവൾ. പൊടുന്നനെ മൊമെന്റോ ഏറ്റുവാങ്ങാൻ ഞാൻ എൻ്റെ മമ്മിയെ ഈ സ്റ്റേജിലേക്ക് വിളിച്ചോട്ടെ എന്ന മോളുടെ അപേക്ഷ മൈക്കിലൂടെ ഒഴുകിയെത്തിയപ്പോൾ ജൂലി പതറിത്തരിച്ചുപോയി. എങ്ങനെ, ഈ കൊച്ച് എന്തു ഭാവിച്ച, അതും ഈ വലിയ വേദിയിൽ ഉയരമുള്ള സ്റ്റേജിലേക്കുള്ള പടവുകൾ തന്നെ നോക്കി ആർത്തിച്ചിരിക്കുന്നതായി ജൂലിക്ക് തോന്നി. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി. പെട്ടെന്നതാ തന്നെ ആരോ വീൽചെയറിൽ നിന്നും പുഷ്പം പോലെ എടുത്തുയർത്തുന്നു. പൊങ്ങുതടി പോലെ താൻ വായുവിൽ പറന്നു നടക്കുന്നതായി ജൂലിക്ക് തോന്നി. ബലിഷ്ഠമായ കൈകളിൽ സുരക്ഷിതയായിക്കൊണ്ട് അവൾ പടവുകൾ മറികടക്കുകയാണ്. അമ്പരപ്പോടെ കണ്ണുകൾ ഉയർത്തിയപ്പോഴാണ് കണ്ടത് മോളുടെ പ്രിയപ്പെട്ട ശരത് സാർ തൻ്റെ പഴയ സഹപാഠിയാണ്. നിമിഷങ്ങൾക്കകം കാവൽ മാലാഖിയായി എത്തി തന്നെ സ്റ്റേജിൽ

0: ിലേക്ക് എത്തിച്ചത്. ആരോ എനിക്ക് പിന്നാലെ കൊണ്ടുവന്ന് വെച്ച തന്റെ സ്വന്തം ഇരിപ്പിടത്തിലേക്ക് ഇരുത്തിയപ്പോൾ സത്യത്തിൽ എന്റെ ശ്വാസം നിലച്ചുപോയിരുന്നു. മോളുടെ തണുത്ത കൈകൾ തന്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചപ്പോഴാണ് ശ്വാസം നേരെ വീണത്. നിർത്താതെയുള്ള കയ്യടികൾക്കിടയിലൂടെ മോളുടെ മൊമെന്റോ ഏറ്റുവാങ്ങിയപ്പോൾ ജൂലി സന്തോഷാശ്രു പൊഴിച്ചു. നിറ കണ്ണുകളോടെ ശരത്തിന് നേരെയും അവളൊരു കൂപ്പുകൈ നൽകി. രണ്ടു വർഷങ്ങൾ പിന്നെയും ഒരു കണ്ടൻ പൂച്ചയുടെ കാൽവെപ്പ് പോലെ പമ്മി പമ്മി കടന്നുപോയി. അലീന മോൾ അവളുടെ അടുത്ത നാഴികക്കല്ലായ MDM കരസ്ഥമാക്കിയിരിക്കുകയാണ്. എന്നാൽ വിവാഹകാര്യം മാത്രം അലീനയുടെ ചിന്തകളിൽ നിന്നും വിദൂരമായിരുന്നു. ആ കാര്യത്തിൽ മാത്രം അമ്മയും മോളും പിണക്കം പതിവായി. അവളുടെ കഴുത്തിൽ ഒരു മിന്നു കാണണമെങ്കിൽ ആദ്യം മമ്മിയുടെ കഴുത്തിൽ മിന്നു വീഴണമെന്നാണ് അവളുടെ നിർബന്ധം. പകലിനെ രാത്രിയാക്കണമെന്ന് പറയുന്നത് പോലുള്ള മോളുടെ വാശിക്കു മുന്നിൽ അവൾ നിസ്സഹായയായി. ഇന്ന് ജൂലി തന്റെ സങ്കടങ്ങളൊക്കെ പങ്കുവെക്കുന്നത് കൂടുതലും സഹപാഠി കൂടിയായ ശരത്തിനോടാണ്. മോളുടെ വിവാഹകാര്യവും അവർക്കിടയിലെ ചർച്ചകളായിരുന്നു. അതിനിടയിലാണ് ശരത്തിന്റെ സഹോദരിയുടെ മകൻ ജിതിന് അലീനയോട് താല്പര്യമുള്ളതായി ശരത് അറിയുന്നത്. അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ജിതിന്റെ വിഷയത്തിൽ ജൂലിയും പൂർണ്ണ സംതൃപ്തിയായിരുന്നു. പക്ഷേ അവളെ എങ്ങനെ സമ്മതിപ്പിക്കും? ആ ദൗത്യം ജൂലി മകളുടെ പ്രിയപ്പെട്ട ശരത് സാറിനെ തന്നെ ഏൽപ്പിച്ചു. അടുത്ത ദിവസം തന്നെ ശരത് അലീനയെ കാണാനായി അവളുടെ ഹോസ്പിറ്റലിലെത്തി. തിരക്കൊഴിഞ്ഞ ശേഷം രണ്ടുപേരും കൂടി മുന്നിലുള്ള പാർക്കിലേക്ക് നടന്നു. പച്ചവിരിച്ച പുൽത്തകിടിയിലൂടെ സാറോടൊപ്പം നടക്കുമ്പോൾ അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു സാറ് തന്നെ കാണാൻ വന്നത് എന്തിനാണെന്നും എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്നും. കാരണം മോളിയാൻ്റിയോട് മമ്മി ജിതിന്റെ കാര്യം സംസാരിക്കുന്നത് അവൾ കേട്ടിരുന്നു. ജിതിന്റെ കാര്യത്തിൽ അവൾക്കും സന്തോഷമേയുള്ളൂ. പക്ഷേ ഇവിടെ അവൾക്ക് ചിലത് ചെയ്യാനുണ്ടായിരുന്നു. ജീവിതം മെച്ചപ്പെടുത്തുന്നതിൻ്റെ തിരക്കിനിടയിൽ സ്വയം ജീവിക്കാൻ മറന്നുപോയ കുടുംബം എന്ന തണൽ ഇതുവരെ അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോയ തൻ്റെ പ്രിയപ്പെട്ട ശരത് സാർ എന്നെ പോലെ തന്നെ മമ്മിയെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. തൻ്റെ സാറിൻ്റെ കൂടെ മമ്മിയെ ഈ ഒരു മുഹൂർത്തത്തിൽ ചേർത്ത് വെക്കാൻ തനിക്ക് കഴിഞ്ഞാൽ താൻ വിജയിച്ചു. അലീന മനസ്സിലോർത്തു. സാർ നിശബ്ദനാണ്. പറയാനുള്ള വാക്കുകൾ സുരുക്കൂട്ടുകയാവും. അവളുടെ നോട്ടം ശ്രദ്ധിച്ച ശരത് അവളെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് തുടങ്ങി. മോളെ, ഇന്ന് ഞാൻ നിന്നെ തേടി വന്നിരിക്കുന്നത് നിന്റെ ഗുരുനാഥനായിട്ടല്ല, അച്ഛൻ്റെ സ്ഥാനത്താണെന്ന് കരുതിയാൽ മതി എനിക്ക് പറയാനുള്ളത്. വാക്കുകൾ മുഴുമിപ്പിക്കുന്നതിനു മുൻപേ അവൾ സാറിൻ്റെ കൈകൾ കവർന്നു. ജിതിൻ്റെ കാര്യം എനിക്കറിയാം സാർ, എനിക്ക് സമ്മതമാണ്. എനിക്ക് ഏറ്റവും നല്ലത് മാത്രമേ സാറ് കൊണ്ടുവരുന്നു എനിക്കറിയാം. പക്ഷേ മമ്മിയെ തനിച്ചാക്കി എനിക്കൊരു സന്തോഷവും വേണ്ട. അത് മോളെ എന്ന് പറഞ്ഞു തുടങ്ങിയ ശരത്തിൻ്റെ വാക്കുകളെ തടുത്തുകൊണ്ട് അവൾ മിടിക്കുന്ന ഹൃദയത്തോടെ തുടർന്നു. സാർ ഇപ്പോൾ പറഞ്ഞല്ലേ അച്ഛൻ്റെ സ്ഥാനത്താണെന്ന്. ശരിക്കും എൻ്റെ അപ്പനായി മമ്മിയുടെ കൂടെ ചേർന്ന് നിൽക്കാമോ ഇനിയുള്ള കാലം? അവൾ നിറക്കണ്ണുകളോടെ അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവൾക്കെന്ത് മറുപടി നൽകണമെന്നറിയാതെ അയാൾ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. എന്നോ എപ്പോഴോ ഒക്കെയായി തൻ്റെ ഉള്ളിലും മുട്ടിട്ട ഈ മോഹത്തെ ആരും അറിയാതെ താൻ തന്നെ തല്ലിക്കെടുത്തിയിരുന്നെങ്കിലും ഇന്ന് അലീന മോളുടെ ശബ്ദം അയാളുടെ ഉള്ളിൽ ഒരു കുളിർമഴയായി. ആ സായം സന്ധ്യ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷമായി ശരത്തിന് തോന്നി. നാളെ തന്നെ നമുക്ക് അപ്പച്ചനെ ചെന്ന് കാണാമെന്ന ഉറപ്പിൽ രണ്ടുപേരും പിരിഞ്ഞു. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അലീനയുടെ കടുത്ത പ്രതിഷേധങ്ങൾക്കും സേവിയറിൻ്റെ കർക്കശമായ തീരുമാനങ്ങൾക്കും മുന്നിൽ ജൂലിയുടെ ഉരുക്കു മനസ്സ് അലിഞ്ഞു തുടങ്ങി. തൻ്റെ മോളുടെ നല്ല ജീവിതത്തിനു വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ അവൾ മനസ്സിനെ പരിശീലിപ്പിച്ചു. താമസിയാതെ പുതുജീവിതത്തിലേക്ക് പുത്തൻ കാൽവെപ്പുമായി ആ അമ്മയും മകളും ഒറ്റപ്പെടലിൻ്റെ തുരുത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ പറുദീസയിലേക്ക് ശരത്തും കൂടെ ജിതിനും ഒരുമിച്ച് നടന്നു തുടങ്ങുകയായി. അവിടെ സന്തോഷത്തിൻ്റെ മധുചഷകവുമായി ആ നാലു മനസ്സുകൾ ഒരു തമ്പുരുവിലെ നാലു കമ്പികൾ ചേർന്ന പോലെ ഈണത്തിൽ ശ്രുതിമീട്ടിത്തുടങ്ങുകയായി.
1: ജസീല കളരിക്കണ്ടി എഴുതിയ തമ്പുരു എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ ഇനി ഷാജി കരിയിൽ എഴുതിയ ഗാനം കേൾക്കാം. സംഗീതം നൽകി ആലപിക്കുന്നത് ജോബി ജേക്കബ്.

0: ഷാജി കരിയിൽ എഴുതിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സംഗീതം നൽകി ആലപിച്ചത് ജോബി ജേക്കബ്. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സർഗജാലകം.

0: സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചു. ഈയിടെ അന്തരിച്ച 6 മുൻ അംഗങ്ങൾക്ക് ലോക്സഭ ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടന്നപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം സഭയിൽ ഉന്നയിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവെച്ചു. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് നടപടികൾ ആരംഭിച്ചത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവെച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഫലപ്രദമാക്കണമെന്നും ഇന്ത്യ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമ്മേളനത്തിന് മുൻപ് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: സ്റ്റാർട്ടപ്പുകളെ പ്രശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ടിന്റെ വിജയം ഉദാഹരണമാണെന്ന് പറഞ്ഞു. രാജ്യത്തെ യുവാക്കളുടെ കഴിവും അഭിലാഷങ്ങളും ബഹിരാകാശം പോലെ തന്നെ അതിരുകളില്ലാത്തതാണെന്നത് ശക്തമായൊരു സന്ദേശമാണെന്ന് മോദി അഭിപ്രായപ്പെട്ടു. ഒരു മാസത്തിനുള്ളിൽ രാജ്യം നിരവധി സുപ്രധാന നേട്ടങ്ങൾ കൈവരിച്ചുവെന്നും ഈ നേട്ടങ്ങൾ ഓരോ പൌരനിലും അഭിമാനം നിറയ്ക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഇപ്പോൾ ബഹിരാകാശ രംഗത്തും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷങ്ങളാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ആവശ്യങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയെപ്പോലെ രാജ്യങ്ങൾക്ക് പശ്ചിമേഷ്യയിലെ സംഘർഷം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പെട്രോൾ, ഡീസൽ, LPG, വളങ്ങൾ, വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി തടസ്സങ്ങളും പ്രതിസന്ധികളും ഉയർന്നുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. എങ്കിലും 7.7% വളർച്ചാ നിരക്ക് നിലനിർത്തുന്നത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
0: പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിലുണ്ടെന്നും അതിനാൽ ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൾഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റ് മയ്യ സന്തോവുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൗപദി മുർമു കാണും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നാളെയും മറ്റന്നാളും രാഷ്ട്രപതി മാസ്റ്റോണിയയിൽ എത്തും. വടക്കൻ മാസ്റ്റോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദോക്കോവുമായി ദ്രൗപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ രാഷ്ട്രപതി റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. ചെന്താമര 20 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നും ഈ തുക സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. നെന്മാറ പോത്തുണ്ടി തിരുത്തുമ്പാടം ബോയൻ കോളനിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. 2025 ജനുവരി 27 സംഭവം. സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ് പ്രതി ചെന്താമര. 2019 ഓഗസ്റ്റ് 31 സജിതയുടെ കൊലപാതകം. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തുക മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് ഗവൺമെന്റ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന് മുമ്പാകെ മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വിഷയം സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പൊതുധനകാര്യം, ധനകാര്യ ഭരണ നിർവഹണം എന്നീ വിഷയങ്ങളിൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കുന്നതിനായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഫീസും ICSSR വിദ്യാർത്ഥികൾക്കായി ദേശീയ തലത്തിൽ ഗവേഷണ പ്രബന്ധ മത്സരം നടത്തും. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി മൌലികമായ ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കാൻ ബിരുദ, ബിരുദാനന്തര, ഡോക്ടറൽ തലങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് അവസരം. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രോ

0: ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: കർണാടകയിലെ കുടകിൽ വെച്ചാണ് റാമിനെ അന്വേഷണ സംഘം പിടികൂടിയത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച ഇയാളിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും. ക്രൈംബ്രാഞ്ച് എസ് പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം വേഷം മാറിയാണ് കഴിഞ്ഞിരുന്നത് എന്ന് അന്വേഷണ സംഘം പറയുന്നു. കഴിഞ്ഞ ഏപ്രിൽ 10 അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി നിതിൻ രാജ് ജീവനൊടുക്കിയത്. തുടർന്ന് വിവിധ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റാം ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ ഭാഗത്തുനിന്ന് പീഡനമേൽക്കേണ്ടി വന്നതാണ് നിതിൻ രാജിന്റെ മരണത്തിന് കാരണമായതെന്ന് രക്ഷിതാക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു. ഡോക്ടർ റാമിന് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെയാണ് ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തെ കണ്ടെത്താനായുള്ള അന്വേഷണം ശക്തമാക്കിയത്.
0: സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്ലസ് വൺ ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരം വിദ്യാർത്ഥി പ്രവേശനം ആരംഭിച്ചു. മറ്റന്നാൾ വൈകിട്ട് 4 പ്രവേശനം നേടാം. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ ഭക്തർക്ക് അവസരം നൽകി KSRTCയുടെ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര. ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തോടൊപ്പം വള്ളസദ്യ വഴിപാട് ചടങ്ങുകളും കണ്ട് സദ്യ കഴിച്ചു മടങ്ങാൻ അവസരമാണ് ലഭിക്കുക. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
2: ആറന്മുള പള്ളിയോട സേവാ സംഘവും KSRTCയും സംയുക്തമായി നടത്തുന്ന ബജറ്റ് ടൂറിസം സെൽ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്രയിൽ ഇത്തവണ 500 ട്രിപ്പുകളാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ഈ സൗകര്യം ലഭ്യമാകും. തൃച്ചിറ്റാറ്റ്, തിരുപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം എന്നീ ക്ഷേത്രങ്ങളിലെ ദർശനമാണ് ഈ യാത്രയിൽ നടത്താനാവുക. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. സെപ്റ്റംബർ 16 വള്ളസദ്യ നടക്കുക.
0: ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം. 1969 അപ്പോളോ 11 ദൌത്യത്തിലൂടെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. 2021 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തിയതിനെ തുടർന്ന് ഇടുക്കി കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. തൊടുപുഴ മങ്ങാട്ടുകവലയിലായിരുന്നു സംഭവം. ഇവരുടെ വൈദ്യപരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തൊടുപുഴ HSO അറിയിച്ചു. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ അവാർഡ് ഡോക്ടർ ജോർജ് ഓണക്കൂറിന് വൈകിട്ട് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. മുഖ്യമന്ത്രി VD സതീശനാണ് അവാർഡ് സമ്മാനിക്കുക. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 120 രൂപ കൂടി 1,500 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങി. സമ്മേളനം ഫലപ്രദമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന

0: പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2 ഒരു വട്ടം കൂടി, ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഗാന്ധാരിയെക്കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനഗീയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക്, രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീത നിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. നാട്ടുവിശേഷം. എഴുത്തുകാരിയും അധ്യാപികയുമായ AC പത്മിനി ടീച്ചർ രചിച്ച് കൈരളി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന 6 പ്രകാശനം 1 ശനിയാഴ്ച വൈകുന്നേരം 3:30 മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ N. ഷാജിദ് മാസ്റ്റർ നിർവഹിക്കും. റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം 11 രാവിലെ 11:00 കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കും. കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വൈകിട്ട് രാമായണ പാരായണം എന്നിവയുണ്ടാകും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്. തദ്ദേശീയ അറിയിപ്പുകൾ. 4 ജില്ലാ മിനി ഖോഖോ ചാമ്പ്യൻഷിപ്പ് 25 അരവഞ്ചാൽ ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. 2014 January 1 ശേഷം ജനിച്ചവർക്ക് പങ്കെടുക്കാം. ഒരു ടീമിൽ പരമാവധി 12 പേരായിരിക്കും. പങ്കെടുക്കുന്ന ടീമുകൾ 23 മുൻപായി ജില്ലാ ഖോഖോ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9495458799. 9446296089. 2025 December 31 വരെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ 30 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. ശുചീകരണ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് 15 വരെ അപേക്ഷിക്കാം. സ്കൂളിലെ ഇ-ഗ്രാൻസ് പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0471273751. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ MCA പ്രോഗ്രാമിൽ NRI സീറ്റൊഴിവ്. നിശ്ചിത ഫീസടച്ച് IT പഠനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് നാളെ വൈകിട്ട് 5 മുൻപ് ഹാജരാകണം. ഫോൺ നമ്പർ 0479274535. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാർഷ്യൽ ആർട്സ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 6 പ്രോഗ്രാമിന് 10 വിദ്യാഭ്യാസ യോഗ്യത. കളരിപ്പയറ്റ്, കുംഫു എന്നിവ പഠന വിഷയങ്ങളാണ്. 15 മേൽ പ്രായമുള്ള ആർക്കും അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധിയില്ല. വിശദാംശങ്ങൾ www.srcc.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അവസാന തീയതി 31. ഫോൺ നമ്പർ 9497145859. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: അത് റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ മോളെ, മോളെ, റോജ, റോജ മാറി, മാറിക്കേ.
2: തിരക്കേറിയ മുംബൈ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നകന്നു പോയത് മരിച്ചുപോയ തന്റെ മകൾ റോജയാണെന്ന് കരുതി മല്ലിക വണ്ടിയിൽ നിന്നും ഇറങ്ങി അന്വേഷിക്കുകയാണ്. പ്രഭാതഭക്ഷണവുമായി തിരിച്ചെത്തിയ ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്. ജയദേവനും മല്ലികയും കയറാതെ മംഗള എക്സ്പ്രസ് കൊങ്കൺ പാതകളിലൂടെ കേരളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപരിചിതമായ സ്ഥലത്ത് പലതരക്കാരായ ആളുകൾ ഭാഷയറിയാതെ പരസ്പരം കാണാനാവാതെ ജയദേവനും

കേൾക്കുകയും അവരുടെ പുനഃസമാഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക 2 ഭാഗമുണ്ട്.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്ക്

0: യിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവനാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൽഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. മാൽഡോവൻ പാർലമെന്റ് പ്രസിഡന്റുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മാൽഡോവ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മാൽഡോവ, നോർത്ത് മെസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽത്താനി ഇന്ത്യ ഖത്തർ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അനുസ്മരിച്ചു.
1: महामहिम शेख अहमद बिन खलीफा अल थानी के निधन के बारे में भी सूचित करना है. उन्होंने आधुनिक कतर की नींव रखी और उसे विकास और समृद्धि की महान ऊंचाइयों पर पहुंचाया. उन्होंने भारत कतर संबंधों के संवर्धन में भी महत्वपूर्ण भूमिका निभाई.
0: ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് രാജ്യസഭയിലും നടപടികൾ തടസ്സപ്പെട്ടു. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി മൂല്യങ്ങളും കാത്തുസൂക്ഷിച്ച് ജനപ്രതിനിധികൾ സഭാ നടപടികളിൽ പങ്കാളികളാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സഭയുടെ സുഗമമായ നടത്തിപ്പും നിയമനിർമ്മാണവും പരമാവധി വേഗത്തിൽ തീർപ്പാക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. 25 ദിവസം നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രാജ്യം കൈവരിച്ച നിരവധി നേട്ടങ്ങൾ ഓരോ പൌരനിലും അഭിമാനം നിറയ്ക്കുന്നതാണെന്നും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ഇന്ത്യൻ പൌരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയതും ഇന്ത്യയിലെ യുവ സ്റ്റാർട്ടപ്പ് കമ്പനി ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം കൈവരിച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോൾ, ഡീസൽ, എൽപിജി, വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ ലഭ്യതയിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: पिछले दिनों राजस्थान में बहुत बड़ी ऑयल रिफाइनरी देश को समर्पित की गई, एक सेमीकंडक्टर प्लांट देश को समर्पित किया गया, ग्रीन हाइड्रोजन से चलने वाली ट्रेन, और विश्व में बहुत कम देश ऐसे हैं कि जिनके पास ये सुविधा है. लेकिन भारत ने जो हाइड्रोजन ट्रेन देशवासियों को समर्पित की है वो सबसे ताकतवर इंजिन वाली है. भारत के इंजीनियर्स, भारत के इनोवेटर्स, भारत के उद्यमी ये जो एक लक्ष्य लेकर के देश के लिए काम कर रहे हैं.
0: പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രകാരം ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കൺവെൻഷൻ UNFCCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ കൈമാറ്റം, കാലാവസ്ഥാ ധനസഹായം, സുസ്ഥിരമായ പരിവർത്തനം തുടങ്ങിയവയിൽ ഊന്നിയായിരുന്നു ചർച്ചകൾ. പരിഷ്കരിച്ച കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപ് തന്നെ ഇന്ത്യ കൈവരിച്ചതായി ശ്രീ ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്ര സംഭാവനാ ക്രമക്കേട് കേസിൽ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_

0: തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് നിയമങ്ങൾ പ്രകാരം കേബിൾ DTH ചാർജുകൾ 4 മുതൽ 6 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുമെന്നും ലൈസൻസിംഗ് ഫീസ് വർദ്ധിപ്പിക്കുമെന്നുള്ള തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള ഒരു നിയമവും കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടർച്ചയായ 9-ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാനിലെ ഹോർമോജ് പട്ടണത്തെ ലക്ഷ്യമിട്ട് US ആക്രമണം നടത്തി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൈനിക താവളങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളത്തിനു നേരെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളും തുടരുകയാണ്. ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 11 പേർ മരിക്കുകയും 8 പേരെ കാണാതാവുകയും ചെയ്തു. വിവിധ ഏജൻസികൾ സംയുക്തമായി നടത്തിയ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ നിരവധി പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ജമ്മുകശ്മീരിന് കേന്ദ്രത്തിൽ നിന്ന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിദ്യാർത്ഥികൾക്കുള്ള വീസയുടെയും എക്സ്ചേഞ്ച് വീസയുടെയും കാലാവധി നിയന്ത്രണം കർശനമാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് US കോൺഗ്രസിനോടും US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിനോടും ആവശ്യപ്പെട്ട് ഇന്ത്യൻ പ്രവാസി സംഘടനയായ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ സ്റ്റഡീസ്. വിസ കാലാവധി പരമാവധി 4 വർഷമാക്കാനുള്ള പുതിയ തീരുമാനമാണ് നിർത്തിവെക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക്.
2: പഴയ വിസ നിയമം അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾ, എക്സ്ചേഞ്ച് വിസിറ്റർമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് കൃത്യമായ സർക്കാർ മേൽനോട്ടമില്ലാതെ അനിശ്ചിതകാലം രാജ്യത്ത് തുടരാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ വിസ നിയമങ്ങൾ പരിഷ്കരിച്ച് US കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രവാസി സംഘടനയുടെ പ്രതികരണം. പുതിയ തീരുമാനം അമേരിക്കയുടെ ആഗോള മത്സരശേഷിക്ക് ഏൽപ്പിക്കുന്ന വലിയൊരു ആഘാതമായിരിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. പഠനത്തിന്റെയോ ഗവേഷണത്തിന്റെയോ മധ്യത്തിൽ വച്ച് വിദ്യാർത്ഥികൾ രാജ്യം വിടാൻ നിർബന്ധിതരാകുമെന്നും ഇതുവഴി അമേരിക്കയ്ക്ക് മികച്ച പ്രതിഭകളെ നഷ്ടപ്പെടുമെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. പുതിയ നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്നും ഗവേഷണ മേഖലയെ സംരക്ഷിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. 2025 അവസാനത്തോടെ US അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ 17% കുറവുണ്ടായതായും ഇതിന് കാരണം വിസ ആശങ്കകളാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. നിലവിൽ 12 ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് US. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പാലക്കാട് നെന്മാറ ഇരട്ട കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച് ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് പ്രിയരാഗത്തിലൂടെ കേൾക്കാം പല വർഷങ്ങളിലായി ജൂലൈ 20 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനങ്ങൾ. ആദ്യ ഗാനം 1969 പുറത്തിറങ്ങിയ സന്ധ്യ എന്ന ചിത്രത്തിൽ നിന്നാണ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് MS ബാബുരാജാണ് ഈണമൊരുക്കിയത്. ആലാപനം S. ജാനകി.

1979 ജൂലൈ 20 പുറത്തിറങ്ങിയ സായുജ്യം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, കെ ജെ ജോയിയുടെ സംഗീതം, ആലാപനം യേശുദാസ്.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സിംഹാസനം എന്ന 1979 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, MS വിശ്വനാഥനാണ് ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയത്. ആലാപനം യേശുദാസും വാണി ജയരാമൻ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: അടുത്ത ഗാനം 1973 പുറത്തിറങ്ങിയ സൗന്ദര്യ പൂജ എന്ന ചിത്രത്തിൽ നിന്നാണ്. ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനും ശ്രീകുമാരൻ തമ്പിയും ചേർന്നാണ്. സംഗീതം എം എസ് ബാബുരാജ്. എസ് ജാനകി ആലപിച്ച ഗാനം ശ്രീകുമാരൻ തമ്പി രചിച്ചതാണ്.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: 1979 പുറത്തിറങ്ങിയ ചിത്രമാണ് ഭാര്യയെ ആവശ്യമുണ്ട്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് MS ബാബുരാജാണ് സംഗീതമൊരുക്കിയത്. ആലാപനം യേശുദാസ്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: സൂര്യൻ എന്ന ചിത്രം 2007 പുറത്തിറങ്ങിയതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗാനരചന, സംഗീതം ഇളയരാജ. മധു ബാലകൃഷ്ണനും മഞ്ജരിയും ആലപിച്ചു ഗാനം.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961-10-95-77, മറ്റൊരു നമ്പർ 9496-66-66-46.
1: ഭയാനകം എന്ന 2018 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ശ്രീകുമാരൻ തമ്പിയാണ് വരികൾ എഴുതിയത്. MK അർജുനന്റെ സംഗീതം. അഭിജിത്ത് കൊല്ലം ആലപിക്കുന്നു.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM

ഇന്ന് പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത വർഷങ്ങളിൽ ജൂലൈ 20 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ്. ഒരു പഴയ ബോംബ് കഥ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. അജീഷ് ദാസിനും ബി കെ ഹരിനാരായണനും ഹരി കൊട്ടിയൂരും ചേർന്നാണ് ഗാനങ്ങൾ രചിച്ചത്. അരുൺ രാജിന്റെയാണ് സംഗീതം. വിനീത് ശ്രീനിവാസൻ ആലപിച്ച ഗാനം ബി കെ ഹരിനാരായണനാണ് വരികളെഴുതിയത്.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: 2012 ജൂലൈ 20 പുറത്തിറങ്ങിയ ചിത്രമാണ് ആകാശത്തിന്റെ നിറം. ONV കുറുപ്പാണ് ഗാനരചന. രവീന്ദ്ര ജെയിന്റെ സംഗീതം. ആലാപനം യേശുദാസ്.

0: തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30. തിരികെ ജീവിതത്തിലേക്ക്.
1: ആദിത്താളം എന്ന ചിത്രം 1990 പുറത്തിറങ്ങിയതാണ്. പൂവച്ചൽ ഗാദറും യൂസഫ് അലി കേച്ചേരിയും ചേർന്നാണ് ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത്. നവാസ് റഹ്മാനും എ ടി ഉമ്മറുമാണ് സംഗീതമൊരുക്കിയത്. യേശുദാസും പി സുശീലിയും ആലപിച്ച യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8119336000. സിഎം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: പേരിനൊരു മകൻ എന്ന ചിത്രം 2012 പുറത്തിറങ്ങിയതാണ്. സന്തോഷ് വർമ്മയുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം, ആലാപനം മധു ബാലകൃഷ്ണൻ.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: 2023 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് വാലാട്ടി ടെയിൽ ഓഫ് ടൈൽസ്. വി കെ ഹരിനാരായണൻ, വിനായക ശശികുമാർ, ആർ സി സന്തോഷ് വർമ്മ എന്നിവർ ചേർന്നാണ് ഗാനരചന. സംഗീതം വരുൺ സുനിലിൻ്റെതാണ്. വിജയ് യേശുദാസ്, ചന്ദന ബാലാകല്യാൺ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം രചിച്ചത് സന്തോഷ് വർമ്മ.

0: ഇന്ന് പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യത്യസ്ത വർഷങ്ങളിൽ ജൂലൈ 20 പുറത്തിറങ്ങിയ ചിത്രത്തിലെ കുറച്ചു ഗാനങ്ങൾ. ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുകയാണ്. പ്രിയരാഗം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
2: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

0: ഒരു വട്ടം കൂടി.
1: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ,
0: നമ്മുടെ ചാരുകസേരയുടെ നേരമാണല്ലോ.
1: അതെ,
0: കഴിഞ്ഞ ആഴ്ചത്തെ ചാരുകസേരനെ കുറിച്ച് എന്താ അഭിപ്രായം?
1: കഴിഞ്ഞ ആഴ്ചത്തെ ചാരുകസേരയില് നമ്മള് സുബ്രഹ്മണ്യനെ കുറിച്ചല്ലേ പറഞ്ഞത്?
0: അതെ.
1: പ്രത്യേകിച്ചൊരു വിവാദ കഥാപാത്രമൊന്നും അല്ലാത്തോണ്ടാന്ന് തോന്നുന്നു, ആരുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല.
0: നമ്മുടെ ശ്രോതാക്കളെ നീ അങ്ങനെ കുറച്ചു കാണിക്കുന്നു വേണ്ട കേട്ടോ.
1: എനിക്ക് തോന്നുന്നു നമ്മുടെ നാടകം ഉണ്ടായില്ലേ നെല്ലിക്ക, നെല്ലിക്കയുടെ പ്രളയത്തിൽപ്പെട്ട്
0: മുങ്ങിപ്പോയെന്നോ
1: എന്നൊരു സംശയമുണ്ട്.
0: അത് മാത്രല്ല അശ്വിനി, കാലവർഷത്തിന്റെ പ്രളയം കൂടി ഉണ്ടല്ലോ ഇപ്പോ. അതുകൊണ്ടായിരിക്കാം. കറണ്ട് ഇല്ലാത്ത പ്രശ്നമുണ്ട്, നല്ല മഴ, അപ്പൊ എന്താ
1: പൊതിച്ചുമൂടി
0: കിടക്കാനേ തോന്നുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഇന്നത്തെ ചാരുകസേരയുടെ നേരമാണല്ലോ. മാഷടുത്ത് പോയി കഥ ഏതാന്ന് ചോദിക്കണ്ടേ?
1: വേണം,
0: പോകാം നമുക്ക്. മാഷേ,
2: നമുക്ക് കഥാനേരമാണല്ലേ.
0: അതെ,
2: എന്താണ് കഥ ഇന്ന്?
1: കഴിഞ്ഞ ആഴ്ച നമ്മള് സുബ്രഹ്മണ്യനെ കുറിച്ചല്ലേ പറഞ്ഞത്?
0: മാഷേ, ചരിത്രത്തിൽ ഒരുപാട് ആൾക്കാരെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇനി പുരാണത്തിലെ ആൾക്കാരെ കുറിച്ച് പറയാന്ന് പറഞ്ഞു.
2: പുരാണത്തിലെ ചില കഥാപാത്രങ്ങളെ നമ്മള് പറയാൻ ബാക്കി വെച്ചിട്ട് കുറച്ച് ആഴ്ചകളായി അല്ലേ.
0: അതെ,
2: അപ്പൊ നമുക്ക് ഇന്നും പുരാണത്തിലേക്ക് തന്നെ പോവാം.
0: ആരാണ് മാഷേ? ഒരുപാട് ആളുണ്ടല്ലോ മാഷേ.
2: അതെ അതെ, മഹാഭാരതത്തിലേക്ക് പോയാല് ഒരു സ്ത്രീ കഥാപാത്രമാവാം. ജന്മന അന്ധയല്ല, വിവാഹത്തിന് ശേഷം അന്ധയായ ഒരു അമ്മയുണ്ട്.
0: അത് അശ്വിനിക്ക് ഗാന്ധാരി വല്യമ്മ, നമ്മുടെ മഹാറാണിയിലെ ഗാന്ധാരി വല്യമ്മയ്ക്കും അറിയാന്ന് പറയുന്നുണ്ടല്ലോ മാഷേ.
2: അതെ, മഹാറാണിയിലെ ദ്രൗപതിയാണല്ലേ.
0: അതെ,
2: ബലന്തരക്കം വല്യമ്മ തന്നെയല്ലേ.
0: അതെ, എനിക്കും വല്യമ്മ തന്നെയാണ്.
2: മഹാറാണി നാടകത്തിന്റെ അഭിനയത്തിന്റെ ഒരു അനുഭവം കൊണ്ടാണ് ഗാന്ധാരിയിലേക്ക് വരുന്നത്.
1: അത് മാത്രല്ല മാഷേ, അതിനകത്ത് ഒരുപാട് സംശയങ്ങളും ഉണ്ടല്ലോ.
2: നമ്മൾ ആ സംശയങ്ങളൊക്കെ നാടകത്തിന്റെ ചർച്ചകളിൽ പറയാം. ചരകസേലന്റെ സമയം നമ്മൾ നാടകത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പാടില്ലല്ലോ. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഗാന്ധാരിയെ കുറിച്ച് പറയാം. ഗാന്ധാരി നമുക്ക് അറിയാവുന്നത് ഏത് മേൽവിലാസമാണ്?
1: വൈഫ് ഓഫ് ധൃതരാഷ്ട്രർ,
0: ഹസ്തിനാപുരം,
1: ന്യൂഡൽഹി.
2: കത്തേക്കേണ്ട പരിപാടിയാണല്ലേ. ഇവരെന്താണ്? സൂര്യ
0: കൗരവരുടെ മാതാവ്.
2: കൗരവരുടെ മാതാവാണ്, അല്ലെങ്കിൽ
1: ദുര്യോധനന്റെയും ദുശ്ശാസനന്റെയും അമ്മ.
2: അമ്മയാണ്, 101 മക്കളുടെ അമ്മയാണ്. നമ്മുടെ കഥാനായികയുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു, അച്ഛനെ കുറിച്ച് പറഞ്ഞു. ഒരു സഹോദരൻ കൂടി ഉണ്ടല്ലോ, ഒരു പ്രബലനായിട്ട്.
1: അതെ,
2: ആരാണ്?
0: ശകുനി.
1: പ്രബലനായിട്ട് എന്ന് പറയാൻ പറ്റും പക്ഷേ.
2: അതെ,
0: അദ്ദേഹം കള്ളച്ചൂതിന്റെ ആളാണല്ലോ.
1: അതെ,
2: കള്ളച്ചൂതാണോ അല്ലെങ്കിൽ ചൂതുകളി അറിയാത്ത യുധിഷ്ഠിരനോട് വളരെ എളുപ്പത്തിൽ ജയിച്ചതാണോ എന്നൊക്കെ തർക്ക വിഷയങ്ങളാണ്, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ശകുനിയുടെ സഹോദരിയാണ്. ശകുനി എന്ത് ചെയ്യുന്നുണ്ട്? തന്റെ സഹോദരിയെ ഹസ്തിനപുരത്തിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുപോകുമ്പോ കൂടെ തന്നെ പോകുന്നുണ്ട്. എന്താണ് സഹോദരനെ കൂടി അയക്കാൻ എന്താ കാര്യം? ഗാന്ധാരി പോകുന്നത് അതുവരെയുള്ള ജീവിതം പോലെയല്ല. എങ്ങനെയാണ്?
1: അന്ധനായ
2: ഭർത്താവിന്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നയനബന്ധനം ചെയ്തിട്ടാണ്, കണ്ണ് കെട്ടിയിട്ടാണ് അല്ലേ. അത് ശരിയാണോ?
1: അത് ശരിയാണെന്ന് തോന്നുന്നില്ല മാഷേ.
2: എന്തുകൊണ്ടത്?
1: കാരണം ഭർത്താവിനെ കണ്ണ് കാണുന്നില്ല. അപ്പോ ഭർത്താവിന് തന്റെ കണ്ണുകളിലൂടെ വെളിച്ചം പകരേണ്ട ആളാണല്ലോ ഭാര്യ. സ്വാഭാവികമായിട്ടും ഗാന്ധാരി കൂടെ നിൽക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഭർത്താവിന് ഇല്ലാത്ത കാഴ്ച തന്റെ കണ്ണിലൂടെ പകർന്നു കൊടുക്കണായിരുന്നു.
2: സൂര്യക്ക് എന്താണ് അതിനോട് പറയാനുള്ളത്?
0: എനിക്ക് അശ്വിനി പറയുന്നതിനോട് തീർത്ത് യോജിക്കാൻ പറ്റുന്നില്ല മാഷേ. എനക്കും പുറത്തുള്ളതൊന്നും കാണണ്ട എന്ന രീതിയിലാണ് ഗാന്ധാരി കണ്ണു കെട്ടിയത്, ഭർത്താവിനുള്ള അമിതമായ സ്നേഹം കൊണ്ട്.
2: അതെ, പണ്ടുകാലത്ത് അങ്ങനെയാണ്, ഭർത്താക്കന്മാരെ ദൈവതുല്യരായിട്ട് കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ. ഭർത്താവിന് നിഷേധിക്കപ്പെട്ട ഒരു സൗഭാഗ്യവും തനിക്ക് വേണ്ട എന്ന് ഗാന്ധാരി കരുതുമ്പോൾ ഗാന്ധാരി ഒരു ഉത്തമ സ്ത്രീയായിട്ട് കുലധർമ്മ പത്നിയായിട്ട് വിശേഷിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെയാണല്ലോ, പണ്ട് ദൈവങ്ങളാണ് ഭർത്താക്കന്മാര്, അങ്ങനെയാണ് സങ്കല്പിച്ചിരുന്നത്, കണ്ടിരുന്നത് എന്ന് പറയേണ്ടി വരും അല്ലേ.
1: അതെ,
2: കാര്യം എന്താണ്?
1: ഇന്ന് കാണുന്നില്ലല്ലോ.
2: ഇന്ന് കാണുന്നില്ലല്ലോ. ഇന്നെല്ലാം സമത്വത്തിന്റെ കാലമാണ്, ഇക്വാളിറ്റിയുടെ, ജെൻഡർ ഇക്വാളിറ്റിയുടെ കാലമാണ്. പക്ഷെ എന്തായാലും ആ കാലത്ത് ഗാന്ധാരി ചെയ്തത് ശരിയാണ് എന്ന സൂര്യയുടെ അഭിപ്രായം നമുക്ക് അംഗീകരിക്കാം. എന്നാൽ ഭർത്താവിന്റെ വൈകല്യം ഭാര്യ കൂടി ഏറ്റെടുത്തോടുകൂടി പെറുക്കാൻ പോകുന്ന മക്കളും അവര് തെറ്റായ വഴിയിലേക്ക് പോവാൻ സാധ്യതയുണ്ടെന്ന് കാണണമായിരുന്നു ആര്?
1: ഗാന്ധാരി.
2: നമുക്ക് ഏതായാലും ഈ തർക്കം കഥയുടെ ഒടുവിൽ ഒന്നും കൂടി പറഞ്ഞു തീർക്കാം. തൽക്കാലം കഥയിലേക്ക് പോവാം നമുക്ക്. അപ്പൊ അങ്ങനെ ഗാന്ധാരി ഹസ്തിനപുരത്തിലെത്തുന്നു, ധൃതരാഷ്ട്രരുടെ വിവാഹം. വിവാഹമൊക്കെ ചെയ്തു കൊടുക്കുന്ന ആരാണ്? അവരുടെ കാരണവര് ഭീഷ്മാചാര്യരാണ്. ധൃതരാഷ്ട്രരുടെ മാത്രല്ല, ധൃതരാഷ്ട്രരുടെ അച്ഛന്റെ കല്യാണവും എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഭീഷ്മരാണ്. ആരായിരുന്നു അച്ഛൻ?
1: വിചിത്രവീരൻ.
2: വിചിത്രവീരനും ചിത്രാംഗദനും രണ്ട് സഹോദരങ്ങളാണ് ശന്തനു മഹാരാജാവിനുണ്ടായിരുന്നത്. പക്ഷെ ചിത്രാങ്കദൻ ഒരു ഗന്ധർവനായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയാണ്. വിചിത്രവീറിന് കല്യാണപ്രായമായപ്പോൾ വധുക്കളെ അന്വേഷിച്ച് കന്യകമാരെ അന്വേഷിച്ചിറങ്ങിയത് കാരണവരായ ഭീഷ്മരാണ്. അങ്ങനെ മൂന്ന് കന്യകമാരെ അദ്ദേഹം കണ്ടെത്തി തട്ടിക്കൊണ്ടുവന്നു. ഒന്ന് തട്ടിക്കൊണ്ടുവരലാണ്, കിഡ്നാപ്പിംഗ് ആണ് അല്ലേ? ആരൊക്കെയായിരുന്നു അവര്? അംബാലിക. അപ്പൊ അങ്ങനെ തട്ടിക്കൊണ്ടുവരവേ അംബ പറഞ്ഞു ഭീഷ്മരോട്, എന്തോ
1: എനിക്ക്
2: മറ്റൊരാളെ ഇഷ്ടമാണ്, എന്നെ പോവാൻ അനുവദിക്കണം. ഭീഷ്മരെന്താ പറഞ്ഞ? പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഭീഷ്മര് പോയിക്കോളൂ എന്ന് പറഞ്ഞു, കാരണം വിചിത്രവീരൻ രണ്ടുപേരും മതി. അങ്ങനെ പോകുന്നു. പക്ഷേ സ്വാലനോ തന്റെ രാജ അച്ഛനോ സ്വീകരിക്കുന്നില്ല അംബയെ. പിന്നെ അംബയുടെ കഥകളൊക്കെ നമുക്കറിയാം അല്ലേ? നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഒരിക്കൽ ശിഖണ്ഡിയുടെയോ അംബയുടെയോ കഥ പറയും, അത് കൂടുതൽ പറയാം. നമ്മുടെ കഥ അതല്ലല്ലോ, ഗാന്ധാരിയാണ്. അങ്ങനെയാണ് വിചിത്രവീരൻ മക്കളുണ്ടാകും മുമ്പ് അദ്ദേഹം മരിക്കുകയാണ്, രോഗം ബാധിച്ച് ക്ഷയരോഗം ബാധിച്ച് മരിക്കുകയാണ് വിചിത്രവീരൻ. ഹസ്തനപരം അനാഥമായി മക്കളില്ലാതെ ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ അവിടെ ആ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രയത്നിച്ചതാരായിരുന്നു? സത്യവതിയാണ്. സത്യവതി ആരായിരുന്നു പണ്ട്? മത്സ്യഗന്ധിയാണ്, മത്സ്യകന്യകയല്ല, മത്സ്യഗന്ധിയാണ് അല്ലെ? പരാശര മുനിയാണ് അവർക്ക് അനുഗ്രഹം കൊടുത്തത്. ആ അനുഗ്രഹം പരാശരന് ഒരു കുഞ്ഞിനെ നൽകിയതിന്റെ പ്രതിഫലമായിരുന്നു. ആ കുഞ്ഞാണ് വേദവ്യാസൻ അല്ലേ? ഈ വ്യാസനെയാണ് സത്യവതി വിളിപ്പിക്കുന്നത്. എന്തിന്? ഒരു പ്രശ്നമുണ്ട്, വിചിത്രവീരൻ മരിച്ചുപോയി, കന്യകമാരാരും ഗർഭിണികളായിട്ടുള്ള മക്കളില്ല, അപ്പം കുലം നശിക്കും. വ്യാസൻ അതിന് തയ്യാറ്. വ്യാസനോട് ചോദിക്കും മുമ്പേ ഈ ചോദ്യം ആരോട് ചോദിച്ചിരുന്നു? ഭീഷ്മരോട് ചോദിച്ചിരുന്നു. ഭീഷ്മർ എന്താ പറഞ്ഞത്? ഞാൻ ഭീഷ്മ പ്രതിജ്ഞ നടത്തിയാളാണ് അല്ലേ? ഞാൻ ഒരു തടവ് ചെന്നാലത് അതെ. അതുപോലെ ഭീഷ്മ പറഞ്ഞു, ഞാൻ അങ്ങേക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞയാണ്, ഞാനത് മാറ്റില്ല. പിന്നെയാണ് വ്യാസനെ വിളിക്കുന്നത്. വ്യാസൻ അങ്ങനെ പ്രതിജ്ഞയൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാത്തിനും തയ്യാറായിരുന്നു. അമ്മ പറയുന്ന പോലെ, അമ്മ എപ്പോ എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചാലും ഞാൻ വരുമെന്നാണ് വ്യാസന്റെ വാക്ക്. അങ്ങനെ വ്യാസനടുത്തേക്ക് അംബികയും അംബാലികയും പോകുന്നു. രണ്ട് കുട്ടികൾ ജനിക്കുന്നു, രണ്ടും വികലാംഗരാണ്. ഒരാൾക്ക് അന്ധത, ദൃതരാഷ്ട്ര, മറ്റൊരാൾക്ക്
1: പാണ്ഡു.
2: അത് പാണ്ഡു. രാജ്യം ഭരിക്കാൻ ഉത്തമനായ മകൻ വേണല്ലോ എന്ന് കരുതി കന്യകമാരോട് വീണ്ടും വ്യാസന്റെ അടുത്തേക്ക് പോവാൻ പറയുന്നു സത്യവതി. പക്ഷേ അവര് പോയോ?
1: ഇല്ല.
2: കാര്യം എന്താണ്? വ്യാസനൊരു തപസ് ചെയ്ത് മലമുകളിലും താഴ്വാരങ്ങളിലും ഒക്കെ ഇങ്ങനെ കഴിയുന്ന ആശ്രമത്തിലും പർണശാലകളിലും കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ടുതന്നെ ഇവർക്ക് അവരുടെ അദ്ദേഹത്തിന്റെ വേഷങ്ങളിലും മറ്റൊന്നും ഇഷ്ടമില്ല. രാജകുമാരിമാരല്ലേ. അങ്ങനെയാണ് ഒരു വേലക്കാരിയെ രാജകീയ വേഷമൊക്കെ അണിയിച്ച് വ്യാസന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. വേലക്കാരി വ്യാസന്റെ കണ്ണിലേക്ക് നോക്കി അന്ധാളിച്ച് വിളറി വെളുത്തില്ല. അതുപോലെ വ്യാസന്റെ ജീർണിച്ച വസ്ത്രം കണ്ട് കണ്ണടച്ചതുമില്ല. അതുകൊണ്ട് ആന്ധ്യമില്ലാത്ത, പണ്ട് പിടിക്കാത്ത, ഉത്തമനായ, പണ്ഡിതനായ ഒരു മകൻ ജനിച്ചു.

0: ജനിച്ചു. ആ മകന്റെ പേരാണ്
1: വിദുരർ.
0: അതായത് വേലക്കാരിയിൽ ജനിച്ച മകൻ. അത് അടിവരയിടണം, കഥയുടെ അവസാനത്ത് അതൊന്നും കൂടി നമുക്ക് പരാമർശ വിധേയമാകും ചിലപ്പോഴും. അങ്ങനെ ധൃതിരാഷ്ട്രരും പാണ്ഡുവും ഉണ്ടാവുന്നു. അവര് മുതിർന്നപ്പോൾ ഈ ധൃതിരാഷ്ട്രനു വേണ്ടിയും വിവാഹം ആലോചിക്കുന്നത് ഭീഷ്മരാണ്. ആ സമയത്താണ് സുബല രാജപുത്രി ഗാന്ധാരിക്ക് ശിവൻ ഒരു അനുഗ്രഹം കൊടുത്തതായിട്ട് അറിയുന്നത്. എന്താണ് അനുഗ്രഹം?
1: 100 പുത്രന്മാർ.
0: ശിവഭക്തയാണ്, അങ്ങേയറ്റം ശിവനെ ആരാധിക്കുന്നത് കൊണ്ട് ശിവൻ തന്റെ ഭക്തക്ക് നൽകി 100 മക്കൾ ഉണ്ടാകുമെന്ന്
1: വരം.
0: അതന്ന് വരമായിരുന്നു, ഇന്നത് ശാപമായിരിക്കും ചിലപ്പോ അല്ലേ. അങ്ങനെ 100 മക്കൾ ഉണ്ടാകുമെന്ന വരം ലഭിച്ച ഗാന്ധാരിയെ കുറിച്ച് എല്ലാവരും അറിഞ്ഞു, ഒപ്പം ഹസ്തിനപുരത്തിൽ പറഞ്ഞു. ഈ സമയത്ത് ധൃതിരാഷ്ട്രനൊരു കന്യകയെ തേടുന്ന ഭീഷ്മര് കരുതി എന്താണ്, ഗാന്ധാരിയാണ് ധൃതിരാഷ്ട്രർക്ക് പറ്റിയ
1: വധു.
0: ധൃതിരാഷ്ട്രർക്ക് വൈകല്യമുള്ള കാര്യമൊന്നും അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. അങ്ങനെ വിവാഹാലോചന നടന്നു. സുബലൻ, ഗാന്ധാരിയുടെ അച്ഛൻ, ആകെ ധർമ്മസങ്കടത്തിലായി. എന്തു വേണം,
1: ഒരു അന്ധന്,
0: അന്ധന് മകളെ കൊടുക്കാൻ ഇഷ്ടമില്ല അല്ലേ. ലക്ഷണമൊത്ത ഒരു മകളാണ് തനിക്ക്, ഒരു വൈകല്യമില്ല, കണ്ണുകാണാത്തൊരു രാജാവൻ എങ്ങനെയാണ് കൊടുക്കുക? പക്ഷേ എതിർക്കാൻ പറ്റുമോ?
1: ഇല്ല.
0: അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശേഷി, സൈനിക ശക്തിയാണ് ആര്?
1: ഹസ്തിനാപുരം.
0: ഭാരതം ഭരിക്കുന്ന മറ്റെല്ലാവരും സാമന്തന്മാരാണ്, കീഴിലുള്ള രാജാക്കന്മാരാണ്. അപ്പൊ ഭീഷ്മരെ പോലുള്ള ഒരു ആളുടെ ശത്രുത നേരിടാനുള്ള കരുത്ത് സുബലന്റെ ഗാന്ധാരത്തിനില്ല, അതുകൊണ്ട് എതിർക്കാൻ പറ്റില്ല. മറ്റൊരു കാരണം, പുരാണങ്ങളിൽ നമുക്ക് കാണാം, ചരിത്രത്തിലൊക്കെ കാണാം, ഈ കന്യകമാരുടെ വിവാഹം പലപ്പോഴും രാജ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനാണ്. വിവാഹത്തിലൂടെ ബന്ധുത്വം ഉണ്ടാക്കുകയും, ഇപ്പം ഹസ്തിനപുരത്തിന്റെ ബന്ധുവാണ്, പുത്രവധുവിന്റെ രാജ്യമാണ് ഗാന്ധാരം എന്ന് പറഞ്ഞാൽ ആരും അതിനെ ആക്രമിക്കില്ല. അപ്പം അങ്ങനെ ഉള്ള ഒരു രണ്ട് കാരണങ്ങൾ കൊണ്ട് സുബലൻ തയ്യാറായി, കന്യാദാനത്തിന് തയ്യാറായി. അങ്ങനെ ഭീഷ്മര് ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയെ വിവാഹം ചെയ്തു കൊടുത്തു. വർഷങ്ങൾ കഴിഞ്ഞു, ഗാന്ധാരി ഗർഭിണിയായി, പക്ഷേ കൃത്യസമയത്ത് പ്രസവിച്ചില്ല. ഗർഭം പാകമായിട്ട് പ്രസവിക്കണ്ടേ, സ്വാഭാവികമായിട്ട് അതുണ്ടാവുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷം രണ്ടായി. ഈ സമയത്ത് ഗാന്ധാരിക്ക് വല്ലാത്തൊരു സങ്കടവും ദേഷ്യം വന്നു. സങ്കടത്തോടൊപ്പം ദേഷ്യം വരാനൊരു കാരണമുണ്ട്. എന്താ?
1: തനിക്ക്
0: ശേഷം വിവാഹിതയായ പാണ്ഡുരാജാവിന്റെ ഭാര്യ. പാണ്ഡുവിന്റെ ഭാര്യമാരാരൊക്കെയാണ്? കുന്തി ഭോജന്റെ മകൾ കുന്തിദേവിയും മാന്ദ്ര രാജാവിന്റെ മകൾ മാന്ദ്രിയും. അപ്പൊ തനിക്ക് ശേഷം ഗർഭിണിയായ കുന്തി തന്റെ ആദ്യ മകന് ജന്മം നൽകുന്നു, യുധിഷ്ഠിരന്, ധർമ്മപുത്രന്. എന്നിട്ടും ഗർഭിണിയായിട്ട് കൂടി പ്രസവിക്കാതിരുന്നപ്പോൾ സങ്കടത്തോടൊപ്പം ദേഷ്യം വരികയും ഈ ഗർഭം ഇടിച്ച് കലക്കാൻ ശ്രമിച്ചു. വയറിലെ 2 കൈകൾ കൊണ്ടും താടിച്ചു. ഈ സമയത്തൊരു മാംസപിണ്ഡം പുറത്തേക്ക് വന്നു. കൊട്ടാരത്തിലാകെ പ്രശ്നങ്ങളായി. എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോഴാണ് സത്യവതി ആരെ വിളിച്ചത്?
1: വ്യാസൻ.
0: ഏത് പ്രതിസന്ധിയിലും പ്രശ്നങ്ങൾക്കും പരിഹാരം വ്യാസന്റെ കയ്യിലുണ്ടാവും. അങ്ങനെ വ്യാസൻ വന്നു, വ്യാസനോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ വ്യാസൻ പറഞ്ഞു,
1: ഡോണ്ട് വറി,
0: ആരും ഒന്നും ഭയക്കണ്ട, പരിഹാരം ഞാൻ ഉണ്ടാക്കാം. ശിവനൊപ്പം വ്യാസനും അനുഗ്രഹിച്ചിരുന്നു ഗാന്ധാരിയെ, 100 മക്കൾ ഉണ്ടാക്കുമെന്ന്. ശിവന്റെയും എന്റെയും അനുഗ്രഹം പാഴാവില്ല, 100 മക്കൾ തന്നെ പറക്കും. നിങ്ങൾ 100 പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, നെയ്ക്കുംഭങ്ങൾ കൊണ്ടുവരിക. ഈ സമയത്ത് ഗാന്ധാരി വ്യാസനോട് പറയുന്നുണ്ട് എന്താണ്, ഒരു മകൾ കൂടി വേണം. 100 മക്കളെയാണല്ലോ അനുഗ്രഹിച്ചത്, 100 പുത്രന്മാരെയാണ് അനുഗ്രഹിച്ചത്, ഒരു പുത്രി കൂടി വേണം. അവിടെയും വ്യാസൻ എന്ത് പറഞ്ഞു?
1: ഡോണ്ട് വറി.
0: അങ്ങനെ 101-ാമത് മൺകുടം കൂടി എടുത്തു കൊടുത്തു. അന്ന് ടെസ്റ്റ് ട്യൂബുകൾ ഇല്ലാത്തത് കൊണ്ടാണ്, മാംസഖണ്ഡവും മറ്റു പ്രത്യേക ഔഷധ ലേപനങ്ങളൊക്കെ ആയിട്ട് പാത്രങ്ങൾ അടച്ചു വെച്ചു. ഒരു മാസം കഴിയുമ്പോൾ ഓരോ പാത്രങ്ങളിൽ നിന്നും ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന് പറഞ്ഞു.
1: ഇത് നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെ പോലെ തന്നെയല്ലേ?
0: അതെ, ആ പാത്രത്തിലെ ചേരുവകൾ എന്താണെന്ന് നമുക്കറിയില്ല, അണ്ഡവും ഭ്രൂണമാണോ നമുക്കറിയില്ല, മാംസഖണ്ഡമാണെന്ന് അറിയാം. അതൊരു ഭ്രൂണമാണെങ്കിൽ അത് വളരുമായിരിക്കും. പക്ഷെ ഏതായാലും ടെസ്റ്റ് ട്യൂബ് ശിശു എന്നുള്ള സങ്കല്പം 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രം കണ്ടുപിടിച്ചപ്പോൾ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പിലുള്ള ഈ കഥയിൽ ഏതാണ്ട് അതിന് സമാനമായൊരു സാങ്കേതിക വിദ്യ പറഞ്ഞു എന്ന് പറയുമ്പോൾ മഹാഭാരതത്തിന്റെ ഒരു പ്രസക്തിയാണ് കൂടുന്നത്. ദുര്യോധനാദികൾ മാത്രമല്ല, അതിനു മുൻപ് ദ്രോണരും ഏതാണ്ട് ഇതേപോലെയുള്ള ഒരു ജന്മകഥ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. മഹാഭാരതത്തിൽ ഇതുപോലെ ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ച ചില കണ്ടുപിടുത്തങ്ങളുടെ സൂചനകൾ, സൂചികകൾ തേടിപ്പോയാല് മഹാഭാരതത്തിൽ കാണാൻ പറ്റും. എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും?
2: ഭീമനെ പാമ്പ് കടിച്ച ഒരു അവസരം.
0: അതെ, ഭീമസേനനെ പാമ്പ് കടിച്ച ഒരു അവസരം. ഈ പാമ്പ് വെള്ളത്തിൽ നിന്നാ കടിക്കുന്നല്ലേ, എങ്ങനെയാണ് അതിന്റെ കഥ? എന്തായിരുന്നു, ഭീമസേനൻ പൊതുവെ ആഹാരപ്രിയനാണ്, നന്നായിട്ട് ഭക്ഷണം കഴിക്കും, മാത്രം അല്പം കുരുത്തക്കേടുണ്ട് കയ്യില്. മറ്റ് തന്റെ അത്ര വലുപ്പമില്ലാത്ത കുട്ടികളൊക്കെ വല്ലാതെ ഉപദ്രവിക്കും, പ്രത്യേകിച്ചും കൗരവ സഹോദരങ്ങളെ. അവര് മരത്തിന്റെ കൊമ്പിലൊക്കെ ഇങ്ങനെ കയറി കളിക്കുമ്പോൾ മരം പിടിച്ച് കുലുക്കും, കുട്ടികളൊക്കെ താഴെ ഉതിർന്നു വീഴും, കൈകാലൊടിയും. അപ്പൊ ഇത് സഹികെട്ടപ്പോ ദുര്യോധനനെ പൊതുവെ പാണ്ഡവരോട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വലിഞ്ഞു കയറി വന്നവരാണല്ലോ, അച്ഛൻ മരിച്ചിട്ട് കൂടെ കൊട്ടാരത്തിൽ കഴിയാൻ വേണ്ടി വന്നവരാണല്ലോ. മാത്രമല്ല തന്റെ അച്ഛന്റെ അമ്മയുടെയൊക്കെ സ്നേഹവും വാത്സല്യവും

0: ിലൊക്കെ പങ്കിടാൻ വേണ്ടി വന്നവരാണെന്നുള്ള ദേഷ്യം കൂടി ദുര്യോധനന് പാണ്ഡവരോടുണ്ട്. അങ്ങനെയാണ് ദുര്യോധനൻ പായസത്തിൽ വിഷം കലക്കി കൊടുത്ത് കയറുകൊണ്ട് കെട്ടി വെള്ളത്തിലിടുന്നത്. വെള്ളത്തിനടിയിലടിയിലേക്ക് പോയപ്പോഴെന്ത് സംഭവിച്ചു? പാമ്പ് കടിച്ചു. നാഗലോകത്തെത്തി എന്നാണ് പറയുന്നത്. പാമ്പ് കടിച്ചപ്പോൾ സംഭവിച്ച കാര്യമാണ് ഇവിടെ പ്രസക്തം. ഭീമസേനന്റെ ശരീരത്തിൽ നേരത്തെ ഒരു വിഷാംശമുണ്ട്. പാമ്പ് കടിച്ചപ്പോൾ മറ്റൊരു വിഷാംശം ശരീരത്തിലേക്ക് കയറി. ഈ വിഷത്തെ നമ്മൾ ആധുനിക ശാസ്ത്രത്തിൽ ആന്റി വെനിൻ എന്നാണ് പറയുക, പ്രതിവിഷം. ഈ പ്രതിവിഷമാണ് നമ്മുടെ ലൂയി പാസ്റ്റർ കണ്ടുപിടിച്ചത്, റേപ്പട്ടി ആന്റി റാബിസ് അല്ലേ. അപ്പോ ഒരുപക്ഷെ മഹാഭാരതത്തിലെ ഭീമസേനന് സംഭവിച്ച കാര്യം അദ്ദേഹം വായിച്ചോ അറിഞ്ഞോ നമുക്ക് അറിയില്ല. എന്നാലും സമാനമായ ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഭീമസേനന്റെ ജീവിതം തന്നെ നമുക്കറിയാം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആഹാരം എന്താണെന്നറിയോ? മോദകം അഥവാ കുഴക്കട്ടയാണ്. കുഴക്കട്ട എങ്ങനെ ഉണ്ടാക്കുക? ആവിയിലാണ് വേവിക്കുക. കുഴക്കട്ട മാത്രമല്ല മറ്റു പലതും ആവിയിൽ വേവിച്ച ആഹാരങ്ങളുണ്ട്. ആവിക്ക് ഇത്രയധികം കപ്പാസിറ്റി ഉണ്ട്, പവറുണ്ട്, ശക്തിയുണ്ടെന്ന് ആര് തിരിച്ചറിഞ്ഞു? നമ്മള് മഹാഭാരതം ജനിച്ച ഭാരതീയരാരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും വിദേശീയനായ ജെയിംസ് ബട്ട് എന്നൊരു ശാസ്ത്രജ്ഞൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം അതുകൊണ്ട് തീവണ്ടി ഓടിക്കാം, തീവണ്ടി ചക്രം കറക്കാമെന്ന് കണ്ടുപിടിച്ചു. ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം, അതിൻ്റെയൊക്കെ വേരുകൾ തേടി പോയാല് പുരാണത്തിലേക്ക് കണ്ടെത്താം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഗാന്ധാരി അവിടെ ഉണ്ട്. ഇവിടെ എത്തി കഥ.
1: പാത്രത്തിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്, പൊട്ടിച്ചിട്ടില്ല.
0: അതെ, ഒരു മാസമാണല്ലോ, ഒരു മാസമായി. ആദ്യത്തെ പാത്രം പൊട്ടി. ജനിച്ചതാരാണ്?
1: ദുര്യോധനൻ.
0: ആ സമയത്ത്
2: കുറുക്കന്മാരും കുറുന്നരികളും ഒക്കെ ഓരിയിട്ടിരുന്നു. ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു എന്നാണ് പറയുന്നത്.
0: ദുര്യോധനന് ദുര്യോധനൻ എന്നും സുയോധനൻ എന്നും പേരുണ്ട്. സുയോധനൻ എന്നുള്ളത് നല്ലവരാണ്, അനുകൂലമായ പോസിറ്റീവ് ആണ്. ദുര്യോധനനാണ് നെഗറ്റീവ്. അപ്പൊ ജനിക്കുന്ന സമയത്ത് കുറുന്നരികൾ ഓരിയിട്ടു, കഴുതയെ പോലെ കരഞ്ഞു, ഒരുപാട് ദുർദമിത്തങ്ങളും ദുശഗുണങ്ങളും കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ദുര്യോധനനൊരു കലിയുടെ അവതാരമാണെന്നൊക്കെയാണല്ലോ വ്യാഖ്യാനം.
1: ഈ സമയത്തിനല്ലേ മാഷെ ഭീമസേനൻ ജനിച്ചത്?
0: അതെ, കുന്തിയുടെ രണ്ടാമത്തെ മകൻ ഭീമസേന ജനിക്കുന്നത് ദുര്യോധനൻ ജനിക്കുന്ന അതേ ദിവസം തന്നെയാണ്. അപ്പൊ ഈ കുറുക്കന്റെ ഓരിയിടലൊക്കെ ആർക്ക് കൂടി ബാധകമാണ്? ഭീമനെ കൂടി. ഭീമനും ഒരു വിപരീത കഥാപാത്രമാണ്, വിപരീത സ്വഭാവക്കാരനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവരെ തൽക്കാലം കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അതേ ദിവസം തന്നെയാണ് അപായ സൂചനകളും ദുർനിമിത്തങ്ങളും ഒക്കെ ഉണ്ടായത്. ഈ കുറുക്കന്മാരെ ഓരിയിട്ടത് ദുര്യോധനു വേണ്ടി മാത്രമാണ് എന്നുള്ളതൊരു ബാലിശമായ വാദമല്ലേ? പാണ്ഡവപക്ഷവാദികളുടെ ഒരു ആരോപണം മാത്രല്ലേ? എന്തല്ല അവിടെ കിട്ടെ, കുറുക്കന്മാർ എന്തറിഞ്ഞോ വിഭവം,
2: കുരങ്ങന്മാർ എന്തറിഞ്ഞോ വിഭവം എന്നല്ലേ മാഷേ?
1: അത് ഇവക്ക് പെട്ടെന്ന് മനസ്സിലായിന്നു മാഷേ.
0: കുരങ്ങന്മാരും കുറുക്കന്മാരൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കഥയിലേക്ക് വരാം. അങ്ങനെ ഓരോ ദിവസം ഓരോ പാത്രങ്ങള് തുറന്ന് തുറന്ന് 101 ദിവസങ്ങൾ കൊണ്ട് ഗാന്ധാരിക്ക് 101 മക്കൾ. 101-ാമത്തേത് ദുശ്ശല മകൾ. 100 മക്കളുടെ പേരൊക്കെ നമുക്ക് പുരാണത്തിലുണ്ട്. അറിയുന്ന പേരുകളൊന്ന് പറഞ്ഞു.
2: ദുശ്ശാസനൻ,
0: ദുശ്ശാസനനാണോ ആദ്യം പറയേണ്ടത്? ദുര്യോധനൻ, ദുശ്ശാസനൻ, പിന്നെ അറിയുന്ന വികർണനെയാണ് അല്ലേ. വികർണനെ നമുക്ക് അത്ര മറക്കാൻ പറ്റില്ല. മഹാഭാരത യുദ്ധത്തിൽ വലിയ ഒരു റോൾ അദ്ദേഹത്തിനുണ്ട്. പാണ്ഡവരോട് അല്പം സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 101 മക്കളോടുകൂടി ഗാന്ധാരിയും 5 മക്കൾ കുന്തിക്കുമായിട്ട് ഹസ്തപുരത്തിൽ കുട്ടികൾ നിറഞ്ഞ് അങ്ങനെ ആഘോഷിച്ചു വരികയാണ്. ഗാന്ധാരി പ്രസവ സമയത്ത് കുട്ടികളൊക്കെ പരിപാലിക്കുന്ന സമയത്ത് ധൃതരാഷ്ട്രർക്ക് മറ്റൊരു മകൻ ജനിച്ചിരുന്നു. ആരാണത്? യുയുത്സു. അതായത് മാലിനി എന്നു പേരായ വേലക്കാരിയില് ധൃതരാഷ്ട്ര മഹാരാജാവിനുണ്ടായ മകനാണ് യുയുത്സു. ഈ കുട്ടി ജനിച്ചതോടുകൂടി ഗാന്ധാരിക്ക് ഭയങ്കര ദേഷ്യമായി ഭർത്താവിനോട്. ഭർത്താവിന് പുറത്താക്കാൻ പറ്റുമോ? അപ്പോ എപ്പോഴും കുറ്റം അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടത് സ്ത്രീകൾ മാത്രം അല്ലേ? ആര് അനുഭവിച്ചു? മാലിനി. മാലിനിയെ കൊട്ടാരത്തിന് പുറത്താക്കി യുയുത്സുവിനെ മകനായിട്ട് അംഗീകരിക്കുന്നേയില്ല. ഈ യുയുത്സു പിന്നീട് വലിയ പ്രാധാന്യമുണ്ട് മഹാഭാരത കഥയിൽ. എപ്പോഴാണ് വരുന്നത്? മഹാഭാരത യുദ്ധത്തിന്റെ സമയത്താണ്. നമുക്കറിയാം മഹാഭാരത യുദ്ധം തുടങ്ങുന്നത് ഭഗവത്ഗീതയിലൂടെയാണ്. അതായത് അർജുനന് ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങളാണ്. ആ സമയത്ത് അതിന് മുമ്പെയാണ് യുധിഷ്ഠിരൻ ധർമ്മപുത്രര് കുരുക്ഷേത്ര ഭൂമിയിൽ ഇറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി മുന്നോട്ട് പോയിട്ട് തൊട്ടപ്പുറത്തുള്ള ബന്ധുജനങ്ങളാണല്ലോ ഒക്കെ അവരവര് അവരോടായിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു ആഹ്വാനം എന്താണ്? ധർമ്മപക്ഷമായ നമ്മുടെ ഭാഗത്തേക്ക് നിങ്ങൾ ആരെങ്കിലും വരാൻ തയ്യാറുണ്ടോ? സ്വാഗതം. വളരെ ഭീരുത്വം നിറഞ്ഞൊരു ചോദ്യമായിരുന്നു അല്ലേ. നമ്മൾ ഒരാൾ വരുമെന്ന് പ്രതീക്ഷിച്ചു. പ്രതീക്ഷിച്ചത് വികർണനെയാണ്. കാര്യം എന്താണ്?
2: എപ്പോഴും പാഞ്ചാലി
0: വികർണൻ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ഭീഷ്മരും ദ്രോണരും ഉൾപ്പെടെയുള്ളവർ മൗനം പാലിച്ചപ്പോ മൗനം ഭഞ്ജിച്ചുകൊണ്ട് ചോദ്യം ചെയ്ത ഒരേ ഒരാളാരാണ്? വികർണനാണ്. സ്വന്തം മേട്ടനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇപ്പുറത്ത് പാഞ്ചാലിയുടെ ഭർത്താക്കന്മാരെല്ലാവരും തലകുനിച്ചിരിക്കുമ്പോഴും ആ നീതി നിഷേധത്തിന് അന്യായത്തിന് ചോദ്യം ചെയ്ത വികർണൻ ന്യായപക്ഷത്തേക്ക് വരുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ വന്നോ? കാരണം വികർണൻ ഏട്ടന്റെ കൂട്ടത്തിനാണ്, കൗരവ സേനാനിയാണ് താൻ. കൗരവപക്ഷത്തിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കണം. പക്ഷെ വ്യക്തിപരമായ വിയോജിപ്പുണ്ടെങ്കിലും വികർണൻ കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ്?
1: ഭീമൻ.

0: ഭീമനാണ്, 100 പേരെയും കൊല്ലുന്ന ഭീമൻ തന്നെയാണ്. വികർണൻ തന്റെ മുന്നിൽ വന്നപ്പോ ഭീമസേനൻ പറയുന്നുണ്ട്, മാറിപ്പോവുക, നീ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട അനുജനാണ്. പാഞ്ചാലി അപമാനിതയായപ്പോ ചോദ്യം ചെയ്തു നീ ഞങ്ങൾക്ക് വേണ്ടിട്ട്, അതുകൊണ്ട് മാറിപ്പോയിക്കൊള്ളു, നിന്നെ ഞാൻ കൊല്ലില്ല. പക്ഷെ വികർണൻ എന്ത് പറഞ്ഞു, എന്നെ കൊല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ എൻ്റെ നിലപാടതാണെങ്കിൽ കൂടി ഞാനിപ്പോഴും കൗരവ സേനാനിയാണ്, കൗരവരെ ജയിക്കണമെങ്കിൽ എന്നെയും കൂടി കൊല്ലണം. അങ്ങനെയാണ് മനസ്സില്ലാ മനസ്സോടുകൂടി ഭീമസേനൻ വികർണനെ കൊല്ലുന്നത്. യുയുത്സ് മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. യുയുത്സ് എന്നെ പിന്നീട് കൊട്ടാരത്തു നിന്ന് മകനായിട്ട് അംഗീകരിച്ചില്ല എങ്കിലും യുദ്ധത്തിന് ശേഷം, യുദ്ധത്തിലും ഒരുപാട് രംഗങ്ങളിൽ യുയുത്സ് വരുന്നുണ്ട്, ഒരുപാട് പേരെ കൊല്ലുന്നൊക്കെയുണ്ട്. പക്ഷേ 100 മക്കൾ മരിച്ചതിന് ശേഷം, ഗാന്ധാരിക്ക് മക്കളെല്ലാം മരിച്ചപ്പോഴും ധൃതരാഷ്ട്ര ഒരു മകൻ അവശേഷിക്കുന്നുണ്ട്. ഈ തൻ്റെ സഹോദരന്മാരുടെ ഭാര്യമാര്, ദുര്യോധനാദികളുടെ ഭാര്യമാരെ സംരക്ഷിക്കുകയും ഹസ്തനാപുരത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും മഹാപ്രസ്ഥാനത്തിൻ്റെ സമയത്ത് സന്യാസത്തിന് പോകുമ്പോഴൊക്കെ യുയുത്സുവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സമയത്ത് ഗാന്ധാരി അന്നത്തെ പണ്ടത്തെ പ്രതിഷേധവും ശത്രുതയും തൻ്റെ ഭർത്താവിന് ജനിച്ച ജാരസന്ധതിയോട് കാണിച്ചിരുന്നില്ല. ഇരിക്കട്ടെ, നമുക്ക് ഗാന്ധാരിയിലേക്ക് തന്നെ തിരിച്ചു വരാം. പിന്നെ നമ്മൾ ഗാന്ധാരിയെ കാണുന്നത് എവിടെയാണ്?
1: വസ്ത്രാക്ഷേപം.
0: അതെ, യുദ്ധത്തിന് മുൻപേ കൗരവസഭയിൽ അരങ്ങേറിയ പാഞ്ചാലി വസ്ത്രാക്ഷേപമാണ്. എന്തായിരുന്നു അതിന്റെ സാഹചര്യം? ചൂതുകളിയാണ്. ഏതു വിധേനയും പാണ്ഡവരെ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് കൗരവരും. അതിനെല്ലാവിധ സഹായവും ആര് ചെയ്യുന്നു? ശകുനി ചെയ്യുന്നു. കാരണം തന്റെ മരുമകന് രാജ്യം വീണ്ടും കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിന് ഒരു വിനോദമായിട്ട് തൽക്കാലം ഒരു മത്സരക്കളി, അല്ലേ, സൗഹൃദ മത്സരം എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കൾ തമ്മിൽ ഒരു സൗഹൃദ മത്സരം നടന്നു, ചതുരംഗം, ചൂതുകളി. ധർമ്മപുത്രന് ഈ സപ്തദോഷങ്ങളിലൊന്നായ ചൂതുകളി ഒരു വീക്ക്നെസ് ആയിരുന്നു, ദൗർബല്യമായിരുന്നു. ദൗർബല്യം എന്ന് മാത്രമേ ഉള്ളൂ, അതിന്റെ മികച്ച കളിക്കാരനൊന്നും ആയിരുന്നില്ല. മികച്ച കളിക്കാരൻ എന്ന് പറഞ്ഞാൽ മറ്റ് എതിരാളിയുടെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിലല്ലേ മികച്ച കളിക്കാരനാവുള്ളൂ. പരാജയം സുനിശ്ചിതമാണ്, അങ്ങനെ പണയം വെക്കണം. നമ്മളിപ്പം കാശ് വെച്ച് ചീട്ടുകളിയൊക്കെ ഉണ്ടല്ലോ, ചൂതുകളിയും അത് അപകടമാകുന്നത്, ദോഷമാകുന്നത് പണയം വെക്കുമ്പോഴാണ്. ആദ്യം സ്വർണവും സമ്പത്തും സ്ഥലവും പശുക്കളും എല്ലാം എല്ലാം പണയം വെച്ചു, രാജ്യം പണയം വെച്ചു, അനിയന്മാരെ പണയം വെച്ചു, ഭാര്യയും പണയം വെച്ചു. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല, പാടില്ല എന്നാണ് അറിവ്. പക്ഷെ ചൂതുകളി ലഹരിയായിട്ട് മനസ്സിൽ വന്നപ്പോൾ ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ പണയവസ്തുവായ പാഞ്ചാലിയെ സഭാമണ്ഡപത്തിലേക്ക് കൊണ്ടുവരുവാൻ ദുര്യോധനൻ ആജ്ഞാപിച്ചു. പാഞ്ചാലിയോട് പറഞ്ഞു, പാഞ്ചാലി വന്നില്ല, രജസ്വലയായിട്ട് കിടക്കുകയാണ്, വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ അടിമയാണ്, ദാസിയാണ്, ഞങ്ങൾക്ക് വിധേയാണ് നീ എന്ന് പറഞ്ഞിട്ട് ദുശ്ശാസനെയാണ് പറഞ്ഞയക്കുന്നത്. ദുശ്ശാസനൻ പാഞ്ചാലിയെ വലിച്ചഴച്ച് സഭാമധ്യത്തിൽ കൊണ്ടുവരുന്നുണ്ട്, വസ്ത്രം വലിച്ച് അഴിക്കുന്നു. പക്ഷേ ഭഗവാന്റെ ഒരു ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ടത് സാധിക്കുന്നില്ല. അങ്ങനെയാണ് പാഞ്ചാലി കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, തൻ്റെ ഭർത്താക്കന്മാരോട്, ദുര്യോധനനോട്, കർണനോട്, ദുശ്ശാസനോട്, ഭീഷ്മരോട്, ധൃതരാഷ്ട്രനോട്. ഒരുപാട് ആൾക്കാരുടെ ഈ അന്യായം ഇങ്ങനെ മൗനമായി അനുവദിക്കുന്നത് എന്തെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങൾക്കൊന്നും ആരും മറുപടി പറഞ്ഞില്ല. ആകെ ഉയർന്ന പ്രതിഷേധ സ്വരം വികർണൻ്റേത് മാത്രമായിരുന്നു. പക്ഷേ ഗാന്ധാരിയുടെ അടുത്ത് പോയിട്ട് പാഞ്ചാലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളും ഒരു സ്ത്രീയല്ലേ, ഇങ്ങനെ ഒരു സ്ത്രീയെ അപമാനിക്കാൻ പാടുണ്ടോ? ഒരുപാട് പറഞ്ഞപ്പോൾ ഗാന്ധാരി പാഞ്ചാലി ആശ്വസിപ്പിച്ച് പറഞ്ഞു, നിനക്ക് ഞാൻ ആവശ്യപ്പെടുന്ന വരങ്ങൾ തരാം. അങ്ങനെ ഗാന്ധാരിയോട് എന്ത് വരമാണ് ആവശ്യപ്പെടുന്നത്? തൻ്റെ ഭർത്താക്കന്മാരെ മോചിപ്പിക്കണം, അടിമത്തത്തിൽ നിന്ന് ഭർത്താക്കന്മാരെ മോചിപ്പിക്കണം, അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കണം. ഗാന്ധാരി എന്ത് പറഞ്ഞു? ശരി, ചെയ്യാം. കാരണം ഒരു സ്ത്രീയുടെ മാനത്തിന് ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിലയാണ്. അപ്പം അതുവരെ ശകുനിയും ദുര്യോധനും കൂടി കളിച്ച് കളിച്ച് നേടിയതെല്ലാം ഗാന്ധാരിയുടെ ഒറ്റ വാക്കിൽ നഷ്ടപ്പെട്ടു. പാഞ്ചാലി ആവശ്യപ്പെട്ടതനുസരിച്ച് പാണ്ഡവന്മാർക്കെല്ലാം തിരിച്ചു കൊടുത്തു. ഒരുപക്ഷെ നമ്മൾ നോക്കണം, ഇതേ സമ്പത്താണ്, രാജ്യമാണ് തിരിച്ചു പിടിക്കാൻ വേണ്ടി 18 അക്ഷൗഹിണികളെ കൊന്നിട്ട് നടത്തിയ ഭാരതയുദ്ധം. ആ ഭാരതയുദ്ധത്തിൻ്റെ സർവനാശം എത്രയാ ചെലവല്ലേ, എത്രയാ നഷ്ടം. ആ നഷ്ടങ്ങൾക്കെല്ലാം തുല്യമാണ് പാഞ്ചാലിയുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ ഒരു തുള്ളി കണ്ണുനീർ. ആ കണ്ണുനീർ കണ്ടിട്ടാണ് ഗാന്ധാരി എല്ലാം തിരിച്ചു കൊടുക്കുന്നത്. അപ്പം മഹാഭാരതത്തിലെ വളരെ ഉജ്ജ്വലമായൊരു കഥാമുഹൂർത്തമാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന് നടന്ന ഈ ഗാന്ധാരിയുടെ വരം. ഗാന്ധാരി എന്ന കഥാപാത്രത്തിൻ്റെ ഔന്നത്യം പ്രകടമാകുന്ന ഒരു സന്ദർഭമാണത്. തൻ്റെ മകൻ്റെ അങ്ങേയറ്റത്തെ ആഗ്രഹമാണ് രാജ്യം സ്വന്തമാക്കണം, പാണ്ഡവരുടെ ശല്യമൊഴിവാക്കണം. ആ ശല്യമൊഴിവായി രാജ്യം സ്വന്തമായി. ആ സ്വന്തമാക്കിയതെല്ലാം വിട്ടുകൊടുത്തു. ആർക്ക്? പാഞ്ചാലിക്കും പാണ്ഡവർക്കും വിട്ടുകൊടുത്തു. അപ്പോൾ പാണ്ഡവരോട് ഭർത്താക്കന്മാർ ഭീമസേനനെ പോലെ അർജുനനെ പോലെ കരുത്തരായ ഭർത്താക്കന്മാരുണ്ടായിട്ട് എന്ത് കാര്യം? അവർക്കൊന്നും അവരുടെ കരുത്തിനൊന്നും നേടാൻ സാധിക്കാത്ത കാര്യമാണ് പാഞ്ചാലി ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഗാന്ധാരിയിൽ നിന്നും വാങ്ങിച്ചത്, അല്ലേ? അത് ഗാന്ധാരിയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി പ്രഭാവം വിളിച്ചോതുന്ന ഒരു രംഗമാണ്. പിന്നെ എവിടെയാണ് നമ്മൾ കാണുന്നത്?
1: പിന്നെ യുദ്ധത്തിനാണോ?
0: യുദ്ധത്തിനാണ്. യുദ്ധത്തിന്റെ ഓരോ ദിവസവും നമ്മുടെ ദുര്യോധനൻ അമ്മയെ കാണാൻ പോകും. അമ്മയെ, ഞാനിന്ന് യുദ്ധത്തിന് പോവുകയാണോ?

0: അനുഗ്രഹിക്കണം. എന്താണ് അമ്മ പറയുക? യഥോ ധർമ്മസ്തഥോ ജയ. എവിടെയാണ് മകനെ ധർമ്മം, അവിടെ ജയമുണ്ടാകും. ഒരമ്മ മകനോട് കാണിക്കുന്ന ക്രൂരത എന്ന് വേണമെങ്കിൽ പറയാം. മകനൊരു നിലപാടുണ്ട്, ദുര്യോധനനൊരു നിലപാടുണ്ട്. ആ നിലപാടെന്താണ്? ഹസ്തിനപുരത്തിൻ്റെ അവകാശി താൻ മാത്രമാണ്. അതിന് അദ്ദേഹത്തിന് അതിൻ്റേതായ ന്യായീകരണമുണ്ട്. അത് ഒരു വീട് കൊടുത്ത തീരുമായിരുന്നു, ഒരു ഗ്രാമം കൊടുത്ത തീരുമായിരുന്നു. പക്ഷെ ഒരു ഗ്രാമമോ ഒരു വീടോ കൊടുത്തുകൊണ്ട് തനിക്ക് അവകാശപ്പെട്ട ഒരു തുണ്ട് ഭൂമി പോലും കൊടുക്കില്ല എന്ന് ദൃഢമായ ആദർശത്തിൽ വിശ്വസിക്കുന്നയാളാണ് ദുര്യോധനൻ. ഹസ്തിനപുരത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ആരാണെന്നുള്ളത് തർക്കമുള്ള വിഷയമാണ്. മൂത്ത മകനാണ് ധൃതരാഷ്ട്രം എന്ന കാര്യത്തിൽ തർക്കമില്ല. രണ്ട് അനുജന്മാരുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ മൂത്തത് യുധിഷ്ഠിരനാണ് എന്നുള്ളത് തർക്കമില്ല. പക്ഷെ മൂത്ത രാജാവായ ധൃതരാഷ്ട്രൻ്റെ മൂത്ത മകനായ ദുര്യോധനനാണ് രാജ്യമെന്നത് വളരെ കേവലമായ ഒരു നീതിയാണ്. അത് നിഷേധിക്കുമ്പോഴാണ് ദുര്യോധനൻ യുദ്ധത്തിന് പോകുന്നത്. അവിടെയാണ് അനുഗ്രഹവുമായിട്ട് അമ്മയുടെ അടുത്ത് പോകുന്നത്. അമ്മയുടെ അനുഗ്രഹത്തിന് അങ്ങനെ ഒരു കരുത്തുണ്ടല്ലോ. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും തൻ്റെ മക്കളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു. അവസാനം 99 ആൺമക്കളും മരിച്ചു. മകനെപ്പോലെ സ്നേഹിച്ച മകളുടെ ഭർത്താവും മരിച്ചു. ഇനി ഒരാൾ മാത്രം ബാക്കി, ആര്? ദുര്യോധനൻ മാത്രം. അന്നും പതിവ് പോലെ ദുര്യോധനൻ വരികയാണ്. എന്താ ചോദിക്കുന്നു അമ്മേ?
1: അനുഗ്രഹിച്ചാലോ.
0: അനുജന്മാരെല്ലാം മരിച്ചു, അനിയന്മാരെല്ലാവരെയും കൊന്ന ആ പാണ്ഡവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ പുറപ്പെടുകയാണ്. പക്ഷേ പതിവ് പോലെ എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടാകുമെന്ന് എവിടെയും തൊടാത്ത അനുഗ്രഹം മാത്രം പോരെ ഇന്നെനിക്ക്. അമ്മ എന്തു പറഞ്ഞു? ശരി, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. അവസാന യുദ്ധത്തിന് പോകുന്ന മകനെ അനുഗ്രഹിക്കാൻ ആ അമ്മ തയ്യാറാവുകയാണ്. നീ ഗംഗാനദിയിൽ പുണ്യസ്നാനം ചെയ്ത് വരിക. അശ്വത്ഥമാവുണ്ടായിരുന്നു ഒരിക്കൽ. അശ്വത്ഥമാവ് ഗുരുപുത്രനാണ്, ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഗാന്ധാരിയുടെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഗാന്ധാരി മകനോട് പറയുന്നുണ്ട്, ഇങ്ങനെ വരണം, നീ
1: നഗ്നനായിട്ട്
0: വരണം. കുളിച്ച് ഈറനണിഞ്ഞ് നഗ്നനായിട്ട് വരിക. അമ്മയെന്തോ കരുതിയിട്ടുണ്ടാകുമെന്ന് കരുതി ദുര്യോധനൻ അതിന് തയ്യാറായിട്ട് ഗംഗാസ്നാനം കഴിഞ്ഞ് നഗ്നനായിട്ട് വരികയാണ്. ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ആ വഴിമുടക്കാൻ ഒരു മുണ്ടക്കൽ ശേഖരം വന്നു.
1: ശ്രീകൃഷ്ണൻ.
0: എന്താ, ശ്രീകൃഷ്ണൻ ഇതറിയാം അല്ലേ? ഗാന്ധാരി ഏതോ ഒരു അനുഗ്രഹം നൽകാൻ പോവുകയാണ്. ആ അനുഗ്രഹം കൂടി കിട്ടിയാൽ ദുര്യോധനന്റെ കരുത്തേറും. ആ കരുത്തിൽ പാണ്ഡവരെല്ലാവരും നിഷ്പ്രഭമാവും. അങ്ങനെ കൃഷ്ണൻ പറഞ്ഞു. എന്താണ്, അമ്മയുടെ അടുത്താണല്ലോ ഈ യാത്ര. അമ്മ ഒരു സ്ത്രീയാണ്, നീ ആണെങ്കിൽ മുതിർന്ന ഒരു ആണാണ്, പുരുഷനാണ്. അപ്പൊ എന്തായാലും ഈ നഗ്നത മറക്കാതെ പോകുന്നത് ഒരു ഔചിത്യമാണോ ദുര്യോധന എന്ന് ചോദിച്ചു. ദുര്യോധനൻ അറിയില്ലായിരുന്നു അമ്മ എന്തിനാണ് തന്നോട് നഗ്നനായിട്ട് വരാൻ വേണ്ടി പറഞ്ഞത് എന്നുള്ള കാര്യം അറിയില്ല. എന്തോ അനുഗ്രഹിക്കാനാണെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഒരു ശുപാർശ പറഞ്ഞപ്പോഴാണ് നഗ്നത അമ്മയുടെ മുമ്പിൽ, അമ്മ ഒരു സ്ത്രീയാണല്ലോ പ്രദർശിപ്പിക്കരുതല്ലോ എന്ന് കരുതി ഒരു മാന്യത കാണിക്കാൻ വേണ്ടി അടുത്തുണ്ടായിരുന്ന ഒരു വലിയ ചേമ്പിന്റെ ഇല മുറിച്ചെടുത്ത് നഗ്നത മറച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് പോയി. അശ്വത്ഥമാവുണ്ട് അവിടെ. അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനിതാ വന്നിരിക്കുന്നു. ആ സമയത്ത് ഗാന്ധാരി അക്കാലം അത്രയും അടച്ചു വെച്ച കണ്ണുമെല്ലാം തുറന്നു. നയനബന്ധനം ചെയ്ത ശീല തുണി അഴിച്ചു. കുറെ കാലം, വർഷങ്ങളായ യുദ്ധത്തിന്റെ സമയത്ത് ദുര്യോധന ഏതാണ്ട് 50 വയസ്സിലധികം പ്രായമുണ്ട്. അത്രയും കാലം, 50 വർഷത്തിനധികം കാലം പ്രകാശം കയറാതെ അടച്ചു വെച്ച കണ്ണ് തുറക്കാൻ തയ്യാറായി. ആ കണ്ണിൽ നിന്ന് അതിശക്തമായ പ്രകാശകിരണങ്ങൾ വന്ന് പതിച്ചു. എവിടെ?
1: ദുര്യോധന്റെ
0: ശരീരമാകെ. അപ്പോഴാണ് അമ്മ അറിയുന്നത്, ഒരു ഭാഗം ഇല കൊണ്ട് മറക്കിയിരിക്കുന്നു. ചതിച്ചല്ലോ മോനെ, അത്രേ പറഞ്ഞുള്ളൂ. എന്താണ് ചതി എന്നറിയില്ല. അങ്ങനെയാണ് ദുര്യോധനന്റെ മരണത്തിനും അതാണ് കാരണം. ദുര്യോധനൻ മരിക്കുന്നത് ഒരു ഭംഗം കൊണ്ടാണ്. ഉള്ളവരുടെ കവിതയുണ്ടല്ലോ, തുടയില് തകർത്താണ്. മറ്റെവിടെയും അടിച്ചാലും ഗതാപ്രഹരം കൊണ്ട് ദുര്യോധനന്റെ തലയിലടിക്കുമ്പോൾ, നെഞ്ചിലടിക്കുമ്പോൾ ഇരുമ്പിലടിക്കുന്ന പോലെയാണ്, തെറിച്ചു പോവുകയാണ്. അത്രമാത്ര ശക്തി ലഭിച്ചിരുന്നു ഈ ഗാന്ധാരിയുടെ കണ്ണിൽ നിന്നും പ്രവഹിച്ച രശ്മികൾക്ക്. അത്രയും കാലം അടച്ചു വെച്ച ആ കണ്ണിൻ്റെ പ്രകാശം മുഴുവനും ഈ ശരീരത്തിലേക്ക് വന്ന് പതിച്ചിരുന്നു. ആ പതിച്ച ഭാഗമെല്ലാം കാരിരുമ്പിൻ്റെ കരുത്താണ്. അത് പതിക്കാത്ത ഭാഗം തുടഭാഗമാണ്. അവിടെ അടിക്കാൻ ആംഗ്യം കാണിച്ചു കൊടുത്തു ശ്രീകൃഷ്ണൻ. കാരണം ശ്രീകൃഷ്ണൻ അറിയാം ദുര്യോധനന്റെ ദൗർബല്യമുള്ള ദുർബലമായ ശരീരഭാഗം ഏതെന്ന് ആർക്കറിയാം?
1: കൃഷ്ണൻ
0: അറിയാം. അവിടെ കാണിച്ചു, ആംഗ്യം കാണിച്ചു. അങ്ങനെ അവിടെ യുദ്ധനീതികൾ ലംഘിച്ചുകൊണ്ട് അവിടെ അടിക്കാൻ പാടില്ല, ഗത കൊണ്ട് അടിക്കാൻ പാടില്ല. പക്ഷേ ഭീമൻ അടിച്ചു. തുടയില് തകർന്ന പിന്നെ നിൽക്കാൻ പറ്റുമോ? ഭീമൻ, ദുര്യോധനൻ വീണുപോയി. അവിടെ വീണ്ടും വീണ്ടും തുടയില് അടിച്ച് തകർത്ത് അസഹ്യമായ വേദന കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റാതെ അവിടെ കിടന്നു. അവിടത്തേക്കാണ് അശ്വത്ഥമാവും കൃപരും കൃതവർമാവൊക്കെ വന്ന്. ബാക്കി കഥകളൊക്കെ നമുക്കറിയാം അല്ലേ? അങ്ങനെ മകനെ അനുഗ്രഹിച്ചിട്ട് ആ അനുഗ്രഹം വൃഥാവിലായി. പിന്നീട് ദുര്യോധനനും മരിച്ചു. അശ്വത്ഥമാവിന്റെ പാണ്ഡവ മക്കളെ കൊന്നതിന് ശേഷം ദുര്യോധനനും മരിച്ചു. പക്ഷെ ദുര്യോധനൻ മരിച്ചിട്ട് നേരെ എവിടത്തേക്കാണ് പോയത്? സ്വർഗത്തിലേക്കാണ്. ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും നിറഞ്ഞൊരു പ്രസ്താവനയാണത്. മഹാപ്രസ്ഥാനത്തിന്റെ സമയത്ത് യുധിഷ്ഠിരനും സംഘവും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ സ്വന്തം അനിയന്മാരാരും ഇല്ല, പകരം ആരുണ്ട്? ദുര്യോധനനുണ്ട്. അതൊരു

കഥയാണ്, നമുക്കത് പിന്നീട് പറയാം. അങ്ങനെ കൗരവ പാണ്ഡവ യുദ്ധം കഴിഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു, 100 മക്കളും ഋഷലയുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. ഗാന്ധാരി വിലാപമുണ്ട്, മഹാഭാരതത്തിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഗാന്ധാരി വിലാപം. അവിടത്തേക്ക് യുദ്ധഭൂമിയിലേക്ക് പോവുകയാണ്. ആരൊക്കെ? ഗാന്ധാരിയും കുന്തിയും പാഞ്ചാലിയും ഉത്തരയും എല്ലാവരും അവിടത്തേക്ക് പോവുകയാണ്. എല്ലാവരുടെയും സ്വന്തക്കാർ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. ഈ കബന്ധങ്ങളും യുദ്ധഭൂമിയിൽ കാണുന്ന ശവക്കൂനകൾ കണ്ട് ഗാന്ധാരി ശ്രീകൃഷ്ണൻ ഒരുപാട്

0: ഇവിടെയാണ് നമ്മൾ നേരത്തെ അശ്വിനി ആദ്യം സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, മക്കളുടെ പരിചരണം അമ്മമാരുടെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. അവരെന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്ന് കാണുന്നതിന് പകരം കണ്ണ് കൃത്രിമമായ ആന്ത്യം കൊണ്ട് അല്ലെ തുണി കൊണ്ട് കെട്ടിവെച്ച ഒരമ്മ മക്കളെങ്ങനെ പെരുവഴിയിലാകും അല്ലെങ്കിൽ പിഴച്ചു പോകും എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. അച്ഛനമ്മമാർ കണ്ണ് തുറന്നു തന്നെ ഇരിക്കണം മക്കൾ നല്ല നിലയിൽ പോവാൻ എന്ന പാഠം നമുക്ക് ഈ കഥ തരുന്നുണ്ട്. എന്തായിരുന്നു ശാപം ശ്രീകൃഷ്ണന്? ഇങ്ങനെയൊക്കെ ചെയ്ത ശ്രീകൃഷ്ണൻ ശപിക്കുകയാണ്, മൂന്ന് പന്തീരാണ്ട് കൂടുമ്പോൾ നീയും നിന്റെ കുലവും ഇതുപോലെ തമ്മിൽ തല്ലി മരിക്കട്ടെ. അതാണ് ശാപം. ശാപം ഫലിച്ചില്ലേ? 36 വർഷത്തിന് ശേഷം യാദവരെല്ലാവരും കള്ളു കുടിച്ച് പരസ്പരം ഏറ്റുമുട്ടി മരിക്കുന്നു. ശ്രീകൃഷ്ണനാണെങ്കിൽ ഒരു വേടന്റെ അമ്പേറ്റ് മരിക്കുന്നു. ഈ സമയത്ത് കണ്ണിന്റെ പവറാണ് നമ്മൾ പറയുന്നത്, ഗാന്ധാരിയുടെ നയനത്തിന്റെ ശക്തി. ധർമ്മപുത്രരുടെ അനുഗ്രഹം തേടാൻ വേണ്ടി അമ്മയുടെ കാൽക്കൽ വീഴുന്നുണ്ട് വല്യമ്മയുടെ. ഈ സമയത്ത് ഗാന്ധാരിയുടെ കെട്ടിയ കണ്ണിന്റെ ഒരു ഭാഗത്തൂടെ അല്പം രശ്മികൾ ധർമ്മപുത്രന്റെ കാലിന്റെ ചുണ്ടുവിരലേക്ക് പതിക്കുന്നു, അത് നീലിച്ചു പോയി. അങ്ങനെ ഒരു കഥയും മഹാഭാരതത്തിലുണ്ട്. അത്രമാത്രം ശക്തമാണ്, തീക്ഷ്ണമാണ് ആ രശ്മികൾ, നയനരശ്മികൾ. അങ്ങനെ 6 വർഷത്തിന് ശേഷം യുധിഷ്ഠിരൻ രാജാവായി 6 വർഷത്തിന് ശേഷം വനവാസത്തിലേക്ക് പോവുകയാണ്. വനവാസത്തിലേക്ക് പോവാൻ ഭീമസേനന്റെ ഒരു അഭിപ്രായ പ്രകടനമൊക്കെ ഉണ്ട്. ഭീമൻ ഇങ്ങനെ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ, ഈ കൈകൾ കൊണ്ടാണ് ഞാൻ 100 പേരെ കൊന്നത്, അധർമ്മത്തിനെതിരെ വിജയം നേടി എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. ആരൊക്കെ? ധൃതരാഷ്ട്രം, ഗാന്ധാരിയും. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കേണ്ട, നമുക്ക് പോവാം. ഗാന്ധാരിയും ധൃതരാഷ്ട്രം പോകുമ്പോൾ കൂടെ ആര് പോകുന്നു? കുന്തിദേവി പോകുന്നുണ്ട്, വിദുരർ പോകുന്നുണ്ട്, സഞ്ജയൻ പോകുന്നുണ്ട്. എല്ലാവരും വനവാസത്തിന് പോവുകയാണ്. അവിടെ കുറേ നാൾക്ക് ശേഷം ധർമ്മപുത്രർ അവിടെ പോയി കാണുന്നുണ്ട് ഇവരെല്ലാവരെയും. അവിടെ വ്യാസ ഭഗവാനും വരുന്നുണ്ട്. അവിടെ താമസിക്കുന്നത് ഒരു ശതയൂപാശ്രമത്തിലാണ്, ഗംഗാതീരത്തെ ശതയൂപ മുനിയുടെ ആശ്രമ പരിസരത്താണ് അവരുടെ പർണശാല കെട്ടി താമസിക്കുന്നത്. വ്യാസൻ വന്നപ്പോൾ ഗാന്ധാരി ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ മക്കളെ ഒന്ന് കാണണം. വ്യാസൻ സാധിച്ചു കൊടുത്തു. ഗംഗയിൽ കുളിച്ച് വന്നോളൂ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എല്ലാവരും ഗംഗയിൽ കുളിച്ച് കഴിഞ്ഞ് കരയിലിരുന്നപ്പോൾ ഗംഗാനദിയുടെ ഉപരിതലത്തിൽ തൻ്റെ എല്ലാ മക്കളും അവിടെ വന്നു വന്നു. കുന്തിയുടെ മക്കളും ഗാന്ധാരിയുടെ മക്കളും എല്ലാവരും അവിടെ വന്നു. ആ ഒരു കാഴ്ച കൂടി കണ്ട് ജീവിതം സഫലമായി. കുറച്ചു നാൾക്കകം ഗംഗാതീരത്ത് വലിയ കാട്ടുതീ പടർന്നു. ആ കാട്ടുതീയിൽ ഇവരെല്ലാവരും വെന്തു മരിച്ചു. സഞ്ജയൻ നേരത്തെ അവിടുന്ന് യാത്രയാക്കിയിരുന്നു, അത് ഹിമാലയ ഭാഗത്തേക്ക് തപസ്സിന് പോയി. പിന്നീട് സഞ്ജയനെ കുറിച്ച് നമുക്കറിവില്ല. അങ്ങനെ ഗാന്ധാരിയും ധൃതരാഷ്ട്രരും വിദുരരുമെല്ലാം ഇഹലോകവാസം വെടിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കഥ?
1: വിദുരരെ പറ്റി പറഞ്ഞ സമയത്ത് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ,
0: ദാസീപുത്രൻ അല്ലേ? നമുക്കറിയാം യുയുത്സുവും വിദുരനെ പോലെ ഒരു ദാസീപുത്രനാണ്. വിദുരന് ജന്മം നൽകിയത് ഒരു ദാസിയാണ്. ആ ദാസി കൊട്ടാരത്തിൽ തന്നെ കഴിയുകയാണ്. പക്ഷേ യുയുത്സുവിന് ജന്മം നൽകിയ മാലിനി കൊട്ടാരത്തിന് ദ്രഷ്ടയാണ്. യുയുത്സുവാണ് ഒരുപക്ഷെ ഭീമസേനന് ദുര്യോധനൻ വിഷം കൊടുത്തു എന്നുള്ള വാർത്ത പാണ്ഡവരെ അറിയിക്കുന്നത്. കൊട്ടാരത്തിന്റെ സൗഭാഗ്യങ്ങളൊന്നും അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അതിന്റെ കൊട്ടാരത്തിന്റെ ഉപശാലകളിൽ തന്നെയാണ് യുയുത്സുവിന്റെ ജീവിതം. യുയുത്സുവിനെ അംഗീകരിക്കുന്നത് മഹാഭാരത യുദ്ധത്തിന് ശേഷമാണ്. യുദ്ധസമയത്തും ഗാന്ധാരി അംഗീകരിക്കുന്നില്ല. കാരണം യുദ്ധസമയത്ത് ആരുടെ പക്ഷത്താണ്? പാണ്ഡവ പക്ഷത്താണ് ചേരുന്നത്. അവിടെ വെച്ചാണ് യുദ്ധം ചെയ്യുന്നത്. നമ്മളതിന്റെ താരതമ്യം ചെയ്യല്ലോ. വിദുരനും യുയുത്സുവിനും തമ്മിലുള്ള താരതമ്യമാണ്. വിദുരൻ പ്രധാനമന്ത്രിയാണ്, കൊട്ടാരത്തില് വളരെ പ്രധാനപ്പെട്ട ചുമതലയുണ്ട്. ദാസീപുത്രൻ എന്ന പേരിൽ അകറ്റി നിർത്തിയില്ല. പക്ഷെ ഇവിടെ രണ്ട് നീതിയാണ്, രണ്ട് വിവേചനമാണ് കാണിക്കുന്നത്. മാത്രമല്ല, നമുക്ക് ദ്രൗപദിയുടെ കാര്യം പറഞ്ഞില്ല. ദ്രൗപദിക്ക് ബഹുഭർത്തൃത്വമാണ്, 5 ഭർത്താക്കന്മാരാണ്. പൗരാണിക കാലത്ത് പുരാണങ്ങളിലൊന്നും ഇതിഹാസങ്ങളിലൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. ഒരു രാജാവിന് ഒരു പുരുഷന് എത്രയും ഭാര്യമാരാവാം, പക്ഷെ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് മാത്രമേ പാടുള്ളൂ. അത് അനീതിയാണ്, അസമത്വമാണല്ലേ സ്ത്രീകൾക്ക്, സ്ത്രീകളോടുള്ള അനീതിയായിരുന്നു അത്. പക്ഷേ പാഞ്ചാലിയുടെ കാര്യത്തിൽ, ദ്രൗപദിയുടെ കാര്യത്തിൽ മാത്രം മാറി. കാരണം അത് കുന്തിയുടെ താല്പര്യമായിരുന്നു, 5 പേർക്കും കൂടി ഒരു ഭാര്യ എന്നുള്ളത്. ഇതുപോലെ ചില തീരുമാനങ്ങൾ, ചില കഥകൾ ഒരു പുനർവായനയ്ക്ക് വളരെയധികം സാധ്യതയുണ്ട് മഹാഭാരതത്തിൽ. ഗാന്ധാരിയുമായിട്ട് ബന്ധപ്പെട്ട ധൃതരാഷ്ട്രരുടെയും അല്ലെങ്കിൽ ഭീമസേനന്റെ ധൃതരാഷ്ട്രാലിംഗനൊക്കെ ഉണ്ടല്ലോ, ഭീമനെ കൊല്ലാൻ വേണ്ടി തുടങ്ങിയ ഒരുപാട് ഉപകഥകളിലേക്കൊക്കെ പോയാൽ നമ്മുടെ ചാരുകഥയുടെ സമയം അതിക്രമിച്ചു പോകും. അതുകൊണ്ട് നമുക്കിത് ഉപസംഹരിക്കാം. ഒരു കാര്യം മാത്രം പറയാം, ജന്മനാ അന്ധയല്ലാത്ത ഗാന്ധാരി ഭരതൃ ശുശ്രൂഷക്ക് വേണ്ടിയാണ് ആദ്യം മരിച്ചത്. നമ്മൾ ആദ്യം ഒരു തർക്കം ഉണ്ടായല്ലോ സൂര്യയും അശ്വിനിയും തമ്മിൽ. നമുക്കിതിന്റെ കഥയുടെ ഒരു ഗുണപാഠമായിട്ട് ശ്രോതാക്കളോട് പറയാനുള്ളത്, മക്കളെ പഴക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം മക്കളുടെ ചെയ്തികൾ അച്ഛനമ്മമാർ കാണാത്തത് കൊണ്ടാണ്, കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നത് കൊണ്ടാണ്. കണ്ണുകൾ തുറന്നിരിക്കണം, പുതിയ തലമുറ ഒരിക്കലും വഴിപിഴക്കില്ല. അപ്പം ആ ഒരു സാരോപദേശം ഈ കഥയിലൂടെ ലഭിക്കുമെന്ന പ്രത്യാശയിൽ ഗാന്ധാരിയോടും ചരകശൈലയോടും നമുക്ക് തൽക്കാലികമായിട്ട്
1: വിട പറയാം.
0: നന്ദി,
1: നമസ്കാരം.
2: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്.

ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നീ

0: ഇങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സി എം വിസ്താര നെല്ലൂന്നി.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാശ്മീരം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം.

കീർത്തി ചക്ര എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്, ആശാ മേനോൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ചിത്ര ആലപിച്ച ഗാനമാണ് ചിത്രം ഇന്ദ്രജാലം.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
2: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നു എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത്.
3: നമസ്കാരം.
4: നമസ്തേ.
3: കെ എം രാധാകൃഷ്ണൻ മാസ്റ്റർ.
4: അതെ അതെ.
3: കണ്ണൂർ ജില്ലയിലും ഒരുപക്ഷെ മലബാറിലും ഈ പേര് വളരെ സുപരിചിതമാണ്. വിശേഷണം കുറച്ച് വാക്കുകളിൽ ഒതുക്കാൻ പറ്റാത്ത ഒരു വ്യക്തി വൈശിഷ്ട്യമുള്ള ഒരാളാണ്. മേഖലകൾ പലതാണ്, അതും വിവിധങ്ങളാണ്. വിദ്യാഭ്യാസ രംഗത്തുണ്ട്, സാംസ്കാരിക രംഗത്തുണ്ട്, സംഘടനാ പ്രവർത്തനങ്ങൾ, വ്യത്യസ്തമായ ഒരുപാട് സംഘടനകളുടെ ചുമതല വഹിക്കുന്ന ഒരാളാണ്. എല്ലാം ഉപരിയായിട്ട് ആളുകൾക്ക് ഏറെ സുപരിചിതമാവുന്നത് ക്ഷേത്രവേദികളിലെ ആധ്യാത്മിക സാംസ്കാരിക പ്രഭാഷകൻ തുടങ്ങിയ മേഖലകളിലാണ്. അപ്പോൾ നമുക്ക് ഓരോ വശങ്ങളും ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. റേഡിയോ മലബാറിന് വേണ്ടി അങ്ങയെ വളരെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്.
4: വളരെ സന്തോഷം.
3: വിവിധങ്ങളായ വിശേഷണങ്ങളിൽ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് വിശേഷമാണ്?
4: എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇഷ്ടം എന്നുള്ളത് പ്രഭാഷണമാണ്. ഇതുവരെയായിട്ട് ഏതാണ്ട് ഒരു 3000 പരം പ്രഭാഷണം ഞാൻ ചെയ്തിട്ടുണ്ടാവും.
3: കേരളത്തിന് പുറത്തും
4: ഡൽഹി വരെ ഒരു 5-10 സംസ്ഥാനങ്ങളിലും ഒക്കെ ആയിട്ട് സ്കൂളുകൾ, കോളേജുകൾ, ക്ഷേത്രങ്ങൾ, സാംസ്കാരിക നിലയങ്ങൾ ഒക്കെ.
3: ഈ പ്രഭാഷണങ്ങളിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടോ? ആധ്യാത്മിക വിദ്യാഭ്യാസം, സംസ്കാരം.
4: ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അത് ഇന്ന വിഷയം എന്ന് ചിലപ്പോൾ പറയും.
3: ഇപ്പോൾ
4: മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ രഹസ്യം, അല്ലെങ്കിൽ നവദുർഗാ സങ്കല്പം, അല്ലെങ്കിൽ ഭഗവത്ഗീതയെക്കുറിച്ച് വിഷയം പറഞ്ഞാൽ ഭക്തിയെക്കുറിച്ച്, വേദാന്തം, ഉപനിഷത്ത്, ഏതാണ്ട് ഒരു 100 പരം വിഷയങ്ങൾ ക്ഷേത്രങ്ങളിൽ, വ്യത്യസ്ത വിഷയങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കോളേജുകളും സ്കൂളുകളൊക്കെ ആകുമ്പോൾ കുട്ടികളെക്കുറിച്ച് അവരുടെ മോട്ടിവേഷൻ,
3: വ്യക്തിത്വ
4: വികാസം, രക്ഷാകർത്താക്കളുടെ, അധ്യാപകരുടെ, ഒരു 1.5 മണിക്കൂർ ഏത് ക്ലാസ്സിലും കുട്ടികളെയും പിടിച്ചിരുത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
3: ഈ പ്രഭാഷണങ്ങളിൽ ഇപ്പം ഒന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുതിയ തലമുറയാണ്, അവർ ഈ ക്ഷേത്രങ്ങളിലെ ഭക്തരെ പോലെ അല്ലല്ലോ.
4: അതെ അതെ.
3: വളരെ വേഗതയുടെ ആളുകളാണ്. മാത്രമല്ല
4: ഫാസ്റ്റിൻ്റെ
3: ലോകത്താണ്, 20th century.

0: നമുക്ക് വേണമെങ്കിൽ പറയാം. അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ അതിവേഗതയുള്ള കാര്യങ്ങളൊക്കെയാണ്, ആസ്വാദനത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഒരു പ്രഭാഷകൻ ഒന്നര മണിക്കൂർ നേരം ഇരുന്ന് തരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാഹസമാണ്. എങ്ങനെയാണ് അത് സാധ്യതമാവുന്നത്?
1: അത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയത് ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയം പ്രഭാഷണമാണ്. പണ്ടൊക്കെ നമ്മൾ വലിയ കലാപരിപാടികളും ഗാനമേളകൾക്ക് ഉദ്ഘാടനത്തിനൊരു സദസ്സുണ്ടാവും,

0: ന്മാര് പലരും സ്റ്റേജിൽ വായ കൊണ്ടാണ് പറയുക, ഹൃദയം കൊണ്ട് പറയണം. അധ്യാപകനെ പോലെയാണ്, അധ്യാപകർ നമുക്കറിയാമല്ലോ ഹൃദയം കൊണ്ട് സംവദിക്കുമ്പോഴേ കുട്ടികൾ ഇരിക്കും, വായ കൊണ്ട് പറയുന്നവർ ചെവി കൊണ്ട് അങ്ങനെ തള്ളിക്കളയും. ഇപ്പം ഞാനത് കുട്ടികളാണെങ്കിൽ ഏത് പ്രായം, ഇപ്പോൾ 15 മുതൽ 20 വരെ പോലെയല്ല, 20 മേലെയുള്ള കുട്ടികൾ, 15 വയസ്സ് താഴെയുള്ള കുട്ടികൾ വേറൊരു ലോകത്തായിരിക്കും. ആദ്യം അവരുടെ പ്രായത്തെ നോക്കി അവർക്കനുസരിച്ച, ഇപ്പം ഭക്ഷണം പോലെ ഭിന്ന രുചിർഹ ലോകാന്നാണല്ലോ, അപ്പം ആ രുചിക്കനുസരിച്ച് അവർക്ക് കൊടുത്താൽ, എൻ്റെ എത്രയോ അനുഭവങ്ങളിൽ ഒരു കുട്ടി പോലും എഴുന്നേറ്റ് പോവുകയോ തലതിരിച്ച് നോക്കുകയോ ചെയ്യാത്തൊരു അനുഭവം അത്, എന്തുകൊണ്ടാണെന്നറിയില്ല.
1: അപ്പോൾ വിരസത ഉണ്ടാക്കുന്ന യഥാർത്ഥത്തിൽ പ്രഭാഷകർ തന്നെയാണ്,
0: പ്രഭാഷകരാണ്, മടുപ്പിച്ച് മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത്
1: പ്രഭാഷണം കലയോട് തന്നെ പൊതുവെ ഒരു വെറുപ്പ്.
0: സുകുമാർ അഴീക്കോട് പറയാറുണ്ട് പ്രഭാഷണ കലാന്ന അദ്ദേഹം പേര് കൊടുത്തത്. ഈ ശ്രോതാക്കളെ കച്ചിത്തുരുമ്പ് ഇങ്ങനെ പറന്നു പോകുന്ന പോലെ ഏതെങ്കിലും ലോകത്തേക്ക് എത്തിക്കാൻ പ്രഭാഷകന് കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രഭാഷണം ചെയ്യുമ്പോൾ രണ്ടുപേര് സംസാരിക്കുകയോ അവർ വാച്ച് നോക്കുകയോ ചെയ്താൽ അർത്ഥം ഇയാൾക്ക് തുടരാൻ
1: അർഹതയില്ല
0: എന്നാണ്. ആ നിലയിൽ ഉണ്ടാക്കാത്ത തലത്തിൽ അവർക്ക് ഒരു മിനിറ്റ് പോലും ആ ടെമ്പോവിൽ, അതാണ് പ്രഭാഷണത്തിന് ടെമ്പോ 1.5 മണിക്കൂറാണ്, ആ 1.5 മണിക്കൂർ നിലനിർത്താൻ കഴിയുന്നിടത്താണ് അതിൻ്റെ വിജയം.
1: ശബ്ദ നിയന്ത്രണങ്ങളും,
0: ഈ ശബ്ദം ശ്രൈണമായ സ്വരം ഒരു പുരുഷനാണെങ്കിൽ, അല്ലെങ്കിൽ അതിഭയങ്കരമായ ഹാർഡ് വർക്ക് സ്വരം, കാഠിന്യമുള്ള സ്വരം, ഇത് രണ്ടും ഇല്ലാത്തൊരു നമുക്കറിയാമല്ലോ അതിനിടയിൽ. പക്ഷെ അത് ഒരേ ഒരു തലത്തിലല്ല, അത് അതിൻ്റെ ആവൃത്തി കുറച്ച് പറയേണ്ടടുത്ത്, കൂട്ടി പറയേണ്ടടുത്ത്, ഇങ്ങനെ ഒരു ഒരു അരുവി ഒഴുകുന്നത് പോലെ അങ്ങനെ പോകണം.
1: 3000-ൽ പരം വേദികളിൽ, വിവിധ വേദികളിൽ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് സംസ്ഥാനങ്ങളിലൊക്കെ സംസാരിച്ചു.
0: അതെ അതെ,
1: വ്യത്യസ്തമായിരിക്കും അനുഭവങ്ങൾ. കാരണം 3000 വേദികൾ എന്ന് പറയുമ്പം ഒരു വേദിയിൽ ഒരു 200 പേര് മിനിമം ഉണ്ടെങ്കിൽ തന്നെ വലിയ നമ്പറാണ് അങ്ങേ കേൾക്കാനിരിക്കുന്നത്. ഏതെങ്കിലും വേദിയിൽ വ്യത്യസ്തമായ എന്തെങ്കിലും അനുഭവങ്ങൾ, ഓർമ്മിപ്പിക്കത്തക്ക എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ?
0: ഈ വിഷയങ്ങൾ ഞാൻ എപ്പോഴും, ഇപ്പോൾ 1.5 മണിക്കൂറാണെങ്കിൽ അത് ഒരു 10 പോയിന്റുകളായിട്ട് നോട്ട് ചെയ്തിട്ടാണ് ഞാൻ പോവുക. ഒരു സ്ഥലത്ത് എനിക്ക് ആ കടലാസ് കുറിപ്പ് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ സാധാരണ ഒരു പടക്കളത്തിലേക്ക് യുദ്ധത്തിന് പോകുന്ന ആളുടെ കയ്യിൽ ആയുധം ഉണ്ടാവും, അതാണല്ലോ അവരുടെ ധൈര്യം, ആത്മവിശ്വാസം, എൻ്റെ കയ്യിൽ ആയുധമുണ്ട്. ആയുധം പോയാൽ അയാൾ ഒന്ന് പതറിപ്പോകും. അപ്പം ഞാൻ ആകെ ഒരു അങ്കലാപ്പിലായി, ഇതെന്ത് പറയാം. അത് കയ്യിലുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല. പക്ഷേ ഞാനത് ആ ക്ഷേത്ര നടയിൽ പോയി ഒന്ന് എന്നിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചു, പതറാതെ എനിക്ക് പറയാനുള്ള ഒരു ശക്തി തരണമെന്ന്. ഒരു പക്ഷേ അവിടെ 1.5 മണിക്കൂർ ഞാൻ സംസാരിച്ചു. ഞാൻ നടത്തിയ പ്രഭാഷണങ്ങളിൽ ഒരു കുറിമാനവും നോക്കാതെ നടത്തിയ ഒരു നല്ല പ്രഭാഷണമായിരുന്നു എന്ന് ഞാൻ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് പോയപ്പോൾ മുഖ്യപ്രഭാഷകൻ ഞാനാണ്, ഒരു ക്ഷേത്രത്തിൽ SLC+2 കുട്ടികൾ ഒരു 5-6 ആളെ മാഷ് തന്നെ അനുമോദിക്കണമെന്നും സെക്രട്ടറി പറഞ്ഞു. ഞാൻ 7:30 പ്രഭാഷണത്തിന് 7 മണിക്കെത്തി. അവിടെ എത്തുമ്പോഴാണ് കഥയും ചിത്രമൊക്കെ മാറുന്നത്. സ്റ്റേജിൽ 45 പേര്, ആ പഞ്ചായത്തിലെയും അടുത്ത പഞ്ചായത്തിലെയും എല്ലാ അംഗങ്ങളും മെമ്പർമാർ. ഞാൻ ചോദിച്ചു, അല്ല മാഷക്ക് 1 മണിക്കൂർ സമയം കിട്ടും. അങ്ങനെ ഞാൻ ഏറ്റവും 42-ാവാനായിട്ടാണ് പിന്നിലായിരിക്കുന്നത്, മുഖ്യപ്രഭാഷകൻ ഞാനാണ്, നോട്ടീസിലും എൻ്റെ പേരേ ഉള്ളൂ. അങ്ങനെ ഓരോരാളും ആശംസ തുടങ്ങി. 40-ാമത് കഴിയുമ്പോഴേക്കും രാത്രി 11:30. 12 മണിക്കാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ച ആ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഭാരവാഹികളൊക്കെ പത്രമൊക്കെ സ്ഥലം വിട്ടു. എൻ്റെ മുന്നിൽ പിന്നെ ആകെ ഒരു 2 പേരാണ് ഉള്ളത്, ഒന്ന് മൈക്ക് ഓപ്പറേറ്ററും എൻ്റെ ഗതികേടോ എന്തോ കണ്ട് ഒരു ഒരാളും. പക്ഷെ ഞാൻ അവിടെ ഒരു 30 മിനിറ്റ് ഈ ഒരാൾക്ക് വേണ്ടി രാത്രി, അർദ്ധരാത്രി. അതും ഒരു ഒരു അനുഭവമാണെന്ന് പറയാം. ഒരുപാട് 1000, 2000, 5000 പേരുടെ ഇതിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
1: നമ്മളീ പ്രഭാഷകരൊക്കെ ചിലപ്പം ശ്രോതാക്കളെ ഇൻട്രാക്ഷൻ അനുവദിക്കും ചിലപ്പം, അല്ലേ? അത് ഒരു പക്ഷേ ഒരു വെല്ലുവിളിയാണ്. അങ്ങനെ ഒരു പ്രഭാഷകൻ ചെയ്യുമ്പോൾ ആൾക്കൂട്ടത്തിലെ പല തരത്തിൽ
0: പ്രതികരണം,
1: ബഹുജനം പലവിധമാണല്ലോ, ഏത് തരത്തിലായിരിക്കും അവർ മറുപടി എന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു സാഹസത്തിന് എവിടെയെങ്കിലും മുതിർന്നിട്ടുണ്ടോ?
0: ചില ക്ഷേത്രങ്ങളിലും ചില സദസ്സിലും പോയാൽ മാഷ് 30 മിനിറ്റ് സംശയ നിവാരണം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ടാവാറുണ്ട്. അതൊരു വെല്ലുവിളിയാണ്, കാരണം നമ്മളാരും സർവജ്ഞന്മാരല്ലല്ലോ. അപ്പം ഏതെങ്കിലും ചില വിദ്വാൻമാർ നമ്മളെ മുട്ടുകുത്തിക്കാൻ മാത്രം
1: ഒരുങ്ങി
0: പുറപ്പെട്ടവരുണ്ടാവും. അങ്ങനെ ദൈവാധീനം കൊണ്ട് ഇതുവരെ ഒരു ആക്രമണ ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ എനിക്കറിയാവുന്ന ഒരു രീതിയിൽ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പറഞ്ഞ് സംശയ നിവാരണമൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ആദ്യമേ പറയും, എനിക്കറിയുന്ന ഉത്തരം മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. നിങ്ങളെ ചോദ്യം ഞാൻ മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക് ഞാൻ തീർച്ചയായും അത് പഠിച്ച് പറഞ്ഞു തരും എന്നുള്ളൊരു മുൻകൂർ ജാമ്യം എടുക്കാറുമുണ്ട്.
1: ഒരു പ്രഭാഷകന് മിനിമം അത്യാവശ്യമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി, ഗുണം എന്താണ്?
0: ഒന്ന്, സമയനിഷ്ഠ. 5-10 പേര്

0: ഒരു സദസ്സിൽ ഒരു സ്റ്റേജിൽ പ്രഭാഷണത്തിനുണ്ടെങ്കിൽ ആദ്യം മൈക്ക് കിട്ടിയാൽ ഒരു മണിക്കൂറും അരമണിക്കൂറും ഒക്കെ നീണ്ട പ്രസംഗം നടത്തിയാലും, സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗം ലോകപ്രസിദ്ധമാണ്, വെറും 7 മിനിറ്റാണ്. ആ 7 മിനിറ്റ് പ്രസംഗം ലോകത്തെ കീഴടക്കാമെങ്കിൽ നമ്മൾ ഇങ്ങനെ അനേക കാലം അനേക സമയം യാതൊരു നിലവാരവും ഇല്ലാതെ പറയുന്നതുകൊണ്ട് കാര്യമില്ല. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ ആദ്യം ഭാരവാഹികളിൽ എത്ര മിനിറ്റാണ് എനിക്ക്, നിങ്ങൾക്കത് 1 മണിക്കൂറോ 1 മിനിറ്റോ പറയാം. ആ 1 മിനിറ്റാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നിർത്താൻ ഉള്ള ഒരു ആർജവം നമ്മളെ പ്രഭാഷകർക്ക് ഉണ്ടാവണം. അതാണ് എനിക്ക്
1: സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനെ കുറിച്ചുള്ളൊരു ധാരണ പ്രഭാഷകന് അത്യാവശ്യമാണല്ലോ.
0: തീർച്ചയായും. ഇപ്പം നമ്മൾ സാഹിത്യത്തെ കുറിച്ച് പറയുന്നു, ഇപ്പോൾ വായനാ വാരം കഴിഞ്ഞു പോയല്ലോ. അപ്പം ആ വായിക്കാനുള്ളൊരു ത്വര കേൾക്കുന്ന ആളുകളിൽ ഉണ്ടാക്കലാണല്ലോ പ്രഭാഷകന്റെ കടമ. അപ്പോൾ നല്ല ഗ്രന്ഥങ്ങളെ കുറിച്ച്, നല്ല എഴുത്തുകാരെ കുറിച്ച്, നല്ല സാഹിത്യ പ്രതിഭകളെ കുറിച്ച്, അവരുടെ നല്ല കാര്യങ്ങൾ ഇപ്പോൾ 30 മിനിറ്റ് ആണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ കേൾക്കുന്നവർക്ക് തീർച്ചയായും എനിക്ക് ആ പുസ്തകം അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ വായിക്കണം എന്ന് തോന്നും. അതൊരു വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
1: കേൾവിക്കാരെ സ്വാധീനിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട,
0: തീർച്ചയായും അവരുടെ ഹൃദയ മനസ്സ് നമ്മളെ മനസ്സിലേക്ക് ആവാഹിക്കണം. ഒരു ആവാഹന ക്രിയയാണ് പ്രഭാഷണം.
1: പക്ഷെ ആ ആവാഹന ക്രിയയുടെ അന്തസത്വം മനസ്സിലാക്കാത്ത പ്രഭാഷകരും നമുക്കിടയിലുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുപാട് ദുർഗ്രാഹ്യമായ പദങ്ങളുടെ പ്രയോഗമാണ് അല്ലെങ്കിൽ
0: കടിച്ചാൽ പൊട്ടാത്ത
1: ഭാഷകൾ പ്രയോഗിക്കുകയാണ് പാണ്ഡിത്യ പ്രകടനമാണ് പ്രഭാഷകന്റെ ഗുണം എന്ന് കരുതുന്ന ചിലരൊക്കെ ഇല്ല നമുക്ക് ചുറ്റും.
0: ഓ, ഇപ്പം നമ്മൾ ബഷീറിനെ നമുക്ക് ഇഷ്ടമാണ്, ബേപ്പൂർ സുൽത്താൻ. എന്തുകൊണ്ടാണ് ബഷീർ നമ്മുടെ ഭാഷയെ അല്ലെങ്കിൽ ഗൃഹഭാഷയെ നമുക്ക് പരിചയപ്പെടുത്തിയ ബഷീർ ഏറ്റവും ലളിതമായിട്ട് ഭാഷയെ പ്രയോഗിച്ച ആളാണ്. അതുപോലെ വലിയ ഇപ്പോൾ ശതകോടി മൃദുസ്വരങ്ങൾ സമൂഹത്തങ്ങളായി വിശ്വപ്രകൃതി കാതോർത്തു എന്നൊക്കെ മഹാനായന്മാർ എഴുതിയിട്ടുണ്ട്.
1: പക്ഷെ
0: അതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. ഇപ്പം എൻ്റെ ഇപ്പോൾ ഞാൻ ലളിതാശാസ്ത്രനാമത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. വളരെ കടുകട്ടിയാണ്, വേദാന്താണ്.
1: പക്ഷേ
0: ഈ മുന്നിലിരിക്കുന്ന തികച്ചു സാധാരണക്കാർക്ക് അത് പറഞ്ഞു കൊടുത്താൽ അവരാകെ അന്തം വിട്ടുപോകും. അപ്പം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംവദിക്കണം, അതാണ് എൻ്റെ ഒരു രീതി.
2: എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത് സംസാരിച്ചതിന്റെ തുടർഭാഗം അടുത്ത ദിവസം ജനകീയത്തിൽ. ജനകീയം.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമദലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം എന്ന ചെറുകഥ കേൾക്കാം. അവതരണം വിനീത സന്തോഷ്.
3: ചുരുങ്ങിയ തോതിൽ ശവദഹനം കഴിച്ച കുട്ടി ഓഫീസിലെ സ്നേഹിതന്മാരോട് വേണ്ട പോലെ നന്ദി പ്രകടിപ്പിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്ന ആ മനുഷ്യനെ നമുക്ക് അച്ഛൻ എന്ന് വിളിക്കാം. കാരണം ആ പട്ടണത്തിൽ അയാളുടെ വില അറിയുന്നവർ 3 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവർ അയാളെ അച്ഛ എന്നാണ് വിളിക്കാറുള്ളത്. ബസ്സിൽ അപരിചിതരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അയാൾ ആ ദിവസത്തിലെ ഓരോ നിമിഷങ്ങളും വെവ്വേറെ എടുത്ത് പരിശോധിച്ചു. രാവിലെ എഴുന്നേറ്റത് തന്നെ അവളുടെ ശബ്ദം കേട്ടിട്ടാണ്, മൂടി പുതച്ച് കിടന്ന പറ്റോ ഉണ്ണിയേ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ. അവൾ മൂത്ത മകനെ ഉണർത്തുകയായിരുന്നു. അതിനുശേഷം ഉലഞ്ഞ വെള്ളസാരി ഉടുത്ത് അവൾ അടുക്കളയിൽ ജോലി തുടങ്ങി. തനിക്ക് ഒരു വലിയ കോപ്പയിൽ കാപ്പി കൊണ്ടുവന്നു തന്നു. പിന്നെ എന്തെല്ലാമുണ്ടായി? മറക്കാൻ പാടില്ലാത്ത വല്ല വാക്കുകളും അവൾ പറഞ്ഞുവോ? എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൾ പിന്നീട് പറഞ്ഞതൊന്നും ഓർമ്മ വരുന്നില്ല. മൂടി പുതച്ച് കിടന്നാ പറ്റുമോ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ആ വാക്യം മാത്രം മറയാതെ ഓർമ്മയിൽ കിടക്കുന്നു. അത് ഒരു ഈശ്വരനാമം എന്ന പോലെ അയാൾ മന്ത്രിച്ചു. അത് മറന്നുപോയാൽ എൻ്റെ നഷ്ടം പെട്ടെന്ന് അസഹനീയമായിത്തീരുമെന്ന് അയാൾക്ക് തോന്നി. ഓഫീസിലേക്ക് പോകുമ്പോൾ കുട്ടികൾ കൂടെയുണ്ടായിരുന്നു. അവർക്ക് സ്കൂളിൽ വെച്ച് കഴിക്കാനുള്ള പലഹാരങ്ങൾ ചെറിയ അലൂമിനിയ പാത്രങ്ങളിലാക്കി അവൾ എടുത്തുകൊണ്ടുവന്ന് തന്നു. അവളുടെ വലത്തെ കയ്യിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പറ്റി നിന്നിരുന്നു. ഓഫീസിൽ വെച്ച് അവളെപ്പറ്റി ഒരിക്കലെങ്കിലും ഓർക്കുകയുണ്ടായില്ല. 1-2 കൊല്ലങ്ങൾ നീണ്ടുനിന്ന ഒരു

വൈരാഗ ബന്ധത്തിന്റെ ഫലമായിട്ടാണ് അവർ വിവാഹം കഴിച്ചത്. വീട്ടുകാരുടെ സമ്മതത്തോടെയല്ല എങ്കിലും അതിനെപ്പറ്റി പശ്ചാത്തപിക്കുവാൻ ഒരിക്കലും തോന്നിയിട്ടില്ല. പണത്തിന്റെ ക്ഷാമം, കുട്ടികളുടെ അനാരോഗ്യകാലങ്ങൾ, അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ അവരെ തളർത്തിക്കൊണ്ടിരുന്നു. അവൾക്ക് പൊട്ടിച്ചിരിക്കാനുള്ള കഴിവ് ഏതാണ്ടൊക്കെ നശിച്ചു. എന്നാലും അവർ തമ്മിൽ സ്നേഹിച്ചു. അവരുടെ 3 കുട്ടികൾ അവരെയും സ്നേഹിച്ചു. ആൺകുട്ടികളായിരുന്നു. ഉണ്ണി 10 വയസ്സ്, ബാലൻ 7 വയസ്സ്, രാജൻ 5 വയസ്സ്. മുഖത്ത് എല്ലായ്പ്പോഴും മെഴുക്ക് പറ്റി നിൽക്കുന്ന 3 കുട്ടികൾ. പറയത്തക്ക സൗന്ദര്യമോ സാമർത്ഥ്യമോ ഒന്നുമില്ലാത്തവർ. പക്ഷേ അച്ഛനും അമ്മയും അന്യോന്യം പറഞ്ഞു. ഉണ്ണിക്ക് എഞ്ചിനീയറിങ്ങിലാ വാസന, അവൻ എപ്പോഴും ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ബാലനെ ഡോക്ടറാക്കണം. അവൻ്റെ നെറ്റി കണ്ടോ, അത്ര വലിയ നെറ്റി, ബുദ്ധിയുടെ ലക്ഷണാ. രാജനെ ഇരുട്ടത്ത് നടക്കാനും കൂടി പേടില്ല, അവൻ സമർത്ഥനാ, പട്ടാളത്തിൽ ചേരേണ്ട മട്ടാ. അവർ താമസിച്ചിരുന്നത് പട്ടണത്തിൽ ഇടത്തരക്കാർ താമസിക്കുന്ന ഒരു ചെറിയ തെരുവിലാണ്. 1 നിലയിൽ 3 മുറികളുള്ള ഒരു ഫ്ളാറ്റ്. ഒരു മുറിയുടെ മുമ്പിൽ കഷ്ടിച്ച് 2 നിൽക്കുവാൻ സ്ഥലമുള്ള ഒരു കൊച്ചു വരാന്തയുണ്ട്. അതിൽ അമ്മ നനച്ചുണ്ടാക്കിയ ഒരു പനിനീർ ചെടി ഒരു പൂച്ചട്ടിയിൽ വളരുന്നു. പക്ഷേ ഇതുവരെ പൂവുണ്ടായിട്ടില്ല. അടുക്കളയിൽ ചുമരിന്മേൽ തറച്ചിട്ടുള്ള കൊളുത്തുകളിൽ പിച്ചളച്ചട്ടുകങ്ങളും കരണ്ടികളും തൂങ്ങിക്കിടക്കുന്നു. സ്റ്റൗവിൻ്റെ അടുത്ത് അമ്മ ഇരിക്കാറുള്ള ഒരു തേഞ്ഞ പലകയുണ്ട്. അവൾ അവിടെ ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് സാധാരണയായി അച്ഛൻ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുക. ബസ് നിന്നപ്പോൾ അയാൾ ഇറങ്ങി. കാലിൻ്റെ മുട്ടിനെ ഒരു നേരിയ വേദന തോന്നി. വാദമായിരിക്കുമോ? താൻ കിടപ്പിലായാൽ കുട്ടികൾക്ക് ഇനി ആരാണുള്ളത്? പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ ഒരു മുഷിഞ്ഞ കൈലേസ് കൊണ്ട് മുഖം തുടച്ച് ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു. കുട്ടികൾ ഉറങ്ങിയിരിക്കുമോ? അവർ വല്ലതും കഴിച്ചുവോ? അതോ കരഞ്ഞു കരഞ്ഞു ഉറങ്ങിയോ? കരയുവാനുള്ള തൻ്റെ ഇടവും അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ താൻ അവളെ എടുത്ത് ടാക്സിയിൽ കയറ്റിയപ്പോൾ ഉണ്ണി എന്താണ് കരയാതെ വെറുതെ നോക്കിക്കൊണ്ടു നിന്നത്? ചെറിയ മകൻ മാത്രം കരഞ്ഞു. പക്ഷേ അവനെ ടാക്സിയിൽ കയറണമെന്ന് വാശിയായിരുന്നു. മരണത്തിൻ്റെ അർത്ഥം അവർ അറിഞ്ഞിരുന്നില്ല. തീർച്ച. താൻ അറിഞ്ഞിരുന്നുവോ? ഇല്ല. എന്നും വീട്ടിൽ കാണുന്ന അവൾ പെട്ടെന്നൊരു വൈകുന്നേരം യാതൊരാളോടും യാത്ര പറയാതെ നിലത്ത് ഒരു ചൂലിൻ്റെ അടുത്ത് വീണ് മരിക്കുമെന്ന് താൻ വിചാരിച്ചിരുന്നുവോ? ഓഫീസിൽ നിന്ന് വന്നപ്പോൾ താൻ അടുക്കളയുടെ ജനൽവാതിൽ കൂടി അകത്തേക്ക് നോക്കി. അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നതിൻ്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു. ഉണ്ണി വിളിച്ച് പറയുകയാണ്, 1st class ഷോട്ട്. തൻ താക്കോലെടുത്ത് ഉമ്മറത്തെ വാതിൽ തുറന്നു. അപ്പോഴാണ് അവളുടെ കിടപ്പ് കണ്ടത്. വായ അല്പം തുറന്ന് നിലത്ത് ചെരിഞ്ഞു കിടക്കുന്നു. തല തിരിഞ്ഞ് വീണതായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഹൃദയസ്തംഭനമാണ്, മരിച്ചിട്ട് 1.5 മണിക്കൂറായി. പല വികാരങ്ങൾ. അവളോട് അകാരണമായി ഒരു ദേഷ്യം. അവൾ ഇങ്ങനെ താക്കീതുകളൊന്നും കൂടാതെ എല്ലാ ചുമതലകളും തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് പോയല്ലോ. ഇനി ആരാണ് കുട്ടികളെ കുളിപ്പിക്കുക? ആരാണ് അവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക? ആരാണ് ദീനം പിടിപ്പെടുമ്പോൾ അവരെ ശുശ്രൂഷിക്കുക? എൻ്റെ ഭാര്യ മരിച്ചു. അയാൾ തന്നെത്താൻ മന്ത്രിച്ചു. എൻ്റെ ഭാര്യ ഇന്ന് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചതുകൊണ്ട് എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. എത്ര നല്ല ഒരു ലീവ് അഭ്യർത്ഥനയായിരിക്കും അത്! ഭാര്യയ്ക്ക് സുഖക്കേടാണെന്നല്ല, ഭാര്യ മരിച്ചെന്ന്. മേലുദ്യോഗസ്ഥൻ ഒരുപക്ഷെ തന്നെ മുറിയിലേക്ക് വിളിച്ചേക്കാം. ഞാൻ വളരെ വ്യസനിക്കുന്നു, അയാൾ പറയും. ഹഹാ, അയാളുടെ വ്യസനം! അയാൾ അവളെ അറിയില്ല. അവളുടെ അറ്റഞ്ചുരുണ്ട തലമുടിയും ക്ഷീണിച്ച പുഞ്ചിരിയും മെല്ലെ മെല്ലെയുള്ള നടത്തവും ഒന്നും അയാൾക്കറിയില്ല. അതെല്ലാം എൻ്റെ നഷ്ടങ്ങളാണ്. വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ കിടപ്പുമുറിയിൽ നിന്ന് ഓടി വന്നു പറഞ്ഞു, അമ്മ വന്നിട്ടില്ല. അവൻ ഇത്ര വേഗം അതെല്ലാം മറന്നുവോ? ടാക്സി

0: ിലേക്ക് കയറ്റിവെച്ച ആ ശരീരം തനിച്ച് മടങ്ങി വരുമെന്ന് അവൻ വിചാരിച്ചുവോ? അയാൾ അവൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഉണ്ണി, അയാൾ വിളിച്ചു.
1: എന്താ അച്ഛാ?
0: ഉണ്ണി കട്ടിലിന്മേൽ നിന്ന് എഴുന്നേറ്റ് വന്നു.
1: ബാലൻ ഉറങ്ങി.
0: നിങ്ങളൊക്കെ വല്ലതും കഴിച്ചോ?
1: ഇല്ല.
0: അയാൾ അടുക്കളയിൽ തിണ്ണമേൽ അടച്ചു വെച്ചിരുന്ന പാത്രങ്ങളുടെ തട്ടുകൾ നീക്കി പരിശോധിച്ചു. അവൾ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം, ചപ്പാത്തി, ചോറ്, ഉരുളക്കിഴങ്ങ് കൂട്ടാൻ ഉപ്പേരി, തൈര്, ഒരു സ്ഫടിക പാത്രത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള നെയ്പ്പായസവും, മരണത്തിൻ്റെ സ്പർശം തട്ടിയ ഭക്ഷണ സാധനങ്ങൾ. വേണ്ട, അതൊന്നു കഴിച്ചുകൂടാ. ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിത്തരാം. ഇതൊക്കെ തണുത്തിരിക്കുന്നു, അയാൾ പറഞ്ഞു.
1: അച്ഛാ,
0: ഉണ്ണി വിളിച്ചു.
1: അമ്മ എപ്പോഴാ വരിക? അമ്മയ്ക്ക് മാറില്ലേ?
0: സത്യത്തിന് ഒരു ദിവസം കാക്കാനുള്ള ക്ഷമയുണ്ടാവട്ടെ, അയാൾ വിചാരിച്ചു. ഇപ്പോൾ ഈ രാത്രിയിൽ കുട്ടിയെ വ്യസനിപ്പിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത്?
1: അമ്മ വരും, അയാൾ പറഞ്ഞു.
0: അയാൾ കിണ്ണങ്ങൾ കഴുകി നിലത്ത് വെച്ചു, രണ്ട് കിണ്ണങ്ങൾ.
1: ബാലനെ വിളിക്കേണ്ട, ഉറങ്ങിക്കോട്ടെ, അയാൾ പറഞ്ഞു.
0: അച്ഛാ, നെയ്പ്പായസം, രാജൻ പറഞ്ഞു. അവൻ ആ പാത്രത്തിൽ തൻ്റെ ചൂണ്ടാണി വിരൽ താഴ്ത്തി. അയാൾ തൻ്റെ ഭാര്യ ഇരിക്കാറുള്ള പലകമേൽ ഇരുന്നു.
1: ഉണ്ണി വിളമ്പിക്കൊടുക്കോ?
0: അച്ഛന് വയ്യ, തല വേദനിക്കുന്നു.
1: അവൾ കഴിക്കട്ടെ.
0: ഇനി ഒരിക്കലും അവളുണ്ടാക്കിയ ആഹാരം അവർക്ക് കിട്ടുകയില്ലല്ലോ. കുട്ടികൾ പായസം കഴിച്ച് കിടന്നു. അയാൾ അത് നോക്കിക്കൊണ്ട് നിശ്ചലനായിരുന്നു. കുറേ നിമിഷങ്ങൾക്കു ശേഷം അയാൾ ചോദിച്ചു,
1: ചോറ് വേണ്ടേ ഉണ്ണി?
0: വേണ്ട, പായസം മതി, നല്ല സ്വാദുണ്ട്, ഉണ്ണി പറഞ്ഞു. രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
1: ശരിയാ, അമ്മ അസൽ നെയ്പ്പായസാ ഉണ്ടാക്കിയത്.
0: തൻ്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു.
2: ഇപ്പോൾ കേട്ടത് മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം എന്ന ചെറുകഥയാണ്. അവതരിപ്പിച്ചത് വിനീത സന്തോഷ്.
3: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
4: കവിത ചെക്കൻ്റെ പാട്ട്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു കേൾവിയുടെ വസന്തം. റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനം. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:00 വായനശാല, ഇതിൽ സേതുവിൻ്റെ

ആവടി എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നു രാമകൃഷ്ണൻ പഴശ്ശി. 9:30 ആർദ്രഗീതങ്ങൾ, 10 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ഇനി കേൾക്കാം. നാളെ രാവിലെ 5:00 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് ബീനാനന്ദപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിലൂടെ കേൾക്കാം റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. ഇതിൽ ചെറുശ്ശേരിയുടെ ഗോപിക ദുഃഖം എന്ന കൃഷ്ണഗാഥയിലെ ഭാഗം ആലപിക്കുന്നു നിള. തുടർന്ന് ചരിത്രപദം, വചനാമൃതം എന്നിവ കേൾക്കാം. 6:20 മട്ടന്നൂർ സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 രാമകഥാഗാനിലയം. ഇതിൽ ഉഷാപ്രദീപ് വിളമന പാരായണം ചെയ്യുന്നു ശ്രീരാമ അഭിഷേക ആരംഭം. 6:45 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലൂടെ കേൾക്കാം തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ KN രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത് പങ്കെടുക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. 8:00 സ്മൃതിഗീതങ്ങൾ അവതരിപ്പിക്കുന്നു പുരുഷോത്തമൻ സി കല്ലേരിക്കര. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 വായനശാല പുനഃപ്രക്ഷേപണം. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പും കേൾക്കാം. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ശ്രോതാക്കളുടെ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരി നേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः जतिन शर्मा। आदौ मुख्य वार्ताः। संसदः वर्षाकालीनसत्रस्य प्रथमदिवसे नेटप्रश्नपत्रगोप्यताभङ्गप्रकरणमधिकृत्य विपक्षिसदस्यानां सदने कोलाहलम्। उभयोः सदनयोः कार्याचरणम् आदिवसाय स्थगितम्। प्रधानमन्त्री नरेन्द्रमोदी संसदः वर्षाकालीनसत्रस्यारम्भे राष्ट्रकल्याणाय क्रियाशीलसत्रस्य आह्वानम् अकरोत्। राष्ट्रपतिपदासीना द्रौपदी मुर्मुः किशिनौ राजधान्यां स्वस्य मोल्दोवासमकक्षया राष्ट्रपतिना मया सन्धु इत्यनया सह मण्डलस्तरीयवार्तां व्यदधात्। होर्मुज़्क्षेत्रे उत्पातस्य निरन्तरवर्धनेन समीपस्थदेशेषु अस्य प्रकोपेण च ईरान अमेरिकादेशयोः मध्ये अद्य नवमदिवसेऽपि परस्पराक्रमणानां चक्रम् अविरतं प्राचलत्। अपि च भारतऋतुविज्ञानविभागेन अद्य हिमाचलप्रदेश जम्मूकश्मीर लद्दाख उत्तराखण्डराज्येषु अतिवृष्टिपरा रक्तवर्णीया सञ्चेतना उद्घोषिता। अथ वार्ताः विशदीकृत्य। संसदः उभयोः सदनयोः कार्याचरणमद्य नेटप्रश्नपत्रगोप्यताभङ्गप्रकरणे विपक्षिसदस्यानां निरन्तरकोलाहलेन स्थगितम्। लोकसभायाः कार्याचरणारम्भे आदौ सदनेन षण्णां पूर्वसदस्यानां निधने सहैव कतरदेशस्य अमीर शेख हमद बिन खलीफा अल थानी इत्यस्य निधने शोकसंतप्त श्रद्धांजलिः समर्पितः। अध्यक्षः ओम बिरला इत्यसौ न्यगादीत् यत् शेख हमद महोदयः आधुनिक कतर देशस्य आधारशिलां स्थापयितुं सहैव भारत कतर संबंधान् सुदृढीकर्तुं महतीं भूमिकां न्यवहत्।
1: महामहिम शेख अहमद बिन खलीफा अल थानी ने जून 1995 से जून 2013 तक 18 वर्षों तक कतर के अमीर के रूप में कार्य किया। उन्होंने आधुनिक कतर की नींव रखी। उन्होंने भारत कतर संबंधों के संवर्धन में भी महत्वपूर्ण भूमिका निभाई।
0: प्रश्नकालारम्भे कांग्रेस समाजवादी प्रभृतयः विपक्षीदलीयाः नीट विषयमधिकृत्य उच्चैः विरोधोद्घोषान् अकुर्वन्। अध्यक्षस्य पीठस्य च निरन्तर आग्रहम् उपेक्ष्य सदस्याः कोलाहलम् अकुर्वन्, येन षड्वारं स्थगनानन्तरम् अन्ततः लोकसभायाः कार्याचरणम् आदिवसाय स्थगितीकृतः। राज्यसभायामपि एतादृशमेव दृष्टिम् अगात्। आरम्भे नवनिर्वाचिताः सदस्याः शपथम् अगृह्णन्, सदनं च पूर्वसदस्येभ्यः श्रद्धाञ्जलिं समर्पयत्। विपक्षनेता मल्लिकार्जुन खर्गे नीट विषयमुत्थापयितुं प्रायतत, किन्तु निरन्तरकोलाहलेन सदनं बहुवारं स्थगितम्। उपसभापतिः हरिवंशः सूचीबद्धकार्याणि सञ्चालयितुं प्रायतत, किन्तु अविरत प्रतिरोधकारणात् राज्यसभापि आदिवसाय स्थगिता। प्रधानमन्त्री नरेन्द्रमोदी अवोचत् यत् वर्षा भवतु अथवा संसदः वर्षाकालीनसत्रं भवतु, यद्युभौ क्रियाशीलौ भवतः तर्हि अतीव लाभप्रदौ सिध्यतः। संसदः वर्षाकालीनसत्रस्य आरम्भात् प्राक् वार्ताहरैस्सह सम्भाषमाणः सः न्यगादीत् यत् उभयोः सक्रियतायां सत्यां राष्ट्रस्य कल्याणं जीवानां मङ्गलञ्च भवति। श्रीमोदी अकथयत् यत् देशस्य यूनां सामर्थ्यम् आकाङ्क्षाः च अन्तरिक्षवत् अपरिमिताः सन्ति। प्रधानमन्त्रिणा अभाष्यत यत् भारतस्य रिफॉर्म एक्सप्रेस इति परिष्कारगतौ आरोहणस्य परिणामः वर्तते, यत् भारतस्य युवानः धैर्यं प्रदर्श्य सफलतां प्राप्नुवन्ति। सः प्रोक्तवान् यत् केवलम् एकस्मिन् मासे देशेन अनेके विशिष्टाः कीर्तिस्तम्भाः अधिगताः, येषाम् उपलब्धिः प्रत्येकं नागरिकं गौरवेण पूरयति। प्रधानमन्त्री अवदत् यत् राष्ट्रियमञ्चे अन्ताराष्ट्रियपटले साम्प्रतं च अन्तरिक्षे अपि इमे क्षणाः भारतस्य कृते सत्यमेव ഗൗരവപൂർണാഃ ആസൻ. ശ്രീമോദി അവദത് യത് വിഭിന്നേഷു ക്ഷേത്രേഷു യുദ്ധസ്യ നിരന്തര സങ്കടമാലക്ഷ്യ സമഗ്രം വിശ്വം ചിന്തിതമസ്തി. പശ്ചിമേഷ്യാക്ഷേത്രസ്യ സംഘർഷഃ ഭാരത സദൃശാണാം ദേശാനാം കൃതേ ഏകം മഹത് സങ്കടമാസീത്. ये ऊर्जा क्षेत्रे अन्येषाम् उपरि आश्रिताः सन्ति. पेट्रोल डीजल एलपीजी उर्वरक रसायनादीनां विषये बहवः प्रत्यवायाः संकटाः च उत्पन्नाः. तथापि भारतेन 7.7% विकासमानाङ्कः संरक्षितः येन भारतं विश्वस्मिन् तीव्रतमा वर्धमाना अर्थव्यवस्था सञ्जाता. अस्मिन् एव पृष्ठभूमौ वर्षाकालीन सत्रस्यारम्भः भवति. देशः गतिशीलतां धारयति. संसदः भावना च तस्यां गतौ नवीनाम् ऊर्जां सञ्चारयति इत्यपि प्रधानमन्त्रिणा प्रतिपादितम्. संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते. सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले newsonair.gov.in इत्यत्र अथ newsonair चलदूरभाषीयतन्त्रांशे अपि समुपलब्धो भविष्यति. राष्ट्रपतिपदासीना द्रौपदी मुर्मुः तस्याः मेल्डोवियन् समकक्षया मया सन्धु इत्यनया सह अद्य व्यापारनिवेश कृषि स्वास्थ्यसेवा नवीकरणीयोर्जा अङ्कीयसार्वजनिकसंरचना कृत्रिमबुद्धि नवोन्मेष इत्यादिषु प्रमुखविषयेषु द्विपक्षीयसहयोगस्य दृढीकरणाय ऐक्यमत्यं प्रकटितवती. चिशिनाव्नगरे मण्डलस्तरीयमन्त्रणायाः अनन्तरं भाषमाणा राष्ट्रपतिः मुर्मुः स्वकीयां यात्राम् ऐतिहासिकीम् इति प्रत्यपादयत्. यतो ह्येषा कस्यापि भारतीय राष्ट्रपतेः मोल्डोवा देशाय प्रथमा राजकीय यात्रा अस्ति. द्विपक्षीय व्यापारस्य निवेशस्य च संवर्धनाय सुदृढसम्भरणशृङ्खलायाः सशक्तिकरणाय सहैव सान्द्रव्यापारिकसम्बन्धानां प्रोत्साहनाय उभौ अङ्गीकृतवन्तौ. राष्ट्रपतिः मुर्मुः अवोचत् यत् भारत मोल्डोवा व्यापारिकमञ्चः आर्थिकसहयोगाय नूतनां गतिं प्रदास्यति. अनेनैव साकं राष्ट्रपतिः मुर्मुः मोल्डोवा देशम् आपत्प्रतिरोधी संरचनागठबन्धने सहैव वैश्विकजैवेन्धनगठबन्धने सम्मिलितुं निमन्त्रितवती. सामरिकदृष्ट्या अतिमहत्त्वपूर्णे होर्मुज् जलसन्धौ ഉത്തരോത്തരം പ്രവർധമാനേ സംഘർഷാവധൌ അദ്യ അവിരതം നവമദിവസേപി അമേരിക്ക ഇറാന ദേശയോഃ പരസ്പരം ഭീഷണ സൈന്യപ്രഹാരാഃ അഭവൻ. അമേരിക്കീ സൈന്യൈഃ ഇറാനസ്യ ഖോർമോസ് നഗരം ലക്ഷ്യീകൃത്യ ക്ഷേപണാസ്ത്രപ്രഹാരാഃ വിഹിതാഃ. ഇറാനസ്യ അർദ്ധസർവകാരീയ വാർത്താ സംസ്ഥയാ കസ്യചിത് സ്ഥാനീയ അധികാരിണഃ വചനം ഉദ്ധൃത്യ നിവേദിതം യത് ബുഷേഹ്ര പ്രാന്തസ്യ ദഷ്തി മണ്ഡലസ്യ പ്രാശസനിക കേന്ദ്രേ ഖോർമോസ് നഗരെ അമേരിക്കീ പ്രഹാരേണ ബഹുഷു ഭാഗേഷു വിദ്യുത് പ്രവാഹഃ പൂർണതയാ അവരുദ്ധഃ അഭവത്. വൃത്താന്താനുസാരം അസ്മിൻ പ്രഹാരക്ഷേത്രെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇത്യസ്യ നൗസൈന്യ പ്രതിഷ്ഠാനാനി ആസന്. അനേന സൈന്യപ്രഹാരേണ ഖോർമോസ് നഗരസ്യ കതിപയേഷു ഭാഗേഷു തത്ക്ഷണമേവ വിദ്യുത് സംഭരണ ശൃംഖല ബാധിത അഭവത്. അപരത്ര ജോർഡൻ ദേശസ്യ സർവകാരീയ പ്രസാരണ സംസ്ഥയാ സാമാജികാന്തർജാലീയ പട്ടലെ നിവേദിതം യത് തസ്യ ദേശസ്യ വായു പ്രതിരക്ഷാ പ്രണാല്യാ ഇറാന ദേശാ ജോർഡൻ ഭൂഭാഗം പ്രതി പ്രക്ഷിപ്തനി ത്രീണി ക്ഷേപണാസ്ത്രാണി തഥൈവ വിനാശിതാനി. ചതുർത്ഥം ക്ഷേപണാസ്ത്രം ജോർഡൻ ദേശസ്യ ദക്ഷിണദൂരസ്ഥക്ഷേത്രെ പതിതം യേന കാപി ജനധനഹാനിഹി ന ജാതാ. സമാചാരമാധ്യമാനുസാരം ഏതാനി ക്ഷേപണാസ്ത്രാണി ജോർഡൻ ദേശസ്യ ദക്ഷിണതടീയ നഗരെ അകാബ ഇത്യത്ര സ്ഥിതാൻ അമേരിക്കീ വിമാനസ്ഥാനകാൻ ലക്ഷ്യീകൃത്യ പ്രക്ഷിപ്തനി ആസന്. ഭാരത ഋതുവിജ്ഞാന വിഭാഗേന അദ്യ ഹിമാചലപ്രദേശ ജമ്മു കശ്മീർ ലഡാഖ് ഉത്തരാഖണ്ഡ് രാജ്യേഷു അതിവൃഷ്ടിപരാ രക്തവർണീയ സഞ്ചേതന ഉദ്ഘോഷിത ഇതി വാർത്താഃ.
2: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: മൂന്ന് കോളേജിലെയും ഫീസ് നോക്ക്.
5: എന്തുണ്ടോ വിശേഷം?
6: എന്തുപറ്റി?
7: ഫീസിന്റെ ടെൻഷൻ.
5: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതെവിടെ സ്വീറ്റ്സ്?
8: RBI പറയുന്നു,
9: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
10: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ഡെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് ഏച്ചിക്കാനവും PA ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും KV രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത്ത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ്.

0: ഈ 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൗരോർജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്.
1: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ 2ാം വിള നെല്ല് സംഭരണത്തിലെ PRS നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പാലക്കാട് ജില്ലയിലെ 2 പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ PRS നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. June 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് July 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
1: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണിനെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൌൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് UDFലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
1: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ RPF മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മൊണ്ടേൽ, സരൺ സ്വദേശിയായ W. നാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കേസിലുൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം

പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

രാമകഥ ഗാനലയം നാലാം ദിവസമായ ഇന്ന് ബാലകാണ്ഡത്തിലെ ഭാർഗവ ഗർഭശമനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു

പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃഗണ

നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. പങ്ക്തിസന്ദനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചനും. മുക്തഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലിഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ

സഭാപതി രാമൻ കന്ദർപ്പകളേവരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാതിവൃന്ദാരകേന്ദ്ര മുനിവൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോട്.

എന്നതു മറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു. ഭൃഗുപദേ കൊല്ലണം മൃദുഹന്താവാകിയ ഹേ ഹേ.

മിഥിലാപുരിയിൽ നിന്ന് ക്ഷണവും സന്ദേശവും ലഭിച്ച ദശരഥ മഹാരാജാവ് ചതുരംഗപ്പടയോടുകൂടി കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെയും അരുന്ധതി ദേവിയെയും മുൻനിർത്തി മിഥിലയിലേക്ക് യാത്ര പുറപ്പെട്ടു. ദശരഥ മഹാരാജാവിനെ ജനക മഹാരാജാവ് ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. രാമലക്ഷ്മണന്മാരെ കണ്ട മഹാരാജാവ് ഏറെ സന്തോഷിച്ചു. ജനകൻ അദ്ദേഹത്തിന്റെ ഭാര്യമാരോടും പുത്രിമാരോടും കൂടി രാജധാനിയിലേക്ക് എഴുന്നള്ളി വന്നു. തുടർന്ന് ശുഭമുഹൂർത്തത്തിൽ ധർമ്മനിഷ്ഠനായ രാജാവ് ശ്രീരാമനെ സഹോദരന്മാരോടുകൂടി മനോഹരമായ സ്വർണസിംഹാസനത്തിൽ ഇരുത്തി. പുരോഹിതനായ ശതാനന്ദൻ വസിഷ്ഠ വിശ്വാമിത്രന്മാരെ യഥാവിധ പൂജിച്ച് ശ്രീരാമന്റെ ഇരുപാർശ്വങ്ങളിലുമായി ഇരുത്തി വിധിപ്രകാരം അഗ്നി ജ്വലിപ്പിച്ചു. രത്നാഭരണങ്ങളാൽ ശോഭിതയായ സീതാദേവിയെ ജനകൻ ശ്രീരാമചന്ദ്രന്റെ സമീപത്തേക്ക് ആനയിച്ചു. പുത്രിയുടെ കരം ഗ്രഹിച്ച് എന്റെ പുത്രിയായ ഈ സീതയെ ഹേ രഘുത്തമ ഭവനായിക്കൊണ്ട് നൽകുന്നു, സന്തുഷ്ടനായാലും എന്ന് പറഞ്ഞുകൊണ്ട് പാണിഗ്രഹണ വിധിപ്രകാരം മഹാവിഷ്ണുവിന് മഹാലക്ഷ്മി എന്ന പോലെ ശ്രീരാമന്റെ കരങ്ങളിൽ സീതയെ സമർപ്പിച്ചു. അപ്രകാരം തന്നെ ഊർമിളയെ ലക്ഷ്മണനും മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും കൊടുത്തു. ശുഭലക്ഷണന്മാരായ നാല് സഹോദരന്മാരും സ്വന്തം ഭാര്യമാരോടുകൂടി ലോകപാലകന്മാരെന്നോണം ശോഭിച്ചു. അനന്തരം ജനക മഹാരാജാവ് വസിഷ്ഠ വിശ്വാമിത്രന്മാരോടായി നാരദനാൽ പറയപ്പെട്ട സ്വന്തം പുത്രിയുടെ കഥ വിവരിച്ചു കൊടുത്തു. യജ്ഞഭൂമിയുടെ വിശുദ്ധിക്കായി നിലമുഴുതപ്പോൾ ഉഴവുചാലിൽ നിന്ന് ശുഭലക്ഷണയായ ഈ കന്യക ഉത്ഭൂതയായി. അങ്ങനെയിരിക്കെ ശ്രീ നാരദ മഹർഷി തന്റെ വീണയിൽ നാരായണഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു. എന്നോട് ഒരു കാര്യം പറഞ്ഞു. പരമാത്മാവായ സാക്ഷാൽ മഹാവിഷ്ണു ഭക്താനുഗ്രഹത്തിനും ദേവകാര്യസിദ്ധിക്കും രാവണ നിഗ്രഹത്തിനുമായി നാല് അംശങ്ങളിലായി അയോധ്യാധിപനായ ദശരഥന്റെ പുത്രന്മാരായ രാമാദിനാമങ്ങളോടെ അയോധ്യാധിപനായ ദശരഥന്റെ പുത്രന്മാരായി അവതരിച്ചിരിക്കുന്നു. യോഗമായ ദേവിയാകട്ടെ അങ്ങയുടെ ഭവനത്തിൽ സീതയെന്ന പേരിൽ ജനിച്ചിരിക്കുന്നു. അതിനാൽ പ്രയത്നപൂർവകം സീതയെ ശ്രീരാമന് തന്നെ കൊടുക്കണം. ഇവൾ പണ്ട് തന്നെ പരമാത്മാവിന്റെ ഭാര്യയാണ്. അന്ന് തൊട്ട് ഞാൻ സീതയെ വിഷ്ണുപത്നിയായ ലക്ഷ്മിയായി കരുതിപ്പോന്നു. അവളെ എപ്രകാരം ശ്രീരാഘവന് നൽകാമെന്ന് ആലോചിച്ചിരിക്കെ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലുദിച്ചു.

ദഹനാന്തരം പരമേശ്വരനാൽ എന്റെ പിതാമഹഗൃഹത്തിൽ നിക്ഷിപ്തമായ ഈ ശൈവചാപം സീതാപരിണയാർത്ഥം എല്ലാവരുടെയും ഗർവം നശിപ്പിക്കുവാനുള്ള വീരപരീക്ഷണത്തിനുള്ള ഉപകരണമായി ഞാൻ നിശ്ചയിച്ചു. ശ്രീരാമചന്ദ്രൻ എന്റെ മനോരഥം ഫലവത്താക്കുകയും ചെയ്തു. ഹേ രാമചന്ദ്ര, ഇന്ന് എന്റെ ജന്മം സഫലമായി. അങ്ങ് ആദിത്യനെന്ന പോലെ സീതാസമേതനായി സിംഹാസനത്തിൽ വിരാജിക്കുന്നത് ഞാൻ കാണുന്നു. തുടർന്ന് സീതാസമേതനായ ശ്രീരാമചന്ദ്രനും പരിവാരങ്ങളും അയോധ്യയിലേക്ക് പുറപ്പെട്ടു.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grandfoss, hutik, vox lanit,
1: phone 9496420880
0: 8111933600.
1: cm vistara
0: cm vistara nillunni.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961-10-95-77 മറ്റൊരു നമ്പർ 9496-66-66-46.
2: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
3: ഹരിത സമൃദ്ധി
4: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. മുയ്യം വയലിലെ കാർഷിക വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു മുയ്യം പാടശേഖര സമിതി സെക്രട്ടറി ശ്രീ എം പി പുരുഷോത്തമൻ.
1: മുയ്യം പാടശേഖര സമിതി ജനകീയാസൂത്രണത്തിനു ശേഷം രൂപം കൊണ്ട ആദ്യ പാടശേഖര സമിതി കുറുമത്തൂർ പഞ്ചായത്തിൽ തന്നെ ആദ്യമായി യന്ത്രവൽക്കരണം ഉപയോഗിച്ച് പാടശേഖര സമിതിയിലെ പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ നെൽകൃഷിയും നന്നായി ചെയ്തു വന്ന ഒരു പാടശേഖരമാണ് മുയ്യം പാടശേഖര സമിതി. ഏകദേശം 100 ഏക്കറോളം നെൽകൃഷിയും അതുപോലെ തന്നെ 25 ഏക്കറോളം പച്ചക്കറി കൃഷിയും ചെയ്തു വരുന്ന ഈ പാടശേഖര സമിതിയിൽ നല്ല രീതിയിലുള്ള കാർഷിക മേഖല തിരഞ്ഞെടുക്കാൻ വേണ്ടി കുറുമത്തൂർ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു നല്ലൊരു ജലസേചന സൗകര്യം മനോഹർ ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ കീഴിൽ ഒരു ജലസേചന സൗകര്യം 50-55 വർഷം മുമ്പേ സ്ഥാപിച്ച ഈ സംവിധാനം ഉപയോഗിച്ച് മുയ്യത്തെ കാർഷിക മേഖലയെ ഒരു നല്ല നിലയിലെത്തിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന നിലവിൽ കൃഷിയോട് കർഷകർ താല്പര്യം കാണിക്കുന്നില്ലെങ്കിലും ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഒരു ലാഭത്തിലൂടെ പോകുന്ന ഒരു കാർഷിക മേഖലയായി മാറ്റാൻ വേണ്ടി ഈ പാടശേഖര സമിതിക്കും അതുപോലെ തന്നെ പച്ചക്കറി ക്ലസ്റ്ററിനും സാധിച്ചിട്ടുണ്ട്. 2 ക്ലസ്റ്ററിൻ്റെ സ്ഥലമുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഒരു ക്ലസ്റ്റർ എന്ന നിലയിൽ നമ്മൾ പ്രവർത്തിച്ച് വരുന്ന ഏകദേശം 12 ഏക്കറൊക്കെ ഉള്ള ആനുകൂല്യങ്ങളും പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ കൃഷി ഭവൻ മുഖാന്തരവും നമുക്ക് കർഷകർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിലും കർഷകർ നേരിട്ടിട്ടുള്ള ഒരു വിപണം, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രധാന കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. വിപണനം, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഇടനിലക്കാരില്ലാത്ത, മുമ്പേ പറയുന്ന ഒരു കാര്യമാണ്, ഇടനിലക്കാരില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ വഴിയോരങ്ങളിൽ വിറ്റഴിക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ ഈ കേരളത്തിൽ മൊത്തം അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സംവിധാനം മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ തന്നെ റോഡരികിൽ വെച്ച് വെക്കുന്ന ഈ സംവിധാനം നമ്മൾ ആദ്യമായി ഈ പഞ്ചായത്തിലാണ് നമ്മളതിനെ രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഏകദേശം 10, 60, 65 ചെറുതും വലുതുമായ ഏകദേശം 100 പേര് ഈ പച്ചക്കറി കൃഷിയിലേക്ക് ഇപ്പം നിലവിൽ അംഗങ്ങളായിട്ടുണ്ട്. അവരുൽപ്പാദിപ്പിക്കുന്ന സാധനം മുഴുവൻ ഒരു 4 മണിക്ക് ശേഷം റോഡരികിൽ കൊണ്ടുവന്ന് അവർ നമ്മളെ പച്ചക്കറി ക്ലസ്റ്റർ നിർദ്ദേശിക്കുന്ന

0: അല്ലെങ്കിൽ കമ്മിറ്റി രൂപീകരിച്ച് അതിനെ ഒരു വിലനിലവാര പട്ടിക തയ്യാറാക്കിക്കൊണ്ട് വിപണനം നടത്തുന്ന രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് ഇപ്പോൾ കർഷകരെ തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മളൊരു ടാഗ് എല്ലാ കർഷകർക്കും നമ്മൾ ടാഗ് കൊടുത്തിട്ട് റോഡരികിൽ വിപണനം ചെയ്യുന്ന സംവിധാനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പൊതുവേ കർഷകർക്ക് ഒരു നല്ല മുൻകാലങ്ങളിൽ പറയും കൃഷി നഷ്ടമാണെന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് മാറി നമ്മളെ പ്രദേശത്തിലെ കർഷകർ കൃഷി ലാഭമാണ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിവിടെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്ന ആദ്യം തന്നെ നമ്മളെ നെല്ല് കൊയ്തെടുത്തതിന് ശേഷം ചീരകൃഷിയിലേക്കാണ് നമ്മൾ പോവുക. ചീരകൃഷി ഏകദേശം ആയി എന്ന് വരുമ്പോൾ മറ്റുള്ള കക്കിരി, വെള്ളരി, മത്തൻ, ഇളവൻ എല്ലാവിധ പച്ചക്കറികളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എല്ലാവരും പൂർണ്ണമായും കർഷകർ നല്ല സഹകരണത്തോടെയാണ് ഇതിനെ കാണുന്നത്.
1: വിപണനം റോഡരികിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞല്ലോ, ഒരു ദിവസം മൊത്തമായിട്ട് നിങ്ങൾക്കത് ചെലവഴിക്കാൻ പറ്റുന്നുണ്ടോ പച്ചക്കറികൾ?
0: നമ്മൾ അതാത് ദിവസത്തേക്ക് ചിലവാകുന്ന രീതിയിലുള്ള പച്ചക്കറികൾ മാത്രമേ നമ്മൾ വിളവെടുക്കൂ. അത് വിറ്റഴിച്ച് നമ്മൾ സാധാരണ ഇപ്പം വെള്ളരി, അതുപോലെ തന്നെ കക്കിരി രണ്ടാമത്തെ ദിവസം നമുക്ക് ക്വാളിറ്റി കിട്ടില്ല. അതുപോലെ തന്നെ പച്ചക്കറികളിലൊന്നും രണ്ടാമത്തെ ദിവസം ക്വാളിറ്റി കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കർഷകർ നേരിട്ട് അതാത് ദിവസം വിൽക്കേണ്ട പച്ചക്കറികൾ മാത്രമേ പറിക്കൂ. അധികം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തോട്ടത്തിൽ പോയിട്ട് പറിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും.
1: റോഡരികിലാണല്ലോ വിപണനം നടത്തുന്നത്, നിങ്ങളെ തേടി ആൾക്കാർ വരാറുണ്ടോ? അതായത് പുറത്തുള്ളവരൊക്കെ നമുക്ക് മുയ്യം അവിടെ ഉണ്ട് ഈ പച്ചക്കറി, അപ്പം നമുക്ക് അവിടെ പോയി വാങ്ങാം, അങ്ങനെയൊക്കെ വരുന്നവരുണ്ടോ കൂടുതലായിട്ടും?
0: തീർച്ചയായിട്ടും ഉണ്ട്. അത് ഓരോ കർഷകരാ നമ്മളെ ഓരോരുത്തരും അംഗീകരിച്ചവർ, കാരണം നമ്മളെടുക്കുന്ന സാധനം വാങ്ങി പോയവർ വീണ്ടും നമ്മളെടുക്ക തന്നെ വരുന്ന രീതിയിലാണ്. കാരണം വഴിയോര വിപണി എന്ന് പറയുമ്പോൾ നമ്മളെ മുയ്യം പ്രദേശമോ തളിപ്പുറം പ്രദേശമോ ഒന്നല്ല, ഒരു എയർപോർട്ട് റോഡ് എന്ന നിലയിൽ അതിലേക്കൂടി വാഹനങ്ങൾ ഇഷ്ടംപോലെ പോകുന്ന ആ ഒരു സാഹചര്യം ഉള്ളത്. അപ്പോൾ മംഗലാപുരം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആൾക്കാരും, കാരണം എയർപോർട്ട് റോഡായതുകൊണ്ട് മംഗലാപുരത്തേക്ക് വരെ നമ്മുടെ തീര അതുപോലെ തന്നെ പച്ചക്കറികൾ കയറ്റി പോകുന്നുണ്ട്, വാങ്ങിച്ചു പോകുന്നുണ്ട്.
1: ഇപ്പോൾ പുരുഷാട്ടൻ ഈ മേഖലയിലേക്ക് വരാൻ എങ്ങനെയാണ്?
0: ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചവനാണ്. അപ്പോൾ ഞാനൊരു പ്രൈവറ്റ്, ഇപ്പം ഏകദേശം നമ്മൾ SSLC കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്ത് 22 വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്ത് വന്നവനാണ്. അതിൻ്റെ ഇടയിലും നമ്മൾ ഈ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു, എത്തി നോക്കാറുണ്ട്. എന്നല്ല, 100% കാർഷിക മേഖലയ്ക്കാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. 1 ഏക്കർ നെൽവയലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്ന് എൻ്റെ വളരെ ചെറുപ്പത്തിൽ 5-6 ഏക്കർ മറ്റേ കശുമാവും തെങ്ങും കാര്യവും ഇതെല്ലാം കൂടിയാൽ 1-5 ഏക്കർ ഭൂമി നമ്മളെ അച്ഛനുണ്ടായിരുന്നു. ഇതെല്ലാം കാർഷിക മേഖലയിൽ ഇപ്പോട്ട് തന്നെ 1 ഏക്കർ തെങ്ങ്
1: അടിത്തറാത്തനാണ്.
0: 1 ഏക്കർ തെങ്ങുണ്ടായിരുന്നു, അതുപോലെ തന്നെ കവുണ്ടായിരുന്നു, മാവുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നമ്മൾ മക്കൾ ഭാഗിച്ച് എടുത്തപ്പോൾ ശേഷം വരുന്നത് നമ്മളിപ്പോൾ അതും കൂടി പാട്ടത്തിനും എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് സംരംഭം എന്ന നിലയിൽ നമ്മളിപ്പോൾ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മേൻ്റെ ഭാഗത്ത് കുറ്റിക്കോലും അതുപോലെ തന്നെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അവിടെ കൈപ്പാട് കൃഷിയായിരുന്നു. അതിലെല്ലാം നമ്മൾ നല്ലൊരു ഇത് കൈപ്പാട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും വെള്ളം കയറുമ്പോൾ കയറി വരുന്ന ഒരു സ്വഭാവം, അതുപോലെ തന്നെ ഏറ്റം കഴിഞ്ഞ ഇറക്കത്തിൽ പോയി നടുന്ന സ്വഭാവം, അതുപോലെ തന്നെ വെള്ളം ഡാഗ് വെച്ച് തീരുന്നത്, അതുപോലെ തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും അറിഞ്ഞും കേട്ടും കണ്ടും വന്ന ഒരു കർഷകനാണ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്.
1: എപ്പോഴെങ്കിലും ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ?
0: നമ്മൾ മുയ്യത്തെ സംബന്ധിച്ച് ഈ കാർഷിക മേഖല ഒരു നഷ്ടമായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതെന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പച്ചക്കറിക്ക് മുമ്പേ നമ്മളിവിടെ നേന്ത്രവാഴ കൃഷി ചെയ്തതാണ്. പക്ഷേ നേന്ത്രവാഴ കൃഷിയിലേക്കൊന്നും നമ്മളങ്ങനെ ഇറങ്ങിത്തിരിച്ചില്ല. എന്നാലും നേന്ത്രവാഴ കൃഷിയിലും വന്ന് നല്ലൊരു വരുമാനം ഉണ്ടാകുന്ന രീതി വന്നു. അപ്പോൾ അന്ന് ആവശ്യത്തിനാണ് നെല്ല് ഉൽപ്പാദിപ്പിക്കുക. നമ്മൾ ആവശ്യത്തിന് നമ്മൾ കൃഷി ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് വർഷാവർഷം നെല്ല് അരിയാക്കി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇന്നിപ്പം നമുക്ക് റേഷൻ അരിയാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം നമ്മൾ കിട്ടിയ നെല്ല് മുഴുവൻ സപ്ലൈക്ക് വൈക്ക് കൊടുത്തു.
1: ഇപ്പോഴും നിങ്ങൾക്ക് നെൽകൃഷി ഉണ്ട്?
0: നെൽകൃഷി നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കൂട്ടായ്മയോട് കൂടി 6-7 ഏക്കർ തരിച്ച് ഏറ്റെടുത്ത് നടത്തി. അതുപോലെ സ്വന്തമായി 2 നമ്മൾ ഈ ഗ്രൂപ്പ് എന്ന നിലയിൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 2.5 ഏക്കർ അതും പുറമെ ചെയ്തിട്ടുണ്ട്.
1: ഈ ഗ്രൂപ്പിലുള്ളവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ്?
0: ഗ്രൂപ്പിനെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഞാനിപ്പം അവരെ

0: ഏൽപ്പിക്കുന്നു. കാരണം ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമുക്കും പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അത് അവരും കൂടെ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക്, ഇപ്പോൾ നമ്മളതിൻ്റെ കൂട്ടായ്മയിൽ തന്നെ അവർക്ക് കൃഷി ചെയ്തിട്ട് ജീവിക്കണമെന്നൊന്നും ഇല്ല. പക്ഷേ ഇതിനോടൊരു താല്പര്യം നമ്മൾ അന്ന് മുതലേ ഈ വിപണനം ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റായി മാറി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ ആ താല്പര്യം കാണിക്കുന്നു.
1: എത്ര വൈകിയാലും അവർ ആ വിപണനം നിർത്താതെ വീട്ടിലേക്ക് മടങ്ങാറുണ്ടാവില്ല.
0: അത് തീർന്നാലേ നമ്മൾ വീട്ടിലേക്ക് മടങ്ങാം. വിപണനം നമ്മൾ 6 മണി 7 എന്നാലും നമ്മൾ 6 മണി 7 മണിയാകുമ്പോൾ നമ്മളെ വിപണനം ഒരു ഭാഗം തീരും. പിന്നെ സ്ത്രീകൾ ആയതുകൊണ്ട് കുറേ ഭാഗം നേരത്തെ സന്ധ്യയ്ക്ക് മുമ്പായിട്ട് വീട്ടിലേക്ക് പോകുന്നൊരു സ്ഥിതിയാണ്.
1: റോഡരികിൽ പോയിട്ട് നിങ്ങൾ വിപണനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ നിശ്ചിത വില എങ്ങനെയാണ്?
0: നിശ്ചിത വില നമ്മളിവിടെ നമ്മളെ വാർത്തകരവും അതുപോലെ തന്നെ ഈ ക്ലസ്റ്ററിൻ്റെ കമ്മിറ്റി എല്ലാം രണ്ട് തരത്തിൽ രണ്ട് കമ്മിറ്റികളുണ്ട്. അപ്പോൾ വാർത്തകരത്തിൻ്റെ കമ്മിറ്റി നമ്മളെ നിലമുഴുതലും അതുപോലെ തന്നെ ബാക്കിയിലെ കാര്യങ്ങളെല്ലാം അവർ നെൽകൃഷിയായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഈ പച്ചക്കറി കൃഷിക്കും ഈ പാടശേഖരത്തിൻ്റെ ഇതോടുകൂടി നെൽ ഉഴുതു കൊടുക്കുക എന്നില്ല ആയത്. വിപണനത്തിന് എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഈ കമ്മിറ്റി
1: പറയും.
0: വില നിലവാരം അത് നമ്മൾ കഴിഞ്ഞ ഇതിലെല്ലാം വില നിലവാരം ഒരു തയ്യാറാക്കുന്നത് നമ്മളെ കമ്മിറ്റിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും എല്ലാ കർഷകർക്കും ഇത് പങ്കുവെക്കും. വില നിലവാര ബോർഡ് വെക്കണം. വേയിങ് മെഷീൻ്റെ സൈഡിൽ വില നിലവാര ബോർഡ് വെക്കണം. അതിൻ്റെ ഒരേ റേറ്റ് സാധനം വിൽക്കണം എന്നുള്ള ഇത് നിർദ്ദേശങ്ങളെല്ലാം അവർക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഇതിപ്പം ചെയ്തു വരുന്നിട്ടുള്ളത്. അപ്പോൾ ചില കർഷകർ ഈ വില നിലവാര ബോർഡ് വെക്കാൻ തയ്യാറാവില്ല. ചില ആൾക്കാർ ദൂരത്ത് നിന്ന് വരുന്നവരുടെ ചില ഒരു ഏകീകരിച്ച റേറ്റ് എടുക്കില്ല. ചില സമയം ചില പരാതികളും ഇതൊക്കെ വരും. ഇപ്രാവശ്യം നമ്മൾ അവർക്കൊരു ടാഗ് ഉണ്ടാക്കാൻ വേണ്ടി, നമ്മളൊരു കർഷകനാണ് നമ്മൾ കിടച്ച മുയത്തെ ക്ലസ്റ്ററിലെ കർഷകനാണ് എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാഗ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഫോട്ടോ വെച്ചിട്ടും അത് ഫോൺ നമ്പർ വെച്ചിട്ടും പരാതികളുണ്ടെങ്കിലും ടാഗ് ഒന്ന് ഫോണിലേക്ക് കൂടി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആരതാണ് ആ ചീര, ആരതാണ് ആ വിഷം അടിച്ച പച്ചക്കറി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് നമ്മളെ സംവിധാനങ്ങൾ.
1: മുയ്യം ഗ്രാമപഞ്ചായത്തിലെ ഒരുപാട് വികസനങ്ങൾ വന്നു അല്ലേ? അതായത് ഇപ്പോഴാണ് നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് നമ്മൾ മുയ്യത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നത്. അപ്പോൾ അത് മറ്റുള്ളവരെ അറിയിക്കുകയും കൂടിയാണ് പുരുഷോത്തമൻ പി വേളയിൽ ചെയ്തിരിക്കുന്നത്.
2: മുയ്യം പാടശേഖര സമിതി സെക്രട്ടറി ശ്രീ എം പി പുരുഷോത്തമൻ സംസാരിച്ചതിന്റെ തുടർഭാഗം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

0: മൊയ്യം പാടശേഖര സമിതി സെക്രട്ടറി പുരുഷുവേട്ടൻ സംസാരിച്ചതിൽ കൈപ്പാട് കൃഷി കണ്ടുവളർന്ന അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. കേരളത്തിൽ നിലനിൽക്കുന്ന പൈതൃക നെൽകൃഷി രീതികളിൽ ഒന്നാണ് പൊക്കാളിയും കൈപ്പാടുമൊക്കെ. ഇവ രണ്ടും കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഓരുജലം കയറിയിറങ്ങുന്ന ജൈവനിലങ്ങളിൽ നിലനിൽക്കുന്ന നെൽകൃഷി രീതിയാണ്. പ്രധാനമായും കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലായാണ് കൈപ്പാട് നിലങ്ങളുള്ളത്. എന്നാൽ അവയിൽ ഇന്നും കൃഷിയുള്ളത് കണ്ണൂർ ജില്ലയിലെ ഏഴും പട്ടുവും കണ്ണപുരം ചെറുകുന്ന് പഞ്ചായത്തുകളിലാണ്. സമ്പൂർണ്ണ ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൈപ്പാടരിക്കും അരിയുൽപ്പന്നങ്ങൾക്കും മികച്ച ഡിമാൻഡാണ് മാർക്കറ്റിലുള്ളത്. ജൈവകൃഷിയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ആദ്യത്തേത് ബോധപൂർവം ജൈവരീതിയിലേക്കുള്ള മാറ്റമാണ്. മറ്റൊന്ന് പ്രകൃതി തന്നെ എക്കാലവും ജൈവ വ്യവസ്ഥക്കുള്ളിൽ നിലനിർത്തുന്ന കൃഷിയിടങ്ങൾ. കൈപ്പാട് അതിൽപ്പെടും. കടലിനെ തൊട്ടുകിടക്കുന്ന ഈ നിലങ്ങളിൽ വേലിയേറ്റ വേലിയിറക്ക വേളകളിൽ കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറിയിറങ്ങും. അവിടങ്ങളിൽ നെല്ലും മീനും മാറി മാറി കൃഷി ചെയ്യും. നെൽകൃഷിക്ക് ശേഷം ബണ്ട് കെട്ടി ഓരുജലം നിയന്ത്രിതമായി കയറ്റിയിറക്കുമ്പോൾ അതിലൂടെ വരുന്ന മത്സ്യങ്ങളാണ് രണ്ടാം വിള. നെൽകൃഷിയുടെ അവശിഷ്ടങ്ങൾ ഈ മത്സ്യങ്ങൾക്ക് ആഹാരമാകും. മത്സ്യകൃഷിയുടെ അവശിഷ്ടങ്ങൾ അടുത്ത നെൽകൃഷിക്കുള്ള വളമായും മാറും. ഈ കൃഷിയിടങ്ങളും അതിനെ ചുറ്റുന്ന കണ്ടൽക്കാടുകളും അതിൽ ചേക്കേറുന്ന ദേശാടന പക്ഷികളുമെല്ലാം ചേർന്നൊരുക്കുന്ന സവിശേഷമായ ആവാസ വ്യവസ്ഥയിൽ വിളയുന്ന നെല്ല് പ്രകൃതിദത്തമായും ഓർഗാനിക്കാണ്. അതുതന്നെയാണ് കൈപ്പാടരിയുടെ മൂല്യവും. വേലിയേറ്റ വേലിയിറക്കങ്ങൾ സൃഷ്ടിക്കുന്ന വെള്ളക്കെട്ടിനിടയിൽ കൈപ്പാട് കൃഷി ഒട്ടും എളുപ്പമല്ല. ആഴം കൂടിയ ഈ നിലങ്ങളിൽ ഇപ്പോഴത്തെ നിലയ്ക്കുള്ള യന്ത്രവൽക്കരണവും അസാധ്യം. ആരോഗ്യ ഗുണങ്ങളുണ്ടെങ്കിലും കൈപ്പാടിന്റെ തനതു നെല്ലിനങ്ങളായ കയമ, ഓർക്കയമ തുടങ്ങിയവ ഉൽപ്പാദനശേഷിയിൽ പിന്നിലായിരുന്നു. ഹെക്ടറിന് ശരാശരി 1.5 ടൺ മാത്രമേ വിളവ് ലഭിക്കുള്ളൂ. കൊയ്ത്താവുന്നതോടെ ചെടികൾ പലപ്പോഴും ഒടിഞ്ഞു വീഴുന്ന സ്ഥിതിയാവും. കൈപ്പാട് കൃഷിയിൽ നിന്ന് കർഷകർ പിന്നോട്ടു പോകാൻ ഇതൊരു കാരണമായിട്ടുണ്ട്. എന്നാൽ കൈപ്പാട് കൃഷിയുടെയും തനത് വിത്തിനങ്ങളുടെയും മേന്മകൾ നിലനിർത്തിയും ദൗർബല്യങ്ങൾ നീക്കിയും കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച 7 വിത്തിനങ്ങൾ വന്നതോടെ ഈ പോരായ്മകൾക്ക് പരിഹാരമായി. രോഗങ്ങളെ അകറ്റി നിർത്താൻ ശേഷിയുള്ളതാണ് കൈപ്പാടരിയെന്ന് കർഷകരും അനുഭവസ്ഥരും പറയുന്നു. 2014 ഭൗമസൂചിക പദവി ലഭിച്ച നെല്ലിനം കൂടിയാണിത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലായി ഏകദേശം 4100 ഹെക്ടർ വിസ്തൃതിയിൽ കൈപ്പാട് മേഖല വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. കായലുകളുടെയും അഴിമുഖങ്ങളുടെയും ശൃംഖല കടൽവെള്ളത്തിന്റെ ഒരു പ്രവേശന കവാടമായി പ്രവർത്തിക്കുന്നതിനാൽ ഈ മേഖല സസ്യജന്തുജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൈവവൈവിധ്യത്താൽ സമ്പന്നമായ ആവാസ വ്യവസ്ഥയാണ്. ജൈവവസ്തുക്കളുടെ നശീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നിരവധിയിനം ഫൈറ്റോപ്ലാങ്ക്ടണുകളും ഫംഗസുകളും ഇവിടെ കാണപ്പെടുന്നു. ഒപ്പം തന്നെ അഴിമുഖങ്ങളുടെയും കായലുകളുടെയും അരികുകളിൽ കാണപ്പെടുന്ന കണ്ടൽക്കാടുകൾ കൈപ്പാട് പ്രദേശങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്നാണ്. ഈ കണ്ടൽക്കാടുകൾ രണ്ടാം കൃഷിയായി നടത്തപ്പെടുന്ന മത്സ്യങ്ങൾക്കും ചെമ്മീനുകൾക്കുമെല്ലാം പ്രജനന കേന്ദ്രങ്ങൾ നൽകുന്നു. മത്സ്യം, കക്കയിറച്ചി, കന്നുകാലിത്തീറ്റ, ഇന്ധനം, നിർമ്മാണ സാമഗ്രികൾ, പ്രാദേശിക ഔഷധങ്ങൾ, തേൻ, തേനീച്ചമെഴുക്, രാസവസ്തുക്കൾ അല്ലെങ്കിൽ ടാനിങ്, തുകൽ, തടി, മരം എന്നിവയ്ക്ക് കണ്ടൽക്കാടുകൾ ഏറെ മൂല്യമുള്ളതാണ്. കണ്ടൽക്കാടുകളുടെ വേരുകൾ വായുരഹിത ചെളിപ്പാളികളിലേക്ക് ആഴത്തിൽ തുളച്ചുകയറുകയും ധാതുചംക്രമണം സജീവമാക്കുകയും കൈപ്പാട് ആവാസ വ്യവസ്ഥയുടെ ഉൽപ്പാദനക്ഷമത നിലനിർത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം കണ്ടൽക്കാടുകൾ പക്ഷികൾക്ക് വിശ്രമസ്ഥലമൊരുക്കുകയും കൂടുകെട്ടാൻ ഇടമൊരുക്കുകയും ചെയ്യുന്നു. പൂക്കൾ തേനിന്റെ ഉറവിടമായതിനാൽ വൈവിധ്യമാർന്ന പക്ഷികൾ ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാകുന്നു. കൈപ്പാട് നദി കടലിൽ ലയിക്കുന്ന തീരപ്രദേശമായതിനാൽ മഴക്കാലത്ത് വെള്ളപ്പൊക്കവും വേനൽക്കാലത്ത് ഉപ്പുരസവും ഉണ്ടാകും. കൈപ്പാട് ആവാസ വ്യവസ്ഥയിൽ ചതുപ്പുകൾ, കുളങ്ങൾ, നെൽവയലുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇത് അവശിഷ്ടം അടിഞ്ഞുകൂടുന്നതിനും വെള്ളപ്പൊക്കം, മലിനീകരണം എന്നിവ നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. കടലിൽ സൃഷ്ടിക്കപ്പെടുന്ന വേലിയേറ്റ പ്രവാഹങ്ങൾ ഉയർന്ന വേലിയേറ്റ സമയത്ത് നദിയിലൂടെ കൈപ്പാട് പാടങ്ങളിലേക്ക് ഒഴുകിയെത്തും. താഴ്ന്ന വേലിയേറ്റ സമയത്ത് പുറത്തേക്കൊഴുകിപ്പോവുകയും ചെയ്യും. മൺസൂൺ കാരണമോ ഉയർന്ന വേലിയേറ്റം കാരണമോ നദിയിലെ ജലനിരപ്പ് ഉയരുമ്പോൾ കൈപ്പാട് പാടങ്ങളിലേക്ക് വെള്ളമൊഴുകിയെത്തും. മഴക്കാലത്തൊഴികെ സാധാരണയായി നദിയിലെ വെള്ളം ഉപ്പുവെള്ളമായിരിക്കും. നദിയിലെ വെള്ളത്തോടൊപ്പം വനമാലിന്യങ്ങളിൽ നിന്നും കടൽ മാലിന്യങ്ങളിൽ നിന്നും ഉയർന്ന ഫലഭൂയിഷ്ഠമായ ജൈവ വസ്തുക്കളുടെ നല്ല നിക്ഷേപം കൈപ്പാട് പാടങ്ങളിൽ ലഭിക്കും. അവശേഷിക്കുന്ന നെൽക്കതിരുകൾ, ദേശാടന പക്ഷികളുടെ വിസർജനം, ജലകൃഷിയുടെ അവശിഷ്ടങ്ങൾ എന്നിവയ്ക്കൊപ്പം കൈപ്പാട് ആവാസ വ്യവസ്ഥയെ ഉയർന്ന ഫലഭൂയിഷ്ഠമാക്കും. കർഷകരുടെ വിശേഷങ്ങളും മറ്റ് കാർഷിക വിവരങ്ങളും അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
3: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
3: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ജനക്ഷേമവും പുരോഗതിയും മുൻനിർത്തി നിരവധി നിർണായക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ധാരണയായതായും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: आज राष्ट्रपति संधू और मैंने हमारी द्विपक्षीय साझेदारी के संपूर्ण आयामों पर चर्चा की. हमने हाल के वर्षों में हुए प्रगति की समीक्षा की और उन विभिन्न क्षेत्रों में अपने सहयोग को और गहरा करने पर सहमति व्यक्त की जो हमारे लोगों के प्रगति, समृद्धि और कल्याण के लिए महत्वपूर्ण है.
0: इंडिया मोल्डोवा बिजनेस फोरम राष्ट्रपति അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
2: ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പ്രതിഷേധം കടുത്തതോടെ സ്പീക്കർ സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ ഇന്ന് 6 തവണയാണ് നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നത്. 3 മണിക്ക് സമ്മേളിച്ചപ്പോഴും സമാന സാഹചര്യം തുടർന്നതിനാൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവെച്ച നടപടികൾ 2:30 പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്കും അന്തരിച്ച 6 മുൻ പാർലമെന്റ് അംഗങ്ങൾക്കും ലോക്സഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അൽത്താനി നിർണായക പങ്ക് വഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. പെട്രോളിലെ എഥനോൾ മിശ്രണം ഇന്ത്യയിൽ 2001 തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണെന്നും ശാസ്ത്രീയ വിലയിരുത്തലുകൾക്ക് ശേഷം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു.

0: വെച്ചാണ് 2025-26 ഇത് 20% ആക്കിയതെന്നും കേന്ദ്രസഹമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന സമരക്കാരുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സൌഹൃദപരമായ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നും പ്രതിനിധി സംഘവുമായി വിശദമായി സംസാരിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സമരക്കാർ രേഖാമൂലമുള്ള നിവേദനം സർക്കാരിന് സമർപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന് ഭരണകൂടത്തെ സഹായിക്കണമെന്ന് ശ്രീ നഡ്ഡ സമരക്കാരോട് അഭ്യർത്ഥിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി ബീഹാറിൽ നിന്ന് എത്തിച്ച 9 കുട്ടികളെ RPF രക്ഷപ്പെടുത്തി. പറ്റ്ന എറണാകുളം എക്സ്പ്രസ്സിലെത്തിയ കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മണ്ഡൽ, സരൺ സ്വദേശിയായ W.നാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P.നഹീമ.
2: 14 വയസ്സുള്ള 8 കുട്ടികളെയും 17 വയസ്സുള്ള 1 കുട്ടിയെയുമാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങിയ ഉടൻ തന്നെ ഇവരെ RPF സംഘം സുരക്ഷിതമായി മാറ്റുകയായിരുന്നു. ഇവർ നിലവിൽ സംരക്ഷണ കേന്ദ്രത്തിലാണ്. കുട്ടികളുടെ രക്ഷിതാക്കളെ ബന്ധപ്പെട്ടതായി RPF ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേസ് അന്വേഷണത്തിനായി റെയിൽവേ പോലീസിന് കൈമാറി. പെരുമ്പാവൂരിലെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യിക്കാനാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കേസിലെ മലയാളി ഏജന്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
0: അയോധ്യ ശ്രീരാമക്ഷേത്ര ഫണ്ട് തട്ടിപ്പന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ആകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നതായും സംസ്ഥാന പോലീസാണ് അന്വേഷണം നടത്തുന്നതെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് ഈ മാസം 27 വീണ്ടും വാദം കേൾക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഉറപ്പാക്കണമെന്നും പാതകൾ പൂർണ്ണമായും സുരക്ഷിതമായതിനുശേഷം മാത്രമേ യാത്ര പുനരാരംഭിക്കാവൂ എന്നും ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ നാശം വിതച്ച ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിലയിരുത്തി. രജൌരി, പുഞ്ച് ജില്ലകളിൽ മഴക്കെടുതികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി 600,000 രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. കിയർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് സർക്കാർ രൂപീകരണത്തിനായി ആൻഡി ബേൺഹാമിനെ ചാൾസ് 3-ാമൻ രാജാവ് ക്ഷണിച്ചത്. പാർട്ടിയിൽ നിന്നുള്ള ആഭ്യന്തര സമ്മർദ്ദത്തെ തുടർന്ന് രാജി പ്രഖ്യാപിച്ച കിയർ സ്റ്റാമർ കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയായിരുന്നു. കോംഗോയിൽ എബോള വ്യാപനത്തെ തുടർന്ന് ഇതുവരെ 930 പേർ മരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 2,344 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോംഗോയിൽ പടർന്നു പിടിച്ച എബോളയുടെ ബുണ്ടി ബിഗോ വകഭേദത്തിനെതിരെ നിലവിൽ അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കാലവർഷക്കെടുതിയിൽ 6 മരണം. ഒഴുക്കിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും വീടിന്റെ മേൽക്കൂര തകർന്ന 2 കുട്ടികളുമാണ് മരിച്ചത്. ED മരവിപ്പിച്ച 3 ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് അനുമതി നൽകാൻ വിസമ്മതിച്ച് കൽക്കട്ട ഹൈക്കോടതി. അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, നിയമവിരുദ്ധമായ പണപ്പിരിവ്, സംശയാസ്പദമായ ഫണ്ട് വകമാറ്റൽ എന്നിവ ആരോപിച്ച് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ 440 കോടി രൂപ ബാലൻസുള്ള 3 ബാങ്ക് അക്കൌണ്ടുകൾ ED മരവിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും.

സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങൾ ഉണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: ഇങ്ങോട്ട് ഇട നോക്ക്.
0: ഓ നീയാ കരണനാ? എനിക്ക് പെട്ടെന്ന് രാജന്റെ ഒച്ച പോലെ തോന്നിപ്പോയി.
1: അതെയാ?
0: ഞാൻ വെച്ച് ഓൻ തേങ്ങ മറിക്കാൻ വരും പറഞ്ഞേനുവേ, വന്നിട്ടില്ലല്ലോ.
1: അതിന് ഓൻ്റെ അടുത്ത് ഭയങ്കര പൈസ ഇല്ലപ്പാ.
0: പൈസ ആങ്കിലും മൈക്കില്ല കരണ, തേങ്ങ മറിക്കാൻ ആള് വേണ്ടേ?
1: അത് നിങ്ങൾ പറഞ്ഞ നേരാന്ന്, ഇപ്പൊ തേങ്ങ മറിക്കാനും ആളെ കിട്ടുന്നില്ലല്ലോ, ഭയങ്കര ഡിമാൻഡ് അല്ലേ.
0: എനിക്ക് കയ്യല്ല കരണ, ഓന്റെ വീട്ടിൽ കയറി കയറി കയറി ഞാൻ മടുത്ത്. ഒന്നോ ഓൻ ഇന്ന് വരും നാളെ വരും എന്നെ പറ്റിക്കുന്നതിനൊരു കയ്യും കാണിക്കൂലേ. അത് മാത്രം എനിക്ക് അത്ര വയസ്സായി കരണ, ഓന്റെ ആ കണ്ടി മൊത്തം ഞാൻ കയറി കീയണ്ടിരിക്കുന്നത് നീ ഒന്ന് വിചാരിച്ചു നോക്കട്ടെ.
1: ഓൻ വെറുതെ ഡിമാൻഡ് ആക്കുന്ന, ഞാൻ ഇന്നലെ വരെ ഓനെ ടൗണിൽ നിന്ന് കണ്ടിയാണല്ലോ.
0: എന്നാ ഓന് കയ്യിലിരിക്കും കേട്ടാ, മഴയിലായോണ്ട് ഓന് വരാൻ തീരെ
1: കയ്യിലിരിക്കും.
0: അത് മാത്രം കാരണം രണ്ടു ദിവസമായിട്ട് നല്ല വെയിലല്ലേ, ഇനി എന്ത് വഴുക്കല്, ഓന് വന്നിട്ട് പറിച്ചാ പോരെ.
1: അല്ല അതിനിപ്പോ എന്തെല്ലാം സംവിധാനം, പുതിയ മെഷീനല്ലേ
0: നമ്മളെ നാട്ടില്, രാജൻ മാത്രല്ലേ ഉള്ളൂ. പിന്നെ ഓനോടല്ലാണ്ട് പിന്നെ ഞാൻ ആര് ഏൽപ്പിക്കണ്ടേ? അല്ല നീ അടി പോന്ന്.
1: ഓ അപ്പോ നിങ്ങൾ
0: അറിഞ്ഞിട്ടില്ല
1: എത്ര നാളായി നല്ലൊരു സദ്യ കഴിച്ചിട്ട്.
0: അല്ലപ്പാ ഏടിയാന്ന് പറയാം, എന്നാലും എനിക്ക് വരാൻ പറ്റൂ.
1: പഞ്ചായത്ത് ആളില്?
0: പഞ്ചായത്ത് ആളില്ല, ഞാൻ അറിഞ്ഞിട്ടല്ലോ. ആടെ എങ്ങനെ സദ്യ കൊടുക്കുന്ന കാര്യോ?
1: എന്റെ അമിൻത, നമ്മളെ പഞ്ചായത്ത് എല്ലാം കൂടി പറ്റിച്ചില്ലേ.
0: എന്തേനു?
1: എന്തെന്ന്? എന്റെ അമിൻത, നാട്ടില് 10,000 എന്തെല്ലാം കല്യാണങ്ങളെല്ലാം നടക്കുന്നയാണ്. ഓരോ കല്യാണത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം നമുക്ക് കിട്ടൂലേനാ.
0: അതെ, ഇപ്പൊ എന്താ സംഭവിച്ച? ഭക്ഷണം വെക്കാൻ ആളില്ലേ?
1: പറ്റിച്ചാമിൻത, നമ്മളെ പഞ്ചായത്ത് പറ്റിച്ച്.
0: അപ്പൊ ഭക്ഷണം വെക്കാൻ ആളെ കിട്ടായിട്ട് അവര് പറ്റിച്ചറിഞ്ഞ?
1: അതെല്ലാന്ന്.
0: പിന്നെ
1: കല്യാണെല്ലാം കൂടി ഒറ്റ ദിവസമാക്കി കളിച്ചെന്ന്.
0: ആരെ?
1: പഞ്ചായത്ത്.
0: കല്യാണം പിന്നെ ഒറ്റ ദിവസം അല്ലാണ്ട് രണ്ടു ദിവസം ഉണ്ടാവില്ലല്ലോ കരണ, തലേന്നും പിറ്റേന്നും പിറ്റേന്ന് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞു, അതിനൊന്നും അവര് പറ്റിക്കണ്ടേ?
1: ആമിൻത, ഇത് ഒറ്റ കല്യാണമെങ്കിലും സാരൂല എന്ന് വെക്ക.
0: ഒറ്റ കല്യാണ?
1: ഇത് ഒരാളെ കല്യാണമെങ്കിലും നമുക്ക് സമാധാനിക്കാം.
0: ഓ അങ്ങനെ.
1: ഇത് സമൂഹ വിവാഹല്ലേ.
0: എല്ല കരണ, ഞാനാന്നല്ലേ ചിന്തിക്കുന്നേ, പഞ്ചായത്തുകാർ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ.
1: അതെന്നെ ഞാൻ പറഞ്ഞ, നിങ്ങൾ ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ കുത്തിരുന്നാ മതി, ഇടക്കലൊന്ന് പുറത്തെല്ലാം ഇറങ്ങണ്ടേ എന്റെ അമിൻത.
0: അപ്പൊ നീ ഇപ്പൊ ആടെയാന്നോ പോന്നേ?
1: അതല്ലേ ഞാൻ ചോദിച്ചു, നിങ്ങൾ അന്വേഷിച്ച് വരുന്നോന്ന്.
0: അന്നോട് ആരും പറഞ്ഞിട്ടില്ല മോനെ, അന്നെ ആരും വിളിച്ചിട്ടില്ല, പിന്നെ ഞാൻ വിളിക്കാത്തടത്ത് എങ്ങനെ വരുവാ?
1: നാട്ടിലെ പോയിനാരും തേച്ചു ഇപ്പൊ പഞ്ചായത്തിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവും.
0: ഇന്നോട് പറഞ്ഞ
1: എന്തിനാ അമിൻത പറയുന്നത്? നമ്മളെ സ്വന്തം പഞ്ചായത്തിൽ നടക്കുന്ന ഒരു പരിപാടിയല്ലേ, നാട്ടുകാരെല്ലാം പങ്കെടുക്കേണ്ട പരിപാടിയല്ലേ.
0: അതുകൊണ്ടാ നീ പോന്നേ?
1: പിന്നെ ഞാൻ പോയിട്ടില്ലേ, പിന്നെ അവർക്കൊരു വിഷമായിട്ടുണ്ടെങ്കിലോ.
0: അത് നേരാന്ന്, കരണയില്ലാത്ത പരിപാടിയില്ലല്ലോ. അപ്പൊ നല്ല സത്യം ആയിരിക്കോ കരണ?
1: ആയിരിക്കൂലേ, പക്ഷെ എന്റെ സങ്കടം എന്ന് പറഞ്ഞാല് ഒറ്റ ദിവസം ആക്കിയോണ്ട് ഒരു 3-4 ദിവസം ഇങ്ങനെ ഓരോരോ ദിവസം കല്യാണമെങ്കില് നമ്മളെ കാര്യങ്ങൾ കഞ്ഞി പിടിച്ചങ്ങ് പോവില്ലേനാ.
0: അതായത് സമൂഹ കല്യാണം എന്ന് പറയുമ്പോ എല്ലാരും കൂടി ഒരുമിച്ചേരിക്കുമല്ലോ. എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഓരോ ദിവസം ആക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചോറും കറിയൊന്നും വെക്കണ്ടേനു.
1: അമിൻത, വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം കഴിച്ചൂടെ നമുക്ക്?
0: അതേപ്പോ ഒരു ദിവസം ബിരിയാണി ആയിരിക്കും, ഒരു ദിവസം ചോറായിരിക്കും, ഒരു ദിവസം വെജിറ്റബിൾ ബിരിയാണി ആയിരിക്കും, ചിക്കൻ ബിരിയാണി ആയിരിക്കും,
1: പായസം 4 കൂട്ടം ഉണ്ടാവും. വേണ്ടേ?
0: അത് നീ പറഞ്ഞ നേര. എനിക്കൊരു സന്തോഷമില്ലാത്തൊരു കാര്യം ഞാൻ പറയട്ടെ.
1: അതെന്നാ അമിൻത? അല്ല എന്റെ അമിൻത, നല്ലൊരു ബൈക്ക്, ഞാനൊരു നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോന്നെയാണ്, എന്നാലും നിങ്ങൾ പറ.
0: അതായത് ഞാൻ പറയുന്ന ഈ സന്തോഷം കെട്ട വാർത്ത കേട്ടിട്ട് നീ ബോധക്കെടുന്നുണ്ടാറേ.
1: കെട്ട വാർത്തയാ? നിങ്ങൾ പറ എന്തായാലും.
0: കെട്ട വാർത്തയല്ല, സന്തോഷം കെടുത്തുന്ന വാർത്ത കേട്ടിട്ട്. അതായത് കരണ, ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം. മനസ്സിലായി ഞാൻ പറയുന്ന കാര്യോ?
1: നിങ്ങൾ എന്താ വെച്ചാൽ പറ, ഞാൻ കേക്കാ.
0: അതായത് ഈ സമൂഹ വിവാഹം ഇല്ലേ, നീ പോന്ന പഞ്ചായത്ത് ഓഡിറ്റോറിയത്ത് പോന്നെ, അത് നടക്കൂലാന്ന്.
1: എന്റെ അമിൻത, നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നു?
0: എന്നാ ആരെങ്കിലും നീ അവിടെ പോയിട്ട് കണ്ടില്ല?
1: കൊറേ ആള് പോന്ന ഞാൻ കണ്ടില്ലല്ലോ.
0: പോയിനല്ലോ. കല്യാണം നടന്നതെന്ന് വിവരം എനിക്ക് കിട്ടീന?
1: അതില്ല.
0: ഇല്ലല്ലോ.
1: അല്ല ഞാൻ വിചാരിച്ചെന്താന്നറിയ, ആരും പറയാത്തെന്താന്നറിയാ, ആടെ പോയിട്ട് തിരക്കായിട്ട് പയ്യ ഭക്ഷണം കിട്ടാണ്ടായി പോണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആരും ഒന്നും പറയാത്തെന്ന്. എന്റെ അമിൻത, 100 ആളെ കല്യാണല്ലേ, എന്തായാലും ഒരു 100 കൂട്ടം കറി ഉണ്ടാവില്ലേ.
0: കരണ, ഞാനൊരു കാര്യം പറയട്ടെ, 100 ഒന്നും അല്ല മോനെ കല്യാണത്തിനുള്ള പിള്ളന്മാർ, 3,500 പിള്ളന്മാരുണ്ടേനു.
1: നമ്മളെ നാട്ടിൽ ഇത്ര താവോള ആൾക്കാരുണ്ടാ?
0: നീ എന്താ അറിഞ്ഞ്? ഇത്രയൊന്നും പെണ്ണ് കെട്ടിയിട്ടില്ല. എന്നിട്ടോ ഈ 3,500 ആണുങ്ങൾ വന്ന് നിന്നിട്ട് നോക്കുമ്പോ പെണ്ണുങ്ങൾ എത്രയാന്നറിയ എനിക്ക്? 120 പെണ്ണുങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ.
1: പടച്ചോനെ.
0: അതുകൊണ്ട് പഞ്ചായത്താറ് പറഞ്ഞ് ഇവർക്കെല്ലാം പെണ്ണിനെ ഒപ്പിച്ചേരാന്നായിരിക്കൂലേ ഇവരുടെ കരാറില്. നോക്കും എന്ത് ചെയ്ത് ഇത് വേണ്ടാന്ന് വെച്ച്. പുരുഷന്മാരെല്ലാം പോയി, പെണ്ണുങ്ങൾ വേറൊരു വഴിക്കും പോയി.
1: അപ്പൊ നിന്റെ കല്യാണം നടന്നിട്ടില്ലേ?
0: ഒന്നായിട്ട് നടന്നെന്ന് തോന്നുന്നു. ഒന്നിനു പോയാലും എനിക്ക് സദ്യ കിട്ടാൻ സാധ്യതയുണ്ട്.
1: ഒരു കല്യാണത്തിനായിട്ട് ഇനിയിപ്പോ അവര് സദ്യ അല്ലേ ആക്കുക.
0: എന്റെ കരണ, നീ എനിക്ക് സദ്യ കഴിക്കാൻ തോന്നുന്നുണ്ടോ കരണ? എത്ര പിള്ളമാരാ കല്യാണം കഴിക്കാണ്ട് ഈ പരിപാടി കിക്കുന്നു, അവരെ സങ്കടം വിചാരിച്ചിരുന്നു എനിക്ക് സദ്യ കഴിക്കാൻ തോന്നുന്നുണ്ട്.
1: നിങ്ങളെന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഈ കാര്യം പറഞ്ഞെങ്കിലും അനക്ക് വലിയ സങ്കടമൊന്നുമില്ല, അനക്ക് ഭയങ്കര സന്തോഷം
0: തന്നെയാണ്. അമിത്ത
1: ഞാൻ പറയുന്നത് കേക്ക്, ഇന്ന് ആ 100 കല്യാണം അവിടെ നിന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് സദ്യയെല്ലാം തീർന്നില്ലേ? ഇതിപ്പോ ഇനിയിപ്പം വേറെ വേറെ കല്യാണം നമുക്ക് വരൂലേ എന്റെ അമിത്ത?
0: എടോ കരുണ, ഇപ്പം പെണ്ണുങ്ങൾക്കൊന്നും ഡിമാൻഡ് ആവുമല്ലോ, അവർക്കൊന്നും കല്യാണം വേണ്ടെന്നാ പറയുന്നേ.
1: അല്ലപ്പ, ഇവരെന്തിനാ ഇങ്ങനെ ഡിമാൻഡ് ആക്കുന്നെന്ന്?
0: അവർക്കിപ്പം കല്യാണം വേണ്ട, അടിച്ചു പൊളിച്ച് കഴിക്കേണ്ട പ്രായാ പോലും ഇപ്പൊ ഉള്ളത്. എന്നാ പറയുന്ന അറിയാവരെ ഡിമാൻഡ്? 10-28 വയസ്സാവണം, ജോലിയായിട്ടേ വേണ്ടു, അത് സർക്കാർ ഉദ്യോഗസ്ഥരെ വേണ്ടു എന്നല്ലാന്ന് പറയുന്നേ. പിന്നെ ഏടിയാടോ ഇവിടുത്തെ പിള്ളമാർക്ക് പെണ്ണ് കിട്ടുക? എല്ലാവർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഓടിയുള്ളത്.
1: അതിനെ ഞാനും പറഞ്ഞു, നീനും മാത്രം സർക്കാർ ഉദ്യോഗം നിർത്തി വെച്ചിരുന്ന്.
0: അതന്നെ പറയുന്നു. അല്ല ഞാനെന്ന് ചോദിക്കട്ടെ, ഒരു ബാർബിന് പോയാലല്ല എത്ര പൈസ കിട്ടുമോ?
1: പിന്നെ
0: ഒരു പെയിന്റിന് പോയാൽ എത്ര പൈസ കിട്ടും?
1: നല്ല പൈസയല്ലേ.
0: പക്ഷെ ഇവരൊന്നും അവർക്ക് വേണ്ട പോലും. ഇതാരോടും പറയാൻ പറ്റുക? എന്നേരം പറയും നിങ്ങളെ പുറയിലുള്ള പിള്ളേർമാർക്ക് കെട്ടിച്ചയക്കും. ഞാനൊന്നും മിണ്ടുന്നില്ലേപ്പാ. പറഞ്ഞാ മതിയാ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉറ്റ ചങ്ങാതിയാന്ന് നമ്മളെ കുട്ടരാ മാട്ടെ വിളിച്ചിട്ടുണ്ടാവും.
1: പിന്നെ അവർക്ക്
0: പ്രഭാഷണം നടത്തണം എന്നെല്ലാം പറയുന്ന
1: കേട്ടിട്ട്
0: പ്രഭാഷണം ഉണ്ടാവില്ല. കാരണ ഈ സങ്കടപ്പെട്ടിട്ട് ആൾക്കാർ നിക്കുമ്പോ പ്രഭാഷണം അതിനെ നടക്കു വരുവ? അതൊന്നുണ്ടാവൂലേ.
1: അമിത, നിങ്ങളിങ്ങനെ കല്യാണം മുടങ്ങി പിടുങ്ങനൊന്നും പറഞ്ഞേക്കല്ലേ.
0: എല്ലടോ, പഞ്ചായത്ത് പോയിട്ട് ഇരിക്കൂലേ വരുന്നുണ്ടാവുക? ഓറ അറിഞ്ഞിട്ടുണ്ടാവൂലേ? ഓറയല്ലേ പ്രഭാഷണത്തിന് വിളിച്ചിനി, അതല്ലേ ഞാൻ പറഞ്ഞു വന്നേ.
1: അല്ല അമിത, ചിലപ്പോ അങ്ങോട്ടേക്ക് പോന്നെയാങ്കിലോ, അത് കേട്ടിട്ട് അറ്റാക്കാറ്റം കയ്യില്ല.
0: അത് ശരിയാ, അഥവാ ഇതൊന്നും അറിയാണ്ട് പോന്നെയാണെങ്കിലോ? നല്ല വേഷത്തിലാന്ന് പുള്ളി ഇല്ല.
2: എന്താണ് വഴിവക്കൽ ഒരു ചർച്ച?
0: കുട്ടരാമട്ടനടി പോന്ന്,
2: ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്, ചില യാത്രകളൊക്കെ ഉണ്ട്. എന്തേ
0: ഞാൻ പറഞ്ഞേ, അപ്പൊ പോന്നത്രേ.
1: അതെല്ലേ,
2: എന്താണ് കുശി കുശിക്കുന്ന രണ്ടുപേരും?
0: അതായത് കുട്ടരാമട്ടൻ പഞ്ചായത്തോട് ചോർത്തില പോന്ന്?
2: പഞ്ചായത്തിൽ പോണം.
0: അടുത്ത വിവരം എന്തെങ്കിലും അറിഞ്ഞിനാ?
2: എന്താണ് വിവരം?
0: കരുണ പറഞ്ഞോടുക്ക്.
1: ഞാൻ പറയുമ്പോ നിങ്ങൾ വിഷമിക്കൊന്നും ചേറ്. നമുക്ക് ഇടുന്ന ഏതെങ്കിലും ഹോട്ടലിൽ എന്തെങ്കിലും കഞ്ഞാറ്റം കുടിച്ചിട്ട് പോവാ.
0: അല്ലേ നമുക്ക് ഇടുന്ന ചക്ക വറച്ചിട്ട് ഇതാക്കാം.
1: എന്നാലും മതി.
2: എന്തിനാ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്നത്?
1: അല്ല, നിങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്കല്ലേ പോകുന്നത്?
2: അവിടെ എന്താണ് വിശേഷം?
1: അപ്പൊ നിങ്ങൾ ഇവർ അറിഞ്ഞിട്ടില്ലേ എന്റെ അമിത?
0: അപ്പൊ നിങ്ങളെ പ്രഭാഷണത്തിന് വിളിച്ചിട്ടില്ലേ?
2: സമൂഹ വിവാഹത്തിന്റെ കാര്യല്ലേ പറയുന്നത്? അത് നടന്നില്ലല്ലോ.
1: അതാണ് കണ്ട അമിത, മുഖത്തിൽ വല്ലാത്ത സങ്കടമുണ്ട്.
0: അതുമല്ല ഇന്നത്തെ പറച്ചലിന്റെ രീതി കണ്ട നീ, വിഷമം പിടിച്ച പോലത്തെ പറച്ചല്.
1: രണ്ടു നല്ല പ്രഭാഷണം നടത്താഞ്ഞാലും വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരിക്കും.
0: അതൊന്നും അല്ല കരണ, നല്ല ചാപ്പാടുണ്ടാവും വെച്ചിട്ട് ഇറങ്ങിയതാ. എന്ത് പ്രഭാഷണം എന്നോർക്ക്?
1: നിങ്ങള് മെല്ലെ പറ.
2: എന്താണ് കരുണൻ എന്നാ പറഞ്ഞിങ്ങനെ?
0: അതായത് കുട്ടരാമാട്ട കരണം പോകാൻ ഇറങ്ങിയതേനു. അപ്പൊ ഇവൻ സദ്യയെല്ലാം തിന്നാലോ എന്ന് വിചാരിച്ച്. ഇവന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ആൾക്കാർ ഒറ്റയടിക്കലേ സദ്യ കിട്ടുന്നു, ഓരോരുത്തരെയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് നല്ലേനു എന്നെല്ലാം പറഞ്ഞു. നോക്കുമ്പോ ഞാൻ പറഞ്ഞു കൊടുത്ത്, മോനെ സമൂഹ വിവാഹം നടന്നിട്ടില്ലാന്ന്. അന്നേരം ഇവിടെ ഇരുന്നതാ.
2: എന്താണ് സമൂഹ വിവാഹം നടക്കാതിരിക്കാൻ കാരണം?
1: പെണ്ണുങ്ങളില്ല പോലും എന്റെ കുട്ടരാമാട്ട. ഈ നാട്ടിൽ അത്രയും പെണ്ണുങ്ങൾ ഇല്ലാണ്ടായി
2: പോയി. പങ്കെടുത്ത പെൺകുട്ടികളുടെ എണ്ണത്തിന്റെ എത്രയോ ഇരട്ടിയാണ് ആൺകുട്ടികളുടെ എണ്ണം.
1: 3500 അപേക്ഷ വന്നതിന് പോലും എന്റെ കുട്ടിരാമാട്ട, പെണ്ണുങ്ങളാണെങ്കിൽ 120 എണ്ണ ഉള്ളും പോലും. ഇതെങ്ങനെ ഇവരെ കെട്ടിച്ചയക്കുവാന്ന്? പണ്ടങ്ങാട്ടാണെങ്കിൽ കുന്തിയമ്മ ഉണ്ടെങ്കിൽ 5 വെച്ചിട്ട് നമുക്ക് കെട്ടിച്ചങ്ങ് വിടേനു.
0: എല്ലാ കരണ, കുന്തിയമ്മയാ? കുഞ്ചിയമ്മയല്ലേ നമ്മളെ പഞ്ചാര വിറ്റ് നടന്ന കുഞ്ചുവിന്റെ അമ്മ?
1: നിങ്ങൾ എന്ത് വർത്താനെ പറയുന്നു? അതൊന്നുമല്ലാന്ന്. പിന്നെ 5 ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്ത ഒരു അമ്മയിലെ നമ്മള് കുന്തിയമ്മ.
0: ഓ, നമ്മുടെ മഹാഭാരതത്തിലെ കുന്തി ദേവി.
1: അവരെങ്ങനെയാ കഴിഞ്ഞിനി?
2: അതുപോലെ 4-5 ചേർന്നിട്ട് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കേണ്ടി വരും എന്നാണ് കരണം പറഞ്ഞല്ലേ.
1: അല്ല, ഇങ്ങനത്തെ പോക്കാങ്കിൽ അങ്ങനെയല്ലേ നമ്മളെ സ്ഥിതി ഉണ്ടാവുക? നമ്മളേതായാലും രക്ഷപ്പെട്ടിനെ.
0: എന്റെ കരുണ, നീ നേരത്തെയും കാലത്തെയും കല്യാണം കഴിച്ചത് ഇന്റെ മഹാഭാഗ്യോ. ഒന്നുമില്ലെങ്കിൽ ദേവൂട്ടി എനിക്ക് ചായ വെച്ചുതരാനും കൊണ്ടല്ലോ.
1: വാസ്തവം അല്ല കുട്ടിരാമാട്ട, നമ്മളെ നാട്ടിൽ എന്താ ഇങ്ങനെ കുട്ടികൾ ഇല്ലാണ്ടായി പോയ കല്യാണം കഴിക്കേ?
2: ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളതിന് ജനസംഖ്യാശാസ്ത്രം എന്നാണ് പറയാ. ശാസ്ത്രത്തിന്റെ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. അങ്ങനെ അല്ലാതെയും ഈ വിവാഹം കുടുംബജീവിതം എന്ന സങ്കല്പത്തോട് താല്പര്യക്കുറവ് വ്യാപകമാണ്, പ്രത്യേകിച്ചും പുതിയ തലമുറ. നമ്മളതിനെന്ത് വിളിക്കും?
1: ജേസിന്ന്.
0: ജേസിയാ?
1: ആ പോലും അങ്ങനല്ലേ പറയാ.
0: എന്തോ
2: ജെൻസി എന്ന് പറയും.
1: ആ, ഇങ്ങനെ ഇങ്ങനെ
2: പുതിയ ജനറേഷൻ. അവർക്ക് അവരെ ജീവിതം ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ തളച്ചിടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം അതാണ്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തില് ഈ സ്ത്രീ പുരുഷ അനുപാതം വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറഞ്ഞാൽ 1000 പുരുഷന്മാരുണ്ടാകുമ്പോൾ അതിന് എത്ര സ്ത്രീകളുണ്ടെന്നുള്ളതാണ് കണക്ക്. നമ്മുടെ മൊത്തം ജനസംഖ്യയിൽ എത്ര ശതമാനം സ്ത്രീകൾ, എത്ര ശതമാനം പുരുഷന്മാർ, അത് 1000 കണക്കാക്കുക. അത് ഏറ്റവും കൂടിയ അനുപാതമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ. അത് വളരെ കൂടി 1121 വരെ എത്തിയിരുന്നു, 2025 കണക്കനുസരിച്ച്.
1: അല്ല അതെന്നാണ് മനസ്സിലായിട്ട് കുട്ടിരാമട്ടെ, അന്നാണ് ഒന്ന് വ്യക്തമായിട്ട് പറയൂ.
2: 1000 ആണുങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ 1120 പെണ്ണുങ്ങൾ ഉണ്ടാവും. അപ്പൊ സ്ത്രീകളുടെ സംഖ്യയാണ് കൂടുതൽ.
1: സ്കൂളിലാകട്ടെ ആസ്പത്രി പോയി കഴിഞ്ഞാലും തേച്ചത് നമ്മൾ കാണുന്നു
0: എല്ലാം പെണ്ണുങ്ങള്.
2: സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് മാത്രമല്ല അത്, അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ ഈ ജനസംഖ്യാ ശാസ്ത്രത്തിലെ ഈ സ്ത്രീ പുരുഷ അനുപാതം പുതിയ കാലത്ത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. നമ്മൾ കേരളത്തിൻ്റെ നേട്ടമുണ്ടല്ലോ, കേരളത്തിൽ ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളുടെ നിലയിലേക്ക് കേരളത്തിന് ഈ നേട്ടമുണ്ടായിട്ടുണ്ട്. മനുഷ്യ വിഭവശേഷിയുടെ സൂചിക അതിനൊരു പ്രധാനപ്പെട്ട കാരണം അനുകൂലമായ സ്ത്രീ പുരുഷ അനുപാതമാണ്. അനുകൂലമായ അനുപാതം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ എണ്ണം കൂടിയാൽ അതൊരു വികസിത സമൂഹമാണെന്നാണ് അർത്ഥം.
1: അതൊരു വല്ലാത്ത പരിപാടിയല്ല എന്റെ കുട്ടിരാമട്ട.
2: അതായത് കാരണം നമ്മളത് കണക്കാക്കുന്നത് സ്ത്രീകളുടെ ജനസംഖ്യ കുറയാൻ ചില കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അവരുടെ ആരോഗ്യം. പലതരത്തിലുള്ള മരണനിരക്കുകളുണ്ട്. ഇപ്പം ശൈശവ മരണം, അതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറയും, പ്രസവ സമയത്തുള്ള മരണം, അമ്മയുടെയും കുഞ്ഞിന്റെയും മരണം. അപ്പൊ അത് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ പറ്റാത്ത സ്ത്രീകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വികസിത സമൂഹത്തിലല്ലല്ലോ. നാട്ടില് സ്ത്രീകളുടെ ആരോഗ്യത്തിന് വലിയ പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വികസനോന്മുഖ സമൂഹമാണെന്നാണ് പറയുക. അങ്ങനെ അവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ മരണങ്ങൾ, രണ്ട് മരണങ്ങൾ, പ്രസവ സമയത്തുള്ള മരണം അതുപോലെ അനാരോഗ്യകരമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മരണവും കുറയും. അപ്പൊ സ്ത്രീ മരണസംഖ്യ കുറഞ്ഞ സമൂഹമെല്ലാം നല്ല സമൂഹമാണെന്നാണ് ലോകത്തിന്റെ ഒരു വിശ്വാസം. അങ്ങനെ വരുമ്പം കേരളത്തില് സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. അതിൽ മറ്റൊരു ചില സാമൂഹിക ഘടകങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീധനം എന്നൊക്കെ കേട്ടില്ലേ? അപ്പൊ സ്ത്രീധനം വ്യാപിക്കുന്നതോടുകൂടി പല സ്ഥലങ്ങളിലും വീടുകളിൽ, കുടുംബങ്ങളിൽ പെൺകുട്ടികൾ ജനിക്കുന്നത് ഭയത്തോടുകൂടി കണ്ടിരുന്നു. ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുമെന്ന് അവർ വിശ്വസിച്ചു.
1: അല്ല കുട്ടിരാമട്ട, ഇപ്പൊ ജനിക്കുന്നത് ഇപ്പോ ആൺകുട്ടിയാലും പെൺകുട്ടിയാലും നമ്മൾ രണ്ടു കൈ നീട്ടി സ്വീകരിക്കാന്നല്ലാ പറയണ്ടേ?
0: എടോ കരണ, ഇപ്പോഴത്തെ പുതിയ കാലമായോണ്ട് നമുക്ക് ഇതെല്ലാം ആദ്യമേ മുൻകൂട്ടി അറിയാൻ പറ്റൂ. എക്സ്റേ സ്കാനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കൂ ഇതാണാന്നോ പെണ്ണാന്നോന്നല്ലോ.
1: പണ്ടെല്ലാം നമ്മള് ജ്യോത്സ്യന്മാരുടെ അടുത്തേനും പോവാ, ഇതറിയാൻ വേണ്ടിട്ട്.
0: ഓ അങ്ങനെ
1: ഭാര്യ വലിച്ചിട്ട് ഒരു നോട്ടല്ലേ, ഇതാണാന്നോ പെണ്ണാന്നോ അവര് പറയൂലേ വ്യക്തമായിട്ട്.
0: ചെലയാക്ക് കൈ നോക്കുമ്പോ തിരിയൂ ഇതാണാന്നോ പെണ്ണാന്നോന്ന് അവരെ മുഖം നോക്കിട്ട് പറയുന്നവര് വരെയുണ്ട്.
1: പിന്നെ
2: ശാസ്ത്രീയമായി നമ്മുടെ അമിനത്ത് പറഞ്ഞ പോലെ ഒരു സംവിധാനം ഉണ്ട് ജനിക്കുന്ന കുഞ്ഞ് ഏതാണെന്ന് മനസ്സിലാക്കാൻ. പക്ഷെ അത് കരണം പറഞ്ഞ പോലെ അത് പാടില്ല. അത് ചെയ്താല് ഡോക്ടറും ആശുപത്രി അധികൃതരും അത് ആവശ്യപ്പെട്ട രക്ഷിതാക്കൾക്കൊക്കെ ശിക്ഷ കിട്ടും. അങ്ങനെ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ സ്ത്രീധനം ഇന്നും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ അത് വളരെ കുറവാണെന്ന് വിചാരിക്കാം. കേരളം കുറച്ചും കൂടി വിദ്യാസമ്പന്നരുടെ സംസ്ഥാനമാണല്ലോ. അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തോടനുബന്ധിച്ച് ഒരുപാട് പണം ചെലവാകും.
1: പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയാണ് മഞ്ഞ കല്യാണം ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെല്ലാം കല്യാണം.
0: കല്യാണം കഴിക്കുന്നതിന് 3 ദിവസം പരിപാടി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റിസപ്ഷനും, നാലായോ
1: കൂടുമ്പോ മുടിയാണ്ട് ഏടിയാ പോന്നെ അമിന്താ
0: പറഞ്ഞാ മതിയാ.
1: എത്രയാണ് ശാപ്പാട്, വേണ്ടെങ്കിലും വീണ്ടും നേരം എല്ലാം വിളമ്പിട്ട് അങ്ങനെ കൊടുക്കല്ലേ, അങ്ങനെ നേരത്തി വെക്കല്ലേ മേശമില്ലല്ലോ.
0: എന്നിട്ടാ പറയുന്നു?
1: എന്നിട്ടോ തേച്ചും തിന്നാണ്ടും കൊണ്ടായിട്ട് കൊറേ കുയിലും കൊണ്ടേ ചാടുകയും ചെയ്യും.
0: പൊന്നിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ കരണ, ഇപ്പോഴത്തെ പൊന്നിന്റെ വിലക്കനുസരിച്ചിട്ട് വാങ്ങുന്നതിന് കയ്യും കണക്കുണ്ടാ.
1: അതാങ്കിലോ മുട്ടോളോ കാലോളോ.
0: എന്നിട്ട് പൈസയില്ല എന്നുള്ളൊരു പയരം പറിച്ചില്ല. എന്നിട്ടോ പൊന്നിനെല്ലാം ഒരു ക്ഷാമവും ഞാൻ കാണുന്നില്ല.
2: ആഡംബര വിവാഹങ്ങളാണ് സമൂഹത്തിലെ ആളുകള്. സ്വർണ്ണം അണിഞ്ഞിട്ടില്ലെങ്കിൽ, നല്ല സദ്യ അല്ലെങ്കിൽ, ഘോഷമായിട്ട് വിവാഹം നടത്തിയിട്ടില്ലെങ്കിലൊക്കെ ആളുകളൊക്കെ പറയും, പലതും പറയും. അത് പറയാതിരിക്കാനും മേനി നടിക്കാനും വേണ്ടി വിവാഹ ഘോഷങ്ങൾ നടത്തുന്ന ഒരു കാലം നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. ആളുകളൊക്കെ അത് ഒരു വലിയ പ്രതാപത്തിന്റെ സമ്പത്തിന്റെ ഒക്കെ പ്രകടനമായിട്ട് കാണുകയാണ്. ഇതൊക്കെ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം വരുന്ന അധിക ചെലവുകളാവും. അപ്പൊ ഒരു പെൺകുട്ടി കുടുംബത്തിൽ 1-2 പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിത സമ്പാദ്യം എല്ലാം ഇത്തരം ആഡംബര വിവാഹ ചെലവിലൂടെ തകർക്കും എന്ന് കരുതുന്ന ചില രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചോദിക്കും, ഡോക്ടറോട് സ്വകാര്യമായിട്ട് ചോദിക്കും.
1: ഡോക്ടറെ, നമ്മൾ ജനിക്കാൻ വന്ന കുട്ടിയേതാ,
0: ആണാന്നോ പെണ്ണാന്നോ?
1: പെണ്ണാണെങ്കിലോ
0: ആടെ വെച്ച് തന്നെ തീർക്കൂ.
1: വാസ്തവോ?
2: അതെ. അതായത് ഗേൾ ചൈൽഡ് അബോർഷൻ എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇത് കാരണവും പെൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്.
1: അല്ല, നേരത്തെ 1000-നേക്കാളും അധികം ഉണ്ടെന്നല്ലേ പറഞ്ഞേ?
2: ശരിയാണ്. പുതിയ കാലത്ത് അത് മാറ്റം വന്നു. ഇപ്പം നമ്മുടെ 2021 സെൻസസ് അനുസരിച്ച് ഈ കുട്ടികളുടെ അനുപാതം നോക്കി, പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം നോക്കുമ്പോൾ 1000 ആൺകുട്ടികൾക്ക് 960 പെൺകുട്ടികളേ ഉള്ളൂ. അത് വീണ്ടും 2025 ആകുമ്പോഴേക്കത് വീണ്ടും കുറയുന്നു, 929 പെൺകുട്ടികൾ മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പം അല്ലെങ്കിൽ 2011 ആറ് വയസ്സുള്ള കുട്ടിക്ക് 2021 എത്ര വയസ്സാവും?
1: അമിന്താ നിങ്ങളൊന്ന് പറഞ്ഞുകൊടുക്ക, എനിക്ക് കണക്കിന് അത്ര വലിയ ഉഷാറൊന്നല്ല.
0: അതിനോട് 10 വയസ്സ് കൂട്ടിയാ പോരേന്ന്.
1: ആ കൂട്ടിട്ട് നിങ്ങളെന്നെ അങ്ങ് പറഞ്ഞോളി
0: 16.
1: ആ അത്ര തന്നെ.
2: അതെ, പിന്നീട് ഒരു 4-5 വർഷം കൂടി കഴിയുമ്പോഴേക്കും ആ പെൺകുട്ടികള് വിവാഹപ്രായമാകും, ഇതുപോലെ എണ്ണം വളരെ കുറയും. അപ്പൊ നമ്മുടെ പുതിയ കണക്കനുസരിച്ച് നമ്മൾ ഒരുപാട് വികസനം നടത്തി, അല്ല ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറിയെങ്കിൽ കൂടി ഈ പെൺകുട്ടികളുടെ എണ്ണത്തിൽ വലിയ കുറവ് നേരത്തെ ഇല്ലാതിരുന്ന് കേരളത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ഇപ്പൊ
2: സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ സംസ്ഥാനം ഇന്ത്യയിൽ കേരളമാണ്. ആ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല നമ്മുടെ കണ്ണൂരാണ്, ഏറ്റവും കുറവ് ഇടുക്കിയിലാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും 1000 കുറവാണ് ഇപ്പം പെൺകുട്ടികളുടെ എണ്ണം. അതൊരു പക്ഷേ പ്രതിഫലിച്ചിട്ടുണ്ടാകാം നമ്മൾ ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമൂഹ വിവാഹത്തിൽ. ഒന്ന്, പെൺകുട്ടികൾ തൽക്കാലം വളരെ പെട്ടെന്ന് വിവാഹം വേണ്ട എന്ന് കരുതി മാറി നിൽക്കുന്നു. മറ്റൊന്ന്, നാട്ടിൽ പൊതുവെ പെൺകുട്ടികളുടെ എണ്ണം കുറയുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്.
1: എല്ലാം ഇങ്ങനെ പോയാ നമ്മളെന്താ ചെയ്യാ?
0: ആരിക്കറിയ കാരണം കോയന്റെ ചക്കനെല്ലാം വലുതായിട്ട് വരുന്നുണ്ടല്ലോ, പെണ്ണിട്ടുണ്ടായി പോവാ.
1: അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5-10 ആളുകൾ കൂടിയിട്ട് ഒന്നിച്ചങ്ങ് കിട്ടിക്കോട്ട്. ആമിൻതാ,
0: ഓ
1: ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാകുന്ന കാര്യമാണ്.
0: എനക്ക് 5-6 എണ്ണത്തിനൊന്നും കെട്ടണ്ടേ കരുണ?
1: വേണ്ടപ്പ, പിന്നെ കുറച്ചൊന്നിങ്ങനെ മുടിയല്ലോ ഒന്ന് ഏശം

0: ചെല്ലം നേരിയാക്കി കഴിഞ്ഞാലേ ഒരു ചുരിദാറും ടോപ്പിലിട്ട് കഴിഞ്ഞാലേ നല്ല ചാൻസ് ആണ്. നിങ്ങളെ കാണുമ്പോ അന്നേരം ഒരു 10-26 വയസ്സ് അങ്ങനെയല്ലേ തോന്നിക്കോ?
1: എന്നിട്ട്
0: എന്താണ്, ഇതേപോലെ അങ്ങ് പങ്കെടുക്കണോ? ഏറ്റവും നല്ല നോക്കിട്ട് അങ്ങ് സെലക്ട് ചെയ്യണോ? സർക്കാർ ഉദ്യോഗം ഉണ്ട്, വലിയ വലിയ പൈസക്കാരുണ്ട്, വലിയ മാളികകളിലെ ആൾക്കാർ കിട്ടു. പിന്നെന്താ വേണ്ടേ, ആദ്യം വലിയ ഡിമാൻഡ് അല്ലായിരിക്കും, പിന്നെ പെണ്ണില്ല എന്ന് പറയുമ്പോ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടാവുന്ന
1: കുട്ടരാമട്ടാ. ഞാനൊന്നും ഇവനെ കൈകാര്യം ചെയ്യട്ടെ, നിങ്ങളങ്ങ് പോടും തോന്നുന്നു.
2: തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് കരുണാകരൻ ആമനത്തോട് പറയുന്നത്. ആമനത്തയുടെ നന്മക്ക് വേണ്ടിയിട്ടല്ല അല്ലേ?
1: അല്ല, അന്നെ വേണ്ടി കുഴിയിച്ചടിക്കാനും മറക്കൂല, അങ്ങത്തോനാന്നത്.
0: ആമനത്താ, എറിയല്ലേ, എറിയല്ല,
1: വലിയ കല്ല് കിട്ടായിട്ടാ ചെറുതായി പോയി.
0: അതോ എന്നെ കൊല്ലുന്നേ.

0: ചിരിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6 FM.

0: തിരക്കേറിയ മുംബൈ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നകന്നു പോയത് മരിച്ചുപോയ തൻ്റെ മകൾ റോജയാണെന്ന് കരുതി മല്ലിക വണ്ടിയിൽ നിന്നും ഇറങ്ങി അന്വേഷിക്കുകയാണ്. പ്രഭാതഭക്ഷണവുമായി തിരിച്ചെത്തിയ ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്.
1: മല്ലിക, നീ എവിടെയാ?
0: ജയദേവനും മല്ലികയും കയറാതെ മംഗള എക്സ്പ്രസ് കൊങ്കൺ പാതകളിലൂടെ കേരളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപരിചിതമായ സ്ഥലത്ത് പലതരക്കാരായ ആളുകൾ ഭാഷയറിയാതെ പരസ്പരം കാണാനാവാതെ ജയദേവനും മല്ലികയും അവരുടെ പുനഃസമാഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക 2 ഭാഗം.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് വായനശാലയിൽ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ സേതുവിൻ്റെ പെൺമനസ്സുകളിലൂടെ എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ ചാവടി.
2: അപ്പോഴും കാണുക തന്നെയാണ് അമ്മുക്കുട്ടി. ചാവടിയുടെ അരത്തിണ്ണയിൽ തൂണം ചാരിയിരിക്കുമ്പോൾ അവളുടെ നോട്ടം തൊടിയും മുൾവേലികളും കിഴക്കൻ പാടങ്ങളും കടന്ന് ദൂരെയെങ്ങോ ചെന്ന് വീഴുന്നു. അതിനു പുറകെ പോയി എത്തിപ്പിടിക്കാൻ പണിപ്പെടുകയാണ് മൂപ്പൻ. അന്നേരം അവളുടെ കണ്ണുകളിലെ ആ പുതിയ തിളക്കവും കവിളത്തെ എണ്ണമിനുപ്പും തീരെ മനസ്സിലാവുന്നില്ലല്ലോ മൂപ്പന്. മറുവാക്കില്ലാത്ത എന്തും ഏറ്റുവാങ്ങാറുള്ള കണ്ണുകളിൽ ഇപ്പോൾ അനാവശ്യമായ ഏതോ ചില പുതിയ തോന്നലുകളുടെ ചോരപ്പാടുകൾ, അകലങ്ങളിലെ ഏതോ കാഴ്ചകൾ അവൾ തനിച്ചു കാണുന്നതുപോലെ. അമ്മുക്കുട്ടിയെ അമ്മൂട്ടിയെന്ന് തന്നെ വിളിച്ചു കുലുക്കിയപ്പോഴും നുള്ളിയപ്പോഴും അവളുടെ ചുണ്ടുകളിൽ ഒരലസമായ പുഞ്ചിരി മാത്രം. ഒടുവിൽ മുൻപേ പോയവരെ പോലെ ഈ അമ്മുക്കുട്ടിയും കിനാവ് കാണാൻ തുടങ്ങിയിരിക്കുന്നല്ലോ, മൂപ്പൻ വേവലാതിയോടെ ഓർത്തു. അതും അവൾക്കെന്നേ വിലക്കപ്പെട്ട ഏതോ പുറം കാഴ്ചകൾ. എന്തേ അമ്മൂട്ടി, മൂപ്പൻ മയത്തിൽ ചോദിക്കുകയാണ്. ഒന്നും പറയുന്നില്ല അമ്മുക്കുട്ടി. വെറുതെ തല കുടയുമ്പോൾ അവളുടെ നാവ് ഒരു ഇഴജന്തുവിനെ പോലെ വായ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്നു. വീണ്ടും ചോദിക്കുകയാണല്ലോ മൂപ്പൻ, എന്തേ അമ്മോ? അവൾ നാവ് വളച്ച് ഒരുതരം ഒച്ചയുണ്ടാക്കി. അപ്പോൾ ഇതിനു മുമ്പ് ഇതേ ചാവടിയുടെ ഇറയത്തിരുന്ന് കണ്ണുകൾ വിടർത്താൻ നോക്കിയ വേറെ ചില മുഖങ്ങൾ അയാൾക്ക് ഓർമ്മ വന്നു. ഇത്രയും ചന്തമില്ലാത്ത മുഖങ്ങൾ, ഇത്രയും വലുതാകാത്ത കണ്ണുകളും. പക്ഷേ അവരുടെ മുഖങ്ങളിൽ അങ്ങനെ വേണ്ടാത്ത ചോദ്യങ്ങൾ ഉരുണ്ടുകൂടാൻ അവസരം കൊടുത്തിട്ടില്ല ഒരിക്കലും. ചാവടികൾക്ക് നാവുകൾ പതിവില്ല, കണ്ണും കാതും കുറച്ചു മാത്രം. അതുകൊണ്ട് മുൻപേറായി തന്നെ അത്തരം വേണ്ടാത്ത പുറംകാഴ്ചകൾക്കൊക്കെ തടയിട്ട് നാലു ചുറ്റും ഒന്നരയാൾ പൊക്കമുള്ള മുൾവേലികൾ തീർത്ത് എന്നോ ഇവളെ ഈ ചാവടിക്കകത്ത് കുടിയിരുത്തുമ്പോൾ ഇങ്ങനെയൊരിടങ്ങേറ് ഒരിക്കലും കാത്തതല്ലോ. ഏതൊക്കെയോ പുതിയ കാഴ്ചകൾ അവളുടെ മുഖത്ത് മിന്നിമറയുന്നത് കാണാനാവുന്നുണ്ട് മൂപ്പന്. എന്തേ അമ്മോ? ഒന്നുമില്ല മൂപ്പ. എന്നാലും എന്തൊക്കെ ഉണ്ടല്ലോ മൂട്ടി. ലേശം കഴിഞ്ഞപ്പോൾ അവൾ എന്തോ ഓർത്തും മെല്ലെ പറയുന്നത് കേൾക്കായി. ഇപ്പോൾ ഞാൻ കാണുവാണല്ലോ മൂപ്പ. എന്തേ എന്തേ അമ്മൂട്ടി? കണ്ണൻകുട്ടി മൂപ്പൻ പരിഭ്രമത്തോടെ ചോദിക്കുന്നു. എന്തൊക്കെയോ എന്തൊക്കെയോ മൂപ്പ. അപ്പോൾ അവളുടെ മുഖത്ത് ഏതോ ചില പുതിയ കാഴ്ചകളുടെ പരിചയക്കേടും വേവലാതി. എന്നുവെച്ചാ എനിക്കൊരു നിശ്ചയമില്ല മൂപ്പ. ഒക്കെ എന്തോ പോലെ അവളുടെ വല്ലാതെ വലിപ്പം വെക്കുന്ന കണ്ണുകളിലേക്ക് തന്നെ തുറച്ചു നോക്കി ആ കാഴ്ചകളെ തോണ്ടിയെടുക്കാൻ നോക്കുകയാണ് മൂപ്പൻ. അപ്പോൾ അമ്മുക്കുട്ടിക്ക് ചെറിയൊരു ചിരി വരുന്നുണ്ട്. ഇതൊക്കെ മൂപ്പന്മാർക്ക് പറയാത്ത കാഴ്ചകൾ, തന്നെ മാത്രം തേടി വരുന്ന കാഴ്ചകൾ. അതോടെ മൂപ്പന്റെ വല്ലായ്മ ഇരട്ടിക്കുകയാണ്. തനിക്ക് പോലും അടർത്തിയെടുക്കാൻ മേലാത്തത്ര പശിമയോടെ പതിഞ്ഞുകിടക്കുന്ന കാഴ്ചകളോ ഇവളുടെ കണ്ണുകളിൽ. അപ്പോൾ പതിവ് പോലെ അവളുടെ നീണ്ട കണ്ണുകളിൽ ഉമ്മ വയ്ക്കാനാവുന്നില്ല മൂപ്പന്. കവളത്തൊന്ന് തൊട്ട് തലോടാൻ പോലും തോന്നുന്നില്ല. ആ കണ്ണുകളിലെ വിചിത്രമായ തിളക്കം അത്ര കണ്ട് അകറ്റി നിർത്തിയിരിക്കുകയാണ് അയാളെ. അതേ ഇരിപ്പിരിക്കുകയാണ് അമ്മുക്കുട്ടി. മുഖത്താകെ ഒരു ഉറപ്പില്ലായ്മയുടെ പന്തികേട്. അപ്പോഴും എന്തെന്ന് ചോദിക്കാനാവുന്നില്ലല്ലോ മൂപ്പന്. ആണ്ടുകൾ മൂന്നു നാല് കഴിഞ്ഞിരിക്കുന്നു ഇവളെ ഇവിടെ കുടിയിരുത്തിയിട്ട്. രാപ്പകലുകളുടെ എണ്ണങ്ങൾ തന്നെ മറന്നുപോയ നാളുകൾ. വേലങ്കുളം കാലിച്ചന്തയിൽ മേടവിഷുവിന് കന്നുവാങ്ങാൻ പോയ സിൽബന്തികളുടെ ഒപ്പം കൂടിയ പൊരുത്തുകാരൻ തുപ്രൻ. കാക്കക്കണ്ണും ഇത്തിരി കന്നത്തരവുമുള്ളവൻ. മടങ്ങുമ്പോൾ അവൻ കൂടെ കൂട്ടിയ പെണ്ണുകൾ മുഴുത്ത ഉരുക്കളുടെ മുമ്പിലായി നടുവിലായി മെലിഞ്ഞു തൊടുത്ത് അവളെ നിർത്തിയപ്പോൾ തുപ്രന്റെ മുഖത്ത് ഒരു വെടലച്ചിരി വിരിഞ്ഞു നിന്നു. മൂപ്പന്റെ മുഖത്തെ തെളിച്ചക്കുറവ് കണ്ടിട്ടാവാം പിച്ചാത്തിത്തുമ്പുകൊണ്ട് പിന്തല ചൊറിഞ്ഞുകൊണ്ട് തുപ്രൻ പറഞ്ഞു, രക്ഷക്കുറവുണ്ടാ മൂപ്പ. പിന്നെ കർക്കടകക്കോളിൽ വേണ്ട പോലെ ദേഹരക്ഷ ചെയ്താൽ അതിൻ്റെ മിനുക്കം എക്കാലത്തേക്കും കാണൂല്ലോ. ഒരു മഴക്കാലം കഴിഞ്ഞു, കർക്കടകം പോട്ടെ, ഇക്കൊല്ലത്തെ ചിങ്ങം വെളുക്കണത് ഇവിടത്തെ ചാവടിയിൽ നിന്നായിരിക്കും. അപ്പോൾ വീണ്ടും വരണുണ്ട് തുപ്രൻ പുതുപാർപ്പിൻ്റെ ഗുണവിചാരങ്ങൾ അറിയാൻ. ഇത്തിരി മാറി മുഷിഞ്ഞുരഞ്ഞ ഉടുപ്പുടവുകൾക്കുള്ളിൽ അങ്ങനെ കാറുമൂടി നിൽപ്പായിരുന്നു അമ്മുക്കുട്ടി. ആകെ ഒരു ഇണക്കക്കുറവ്. ഓർക്കാപ്പുറത്ത് കൂട്ടം പിരിഞ്ഞു പോന്നതിൻ്റെ അങ്കലാപ്പും പരവേശവും മുഖത്ത്. ഉടലിലാകെ മേടവേനലിൻ്റെ വിയർപ്പും വിങ്ങലും യാത്രയുടെ പൊടിപടലങ്ങൾ. ഒക്കെ ഒരു യോഗം തന്നെയാണേ. കൃത്യമായിട്ട് എൻ്റെ മുമ്പിൽ തന്നെ വന്ന് ചാടുമായിരുന്നല്ലോ ഓള് പറഞ്ഞു വെച്ചതുപോലെ, തുപ്രൻ ഒച്ച താഴ്ത്തി പറഞ്ഞു. കണ്ടപ്പോൾ കണ്ണെടുക്കാൻ തോന്നിയില്ല ഇത്തിരി നേരത്തേക്ക്. കൈമറിഞ്ഞു പോവാതെ അങ്ങനെ വട്ടം ചുറ്റി നിന്നു. ഇവളുടെ തുണക്ക് നിന്ന ആങ്ങള ചെറുക്കനാണെങ്കിൽ നല്ല പൂസ്. കണ്ണി കണ്ട പാണ്ടികൾ കൊണ്ടുപോയി നശിക്കണ്ടല്ലോ എന്ന് കരുതി. മൂപ്പനാണെങ്കിൽ അങ്ങോട്ടൊന്നും നോക്കുന്നതേയില്ല. പുതുവരവായ മുന്തിയ രണ്ട് കന്നുകളുടെ നെറ്റിയിലും താടയിലും അരുമയോടെ തലോടിക്കൊണ്ട് മൂപ്പൻ തുപ്രനോട് പറഞ്ഞു, ഇക്കുറിയത്തെ ചന്ത മോശമില്ലാന്ന് തോന്നണല്ലോ തുപ്രാ. ഒക്കെ നല്ല ലക്ഷണം തികഞ്ഞ നാടൻ ജനുസന്നെ. അല്ലെങ്കിലും ലക്ഷണ പെശകുള്ള വല്ലതിനെയും കെട്ടിവലിച്ച് ഞാൻ ഈ പടി കടക്കുവോ? തുപ്രൻ അങ്ങനെ പറഞ്ഞത് അമ്മുക്കുട്ടിയുടെ എവിടെയോ ഒക്കെ കണ്ണുറപ്പിച്ചുകൊണ്ടായിരുന്നു. തൊഴുത്തിൽ നിൽക്കണ അവറ്റുകളുടെ വർക്കത്തന്നെയാണോ കുടുംബത്തിൻ്റെയും? അതെല്ലോ, തൊഴുത്ത് മാത്രമല്ല ചാവടിയും. നെറ്റിയിൽ എണ്ണം പറഞ്ഞൊരു ചുട്ടി, നീണ്ടു കറുത്ത കണ്ണുകളുടെ കോണിൽ ഓരോ നേർത്തുള്ളി, അറ്റം ലേശം കൂർത്ത് ഉള്ളിലേക്ക് വളഞ്ഞ ഒത്ത കൊമ്പുകൾ, മെഴുക്കുമയം തീരെയില്ലാത്ത മുതുകിലൂടെ കൈപ്പത്തി ഓടിക്കുകയാണ് മൂപ്പൻ. നല്ല കാച്ചിയ പൊന്നിൻ്റെ നിറമുള്ള രോമങ്ങൾ ജടപിടിച്ച് കിടക്കുന്നു. കുളിർക്കിയൊന്ന് എണ്ണ തേപ്പിച്ച് തോട്ടിലേക്ക് ഇറക്കുക തുപ്രാ, മൂപ്പൻ പറഞ്ഞു. വെള്ളം കണ്ടിട്ട് തോന നാളായിന്ന് തോന്നുന്നു. അതെ അതെ, തുപ്രന്റെ ചുണ്ടുകൾക്കിടയിൽ ഇപ്പോഴും അതേ അഴുക്കു പിടിച്ച ചിരി തന്നെ. മുറുക്കാൻ ചണ്ടി തുപ്പിക്കൊണ്ട് അയാൾ പറഞ്ഞു, യാത്രയായിരുന്നില്ലേ ഇത്രയും ദിവസവും. എന്തായാലും ഇവിടെ നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ നിന്നോളണമെന്ന് ചട്ടം കെട്ടിയിട്ടുണ്ട് ഞാൻ. പിന്നെ ഉത്തരത്തിലിരിക്കണ ആ പഴയ വെള്ളിച്ചൂരലിൻ്റെ കാര്യവും എന്നിട്ടും തെളിയുന്നില്ല മൂപ്പൻ്റെ മുഖം. നല്ല ചൊവ്വുള്ള പുതിയ ഉരുക്കളെ കാണുമ്പോഴുള്ള ആ പഴയ കൗതുകം പോലും ഇല്ല ആ കണ്ണുകളിൽ. ഈ ഇടപാടിൽ മൂപ്പൻ കലശലായി പ്രസാദിച്ച് മടിശീലഴിക്കുമെന്ന് നിരീക്ഷിച്ചത് തെറ്റ്. തുപ്രൻ പേനാക്കത്തിയുടെ തുമ്പുകൊണ്ട് ഇക്കുറി ചൊറിഞ്ഞത് പിൻകഴുത്തിലാണ്. മേടവേനൽ വിങ്ങി നിന്ന് പുറത്തെ ചൂടുകുരുക്കൾക്കിടയിലൂടെ വിയർപ്പ് ചാലിടുകയാണ്. ഒന്നും പറഞ്ഞില്ല മൂപ്പൻ. ഓ, അതേ താല്പര്യമില്ലായ്മ തന്നെ. അവൾ നിൽക്കുന്ന മൂലയിലേക്ക് ഒന്ന് പാളി നോക്കുന്നത് കൂടിയില്ല. എത്രയായാലും കൂട്ടം പിരിച്ച് ഇത്രണം വരെ തെളിച്ചു കൊണ്ടെന്നില്ലേ. കുറച്ച് ദിവസം നിന്നോട്ടെ ഇവിടെയൊക്കെ തന്നെയായിട്ട് അല്ലേ? തുപ്രൻ ചൂണ്ടയിടുകയായിരുന്നു. പാളകീറുന്ന മട്ടിലുള്ള ആ പതിവ് മുരൾച്ച പോലും ഇല്ല മറുപടിയായി. ഒരു നീണ്ട കോട്ടുവായിൻ്റെ ഇടമുറിഞ്ഞപ്പോഴേക്കും തുപ്രൻ രണ്ട് ചുവട് പിന്നോട്ട് വെച്ച് അടക്കം പറഞ്ഞു. ചിലപ്പോൾ വയറുനിറയാഞ്ഞിട്ടാവും ഈ ഏറ. നാല് കൊള്ളാവുന്നവർ കൈ പെരുമാറി ശീലമില്ലല്ലോ. അതിൻ്റെ ഇണക്കക്കുറവ് കാണുന്നു വയ്ക്കുക. ആദ്യമായിട്ടല്ലേ പുഴതാണ്ടി അതിരി കടക്കണതും. വാല് പൊക്കിപ്പിടിച്ച് ഈറ്റത്തിൻ്റെ വിരിവിലേക്ക് തന്നെ തുറച്ചു നോക്കുകയായിരുന്നു മൂപ്പൻ. രക്ഷയുടെ കുറവ് അസലായിട്ടുണ്ട്, സംശയമില്ല, മൂപ്പൻ പറഞ്ഞു. ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറയാൻ ചാമിയോട്. തെല്ലൊന്നു പകച്ചുപോയി തുപ്രൻ. അയാളുടെ കണ്ണുകളിൽ വീണ്ടും ഒരു വെടിപ്പില്ലാത്ത ചിരി തെളിഞ്ഞു. എല്ലായിടത്തും ഇവിടത്തെ ഒരു കണ്ണുണ്ടാവണത് നല്ലത് തന്നെ. ഒന്ന് ഇണങ്ങിക്കിട്ടണത് വരെ മതിയല്ലോ. ശരിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ, അസലും ആണിക്കാണ്. ഇനി അന്തിക്ക് വിളക്ക് വേണ്ടി വരില്ല ചാവടിയിൽ. ഇത്തവണ ഏതാണ്ട് ഒരു പാതി മുരൾച്ച കേട്ടതുപോലെ തോന്നി തുപ്രണ്. അല്ല, ഇനി ഇഷ്ടമായില്ലാന്ന് വെച്ചാ കർക്കിടകം വരെ കാക്കണ്ടാട്ടോ. ഞാൻ വരണുണ്ട് ഈ വഴി അടുത്ത ചന്തയ്ക്ക്. അതേവരെ നിന്നോട്ടെ ഇവിടുത്തെ ചാവടിയിൽ. എത്രയായാലും പുഴതാണ്ടി ഇത്രയും വരെ പോന്നതല്ലേ. അപ്പോഴാണ് മൂപ്പൻ അമ്മുക്കുട്ടിയെ അല്പം കാണുന്നത് തന്നെ. അതും ശരിക്കുള്ള കണ്ണുകൊണ്ടല്ലാതെ വെറുമൊരു ഒഴുക്കൻ കാഴ്ച. ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അമ്മുക്കുട്ടിക്കും അയാളെ ഒരു നോക്ക് കാണാനായത്. കറുത്തിരുണ്ട്, പൊക്കം കുറഞ്ഞ്, ലേശം നരകയറി തുടങ്ങിയ കുറ്റിത്തലമുടി, കൂട്ടുപുരികങ്ങൾക്ക് താഴെ ചാമ്പൽ മൂടിയ ഒട്ടും കനിവില്ലാത്ത കണ്ണുകൾ, കഴുത്തിൽ മുഴുത്ത പുലിനഖമാല, വലത് കൈയിൻ്റെ ഉയരത്തിൽ പത്തി നിവർത്തിയ ചുറ്റുവളയം, തെങ്കാശിയിൽ നിന്നോ മറ്റോ വന്ന മുടി പറ്റ വെട്ടിയ നെറ്റിയിൽ വടുവുള്ള കന്നുപൂട്ടുകാരൻ്റെ എരിഞ്ഞു പിടിക്കുന്ന കണ്ണുകളും ആ വൃത്തികെട്ട ചൂളം വിളിയുമൊക്കെ അവൾ എന്നേ മറന്നിരിക്കുന്നു. കെട്ട നോട്ടങ്ങൾ കണ്ടാലറിയാം ആണുങ്ങളുടെ ഉള്ളിലിരിപ്പ്. അതുകൊണ്ട് തന്നെ മൂപ്പന് അവൾ കൊടുത്ത മറുനോട്ടം എന്തോ മാതിരിയായിരുന്നു. തെല്ലൊരു രസക്കേടോടെ മൂപ്പനൊന്ന് ആഞ്ഞു തിരിഞ്ഞപ്പോൾ ഒറ്റമുണ്ടിനിടയിൽ പട്ടുകോണകത്തിൻ്റെ അതിരുകൾ കാണായി. പിടിക്കാണ്ട് വരില്ല, പുള്ളിപ്പശുവിൻ്റെ താടേക്ക് തലോടിക്കൊണ്ട് തുപ്രൻ സ്വയം പറഞ്ഞു. മോശാവാറില്ല തുപ്രൻ്റെ കണ്ണൊരിക്കലും. അങ്ങനെ മേട വിഷുവിന് എങ്ങനെയോ വന്ന് കയറിയവൾ ഈ അമ്മുക്കുട്ടി. തുപ്രൻ പറഞ്ഞത് എത്രയോ നേരായിരുന്നു. അന്നത്തെ ഇടന്തടിച്ചു നിൽപ്പിന് ശേഷം ഒന്ന് ഇണങ്ങിക്കിട്ടാനായിരുന്നു പാട്. അടുക്കാൻ നോക്കുമ്പോഴൊക്കെ അകലം താനേ കൂടുന്നത് പോലെ. ഓരോ തവണയും ഓരോ മുഖവും ഓരോ പെരുമാറ്റവും. അടുത്തു ചെല്ലുമ്പോൾ പേടിയേക്കാൾ കൂടുതൽ എന്തോ അരുതായിക. മൂപ്പനേറെ പകച്ചുപോയ നാളുകൾ. ജ്യോത്സ്യന്മാരും കർമ്മികളും ആദ്യമായിട്ട് ഈ പടി കടന്നു വന്നത് അതിനുശേഷം. അവരുടെ ചുണ്ടുകളിലാണെങ്കിൽ ഏതോ ഒരുമാതിരി വശമില്ലാത്ത ചിരികൾ. നന്നേ പ്രായം ചെന്ന ഒരു തിരുമേനി മാത്രം ഗുണദോഷിച്ചു. അത്രയ്ക്ക് അങ്ങടെ ഭ്രമം വേണ്ടാട്ടോ കണ്ണൻകുട്ടി. ചാവടിയും വീടും എന്നും രണ്ടെന്നെ ആയിരുന്നല്ലോ തനിക്ക്. വെറും കമ്പാച്ച എനിക്ക് മനസ്സിലാവും. ഇത്തിരി കഴിയുമ്പോഴേക്കും അതങ്ങട അടങ്ങൂല്ലോ. പക്ഷെ ഇതൊരു തരം ഐശ്വര്യമില്ലാത്ത തോറ്റുകൊടുക്കൽ തന്നെ. അതിനുള്ള കോളോട്ട് കാണുന്നില്ല അപ്പുറത്ത്. അപ്പോൾ ഒരയഞ്ഞ ചിരി ചിരിച്ചു. ഉള്ളു പിടിച്ചിട്ട് കിട്ടണില്ലാന്ന് പറയാൻ നന്നേ മടിയുണ്ടായിരുന്നു. പോകുമ്പോൾ തിരുമേനി പറഞ്ഞു വെച്ചു, ഏലസും യന്ത്രവും ഒക്കെ ആവാം, എന്നാലും ഒരാളുടെ മനസ്സ് പിടിക്കുകയെന്ന് വെച്ചാൽ അതത്ര എളുപ്പാറ്റം ആണോടോ. അകലം കുറഞ്ഞു വന്നത് പതിയെ പതിയെ. ആദ്യമേ അവൾ പറഞ്ഞു വെച്ചു, കാര്യമൊക്കെ ശരിയെന്നെ, ഒരിക്കലും ഒന്നും ചോദിക്കരുത് എന്നെ പറ്റി. എന്തേ അമ്മൂട്ടി, വേണ്ടെന്ന് തന്നെ ചോദിച്ചാൽ പിന്നെ അമ്മൂട്ടി ഉണ്ടാവില്ലല്ലോ ഇവിടെ. മൂപ്പനൊന്ന് ചുരുണ്ടു. അവളെ പ്രസാദിപ്പിക്കാനായി പുതിയ വാക്കുകൾ തേടിപ്പോയി. ആ ചാവടി ഒരിക്കലും കേൾക്കാത്തത്ര ഇനിമയുള്ള വാക്കുകൾ. ഒന്നും അങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും അമ്മുക്കുട്ടിയുടെ മുഖത്ത് പലപ്പോഴും എന്തൊക്കെയോ പാട കിട്ടുന്നത് കാണാമായിരുന്നു. ഒട്ടും പരിചയമില്ലാത്ത കുറേ കനത്ത പാടകൾ. എനിക്ക് മനസ്സിലാവണില്ലല്ലോ മൂപ്പ ഇതൊക്കെ, അവളൊരിക്കൽ പറഞ്ഞു. ഏത്? എല്ലാം ഒക്കെ എന്തോ പോലെ. ഒന്നും മനസ്സിലാക്കാൻ നോക്കാണ്ടിരിക്കാവും നല്ലത് അമ്മൂട്ടിയെ. ഒരുപാട് മനസ്സിലായാൽ അവൾ തന്നിൽ നിന്ന് അകന്നു പോകുമെന്ന് ഭയപ്പെട്ടതുപോലെ. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രം. അതിൽ കൂടുതൽ എന്താപ്പോ തനിക്ക് മനസ്സിലാക്കേണ്ടത്? പക്ഷേ തങ്ങൾക്കിടയിലുള്ള ഏതോ ഒരു ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് അവൾ ഇടയ്ക്കൊക്കെ തുറച്ചു നോക്കുന്നത് അയാൾക്ക് കാണാനായില്ല. ചെന്നിക്കു മുകളിലെ താരണപ്പൊറ്റകളിലൂടെ അവൾ നഖമോടിച്ചപ്പോൾ അയാൾ ഇക്കിളിപ്പെട്ട പോലെ ചിരിച്ചു. ഒടുവിൽ ഇത്രയും കാലം കൂടിയിട്ട് താനിപ്പോൾ ഒരാൾക്ക് ഒരേ സമയം പലതുമാകുന്നത് പോലെ. ഉറപ്പു വരുന്നില്ല ഒന്നിലും, അതുകൊണ്ട് ഒരിക്കൽ നേരിട്ട് തന്നെ ചോദിച്ചു. അപ്പോൾ ഞാൻ നിനക്ക് ആരാ അമ്മൂട്ടിയെ? ചാവടിയുടെ പിൻവരാന്തയിൽ നിറഞ്ഞ ആകാശത്തിൻ്റെ വെണ്മയിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് അവളുടെ മടിയിൽ കിടക്കുകയായിരുന്നല്ലോ അപ്പോൾ. അവൾ പതിവ് പോലെ ഒന്നും പറഞ്ഞില്ല. അകലത്തുനിന്ന് വളരെ നേരത്തൊരു ചിരി തന്നെ തേടി വരുന്നത് അയാൾക്കൊട്ട് കാണാനായതുമില്ല. തുപ്രൻ പറഞ്ഞത് നേരായിരുന്നു. കർക്കടകം തീർന്നു. ചിങ്ങം വെളുത്തപ്പോഴേക്കും അവൾ പാർത്ത ചാവടിക്ക് നാലു ചുറ്റും പൂത്തുലഞ്ഞു കഴിഞ്ഞിരുന്നു. അതോടെ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഒരു കണ്ണു കാണാനായി ചില പഴയ കൂട്ടരും മുമ്പൊന്നും ഈ പടി കടക്കാത്ത സന്തുബന്ധുക്കളും വന്നെത്തുകയായി. അപ്പോൾ മുറ്റത്തെ നനഞ്ഞ മണലിൽ പ്ലാശിൻ കൊമ്പുകൊണ്ട് ഒരു നീണ്ട വരവരച്ചിട്ട് തെല്ലൊരു പരിചയക്കേടോടെ മൂപ്പൻ ചോദിച്ചു, ആരാവോ, എവിടെ നിന്നാവോ? കണ്ണൻകുട്ടിയെ, ഇത് ഞങ്ങളല്ലേ. ഞങ്ങളെന്ന് പറഞ്ഞാൽ? അന്നേരം മരയഴികൾക്കിടയിൽ കൂടി രണ്ട് കരിങ്കണ്ണുകൾ നീണ്ടുവരുന്നത് ആരൊക്കെയോ കണ്ടു. കുപ്പിവളകളുടെ കിലുക്കം കേട്ടവർ വേറെ ചിലരും. ആ കണ്ണുകളുടെ തിളക്കത്തിൽ ഏതോ ചില പഴയ പരിചയങ്ങൾ തേടുകയായിരുന്നു അവർ. വേലങ്കുളം ചന്തക്കടുത്ത ഉൾവഴികളിലൂടെ അവരുടെ പഴയ ചെറുപ്പം തപ്പിത്തടഞ്ഞു നടന്നപ്പോൾ ആ വളക്കിലുക്കം ഏതോ ചില പഴയ ഉണർത്തലുകളായി മാറി. പാണ്ടിച്ചൂരുവിടാത്ത ചില വിയർത്ത ഉടലുകൾ. ചെറ്റനീക്കി നൂണ്ടുകയറുമ്പോൾ വടക്കൻ പുകയിലൂടെ മണം മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. മൂപ്പൻ ഒറ്റക്കാലിൽ തിരിഞ്ഞ് കോലായിൽ നിന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ്. എന്നാലും ഇത്രണ്ടു വേണ്ടാട്ടോ കണ്ണൻകുട്ടിയെ, തൻ്റെ സ്വാർത്ഥ ചിന്ത, അതും വെറുമൊരു പെൺവിഷയത്തിൽ. അപ്പോൾ തന്നോട് തന്നെ ഒന്ന് കനത്തിൽ മൂളുകയാണ് മൂപ്പൻ. ഇവളെൻ്റെ പെണ്ണ്, എൻ്റെ മാത്രം അമ്മുക്കുട്ടി. ആരും കാണണ്ടല്ലോ ഇവളെ, ആരും കേൾക്കണ്ടല്ലോ ഇവളെ. പിച്ചിപ്പൂവിൻ്റെ മണമാണ് മൂക്കിലേക്ക് അടിച്ചു കയറുന്നത്. വേനലിൽ മുരിഞ്ഞ മണൽത്തരികളിൽ ഉപ്പൂറ്റികൾ വട്ടം തിരിയുന്നു. കഴുത്തുകൾ അറിയാതെ നീണ്ടുപോകുന്നു. വേണ്ട വേണ്ട, ദാ ആ വര കണ്ടില്ലാന്നുണ്ടോ? വേണ്ട, ദാ ആ വര കണ്ടില്ലാന്നുണ്ടോ? മൂപ്പൻ്റെ മുഖം ഇരുളുന്നു, കണ്ണുകൾ എരിയുന്നു. ഞങ്ങൾ ഒരു നോക്ക് കണ്ടുവച്ചാൽ എന്താടോ ഒരു കുഴപ്പം? തേഞ്ഞു പോണ സാധനമൊന്നുമല്ലോ. എത്രയായാലും അതൊരു ഖ്യാതിയാവില്ലേ തനിക്ക്? അങ്ങനെ ഒരു കാഴ്ചയും ഖ്യാതിയും വേണ്ടെങ്കിലോ ഇവിടെ? കുരുത്തുകയർന്നു വച്ച മൂപ്പൻ പ്ലാശിൻ കൊമ്പുകൊണ്ട് മരയഴികളിൽ മൂന്ന് തവണ തട്ടിയപ്പോൾ ആ കരിങ്കണ്ണുകൾ എങ്ങോ കാണാതായി. ഇനി താൻ ഞങ്ങളുടെ അങ്ങോട്ട് വാ, കാഴ്ചകൾ കാണാൻ. തെല്ലൊരു ചുരുക്കോടെ നാലു ചുറ്റും കേൾക്കാവുന്ന കുശുകുശുപ്പോടെ പഴയ കൂട്ടുകാർ, പഴയ ഇഷ്ടക്കാർ പടികടന്നു പോയപ്പോൾ മൂപ്പൻ ശ്വാസമൊന്ന് അയച്ചുവിട്ടു. കരക്കാരുടെ കാഴ്ചവട്ടത്തിൽ നിന്ന് ഒരാളെ മറച്ചു നിർത്തുന്നതിലെ ബദ്ധപ്പാട് അറിയാത്തതല്ല. മുമ്പുണ്ടായിട്ടുണ്ട് പഴയ സെറ്റുകാരുടെ ഓർക്കാപ്പുറത്തുള്ള ഇത്തരം വരവും പിണങ്ങിപ്പോക്കും. പക്ഷേ അതൊക്കെ ജനുസ് വേറെ. ഇവളൊരേ ഒരു അമ്മുക്കുട്ടി. തുപ്രനെപ്പോലും പിന്നെ ഇപ്പടി കടത്തിയിട്ടില്ല. അവൻ്റെ കണ്ണ് കാക്ക കണ്ണ്, പല മൂപ്പന്മാർക്ക് വേണ്ടിയും കാണുന്ന കണ്ണ്. കണ്ണുകൾ തിരുമിയുടയ്ക്കുകയാണ് മൂപ്പൻ. തനിക്കും ഈ തൊടികൾക്കും അപ്പുറമുള്ള കാഴ്ചകളൊന്നും തീരെ കണ്ടവളല്ലോ ഇവൾ, ഈ അമ്മുക്കുട്ടി. പൂരവും വേലയും കർക്കിടകവും വൃശ്ചികവും ഒക്കെ ഇതിനപ്പുറം ദൂരെ എവിടെയോ താൻ പോലും നേരാം വണ്ണം കണ്ടു തീർത്തിട്ടില്ല ഇനിയും അവളെ. ഓരോ സമയത്തായി ഓരോ താപ്പിൽ ഇത്തിരീശ ഇത്തിരീശ മാത്രം ഒരമ്മുക്കുട്ടി. ആ അമ്മുക്കുട്ടിയാണിപ്പോൾ വെറുതെ കുത്തിയിരുന്ന് വേണ്ടാത്ത ഓരോന്നൊക്കെ കാണുന്നതും അതുമിതും പറയുന്നതും. കുറ്റിത്തലമുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് ആന്തലോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് അയാൾ. പൊടുന്നനെ അമ്മുക്കുട്ടി പറയുന്നത് കേട്ടു, വേണ്ടായിരുന്നു, വേണ്ടായിരുന്നു. എന്തേ അമ്മൂട്ടിയെ, ഒക്കെ എന്തേ? ഇപ്പോൾ എന്തോ പോലെ അന്തിച്ചു പോവുകയാണ് മൂപ്പൻ. ഇത് അമ്മുക്കുട്ടിയുടെ ഒച്ചയല്ലോ, അവളിലൂടെ വേറെ ആരോ ചാട്ടുളി എറിയുകയായിരുന്നു. എന്താവോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ? മൂപ്പന് തുടരാനാകുന്നില്ല. കണ്ണുകൾ കടയുന്നു, തൊണ്ട ചൊറിയുന്നു. അവളുടെ മുഖത്തിന് കറ പിടിക്കുന്നത് പോലെ. പാണ്ടിപ്പശുക്കളുടെ കണ്ണിലേക്ക് നോക്കാറില്ലല്ലോ ആരും. അത്രയും സങ്കടം കാണണ്ടെന്ന് വെച്ചായിരിക്കും അല്ലേ? അത് അവറ്റവളുടെ വിധിയല്ലേ അമ്മൂട്ടിയെ? അതൊക്കെ ശരിക്ക് കാണാൻ പറ്റണുണ്ടല്ലോ എനിക്കിപ്പോ. അവളുടെ മുഖത്തുകൂടി മിന്നിമറയുന്ന കാഴ്ചകളിലേക്ക് തന്നെ പകച്ചു നോക്കുകയായിരുന്നു മൂപ്പൻ. വേണ്ടാത്തതൊന്നും കാണണ്ട കേട്ടോ അമ്മൂട്ടിയെ, അയാൾ വലിയ വെപ്രാളത്തോടെ അവളുടെ കണ്ണുകൾ പൊത്തിപ്പിടിക്കാൻ നോക്കി. ഇപ്പോഴാ ശരിക്ക് കാണാൻ പറ്റണതെങ്കിലോ, ചിലർക്ക് ഇരുട്ടത്താവും തെളിഞ്ഞ കാഴ്ച ഒക്കെ തോന്നലെന്നെ. വേണ്ടാത്ത ഒരുട്ടം തോന്നലുകൾ ഒഴിവാക്കാവും നല്ലതമ്മൂട്ടിയെ. അവനോന് വേണ്ടത് മാത്രം കാണണമെന്ന് വെച്ചാ അതിന് പുണ്യം ചെയ്യണം. ഇത്രയും കാലം ഒപ്പം കഴിഞ്ഞിട്ട് ഇത്രയും കാലം കൊതിപ്പിച്ചിട്ട്. മൂപ്പൻ കരയാൻ പോകുന്നത് പോലെ അയാൾ തൻ്റെ കറുത്തുരുണ്ട വിരലുകൾ നീട്ടി അവളുടെ പാദങ്ങളിൽ തൊടാൻ നോക്കുകയാണ്. അയാളുടെ കൈത്തണ്ടയിലെ മുഴുത്ത പൊൻചങ്ങലയുടെ കൊളുത്തുകൾ ഉള്ളംകാലിൽ ഉരസിയപ്പോൾ അമ്മുക്കുട്ടി തിടുക്കത്തിൽ കാലുകൾ വലിച്ചു. കാലിച്ചന്തകളിൽ തരകിന് വരുന്നവർ രണ്ടും കെട്ടവർ. പൊടുന്നനെ അവളുടെ ഒച്ച കേട്ടപ്പോൾ അയാളൊന്ന് ഞെട്ടി. പക്ഷെ നമ്മുടെ തുപ്രൻ എത്രയോ നല്ലവൻ, അമ്മൂട്ടി എനിക്ക് കൊണ്ടത്തന്നവൻ. അവൻ്റെ കണ്ണ് കാക്ക കണ്ണ്, പൊരുത്തുകാരൻ്റെ കണ്ണ്, ചെമ്മണ്ണിലേക്ക് വഴി നടത്തുന്ന ചീത്ത കണ്ണ്. എന്തോ വല്ലാതെ തർക്കിക്കാനും ചാഠ്യം പിടിക്കാനും തോന്നുന്നുണ്ട് മൂപ്പനിപ്പോൾ. നോട്ടം തെളിഞ്ഞതിൽ പിന്നെ ആദ്യമായി തൻ്റെ കണ്ണുകൾ വല്ലാതെ നീറുന്നതും കവിളുകൾ നനയുന്നതും മൂപ്പൻ അറിയുന്നു. ഈ ചാവടിയിൽ പകൽവെട്ടം കടന്നത് നീ വന്നതി പിന്നെ. ഞാൻ ആദ്യമായിട്ട് മനസ്സ് നിറഞ്ഞ് നിലാവ് കണ്ടതും നീ വന്നേ പിന്നെ. മതി മതി എന്ന മട്ടിൽ കൈകൾ പൊക്കുന്നു അമ്മുക്കുട്ടി. പൂവൻ കോഴി മുട്ടയിടാൻ തുടങ്ങിയതും അതിനുശേഷാന്ന് പറഞ്ഞില്ല. അമ്മുക്കുട്ടി ഊറിച്ചിരിക്കുന്നു. കട്ട വിണ്ട് കിടക്കുന്ന ചുവന്ന പാടങ്ങളിലൂടെ അവളുടെ കാഴ്ച വീണ്ടും ദൂരെയെങ്ങോ പോയി കൊഴിയുകയാണ്. ചാവടിയുടെ അരത്തിണയിൽ ചാരി നിന്ന് മൂപ്പൻ വീണ്ടും അതേ നോട്ടത്തിന് പിറകെ തഞ്ചത്തിൽ കൂടാൻ നോക്കുന്നു. പാടത്തുനിന്ന് ഇളം ചൂടുള്ള കാറ്റ് വീശി കയറുകയാണ്. കാറ്റിൽ പറ്റിപ്പിടിച്ച ചെമ്മൺ തരികൾ തട്ടിക്കളയാൻ പണിപ്പെടുന്നു അമ്മുക്കുട്ടി. വേണ്ടായിരുന്നു, പെട്ടെന്നവൾ വീണ്ടും പറഞ്ഞു. അമ്മൂട്ടി അമ്മൂട്ടി പോവുമല്ലോ ഒരു ദിവസം. തരിച്ചിരിക്കുകയാണ് മൂപ്പൻ. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എന്നാലും പോവും. എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. അതിനെന്താ അവിടെ നിനക്കൊരു കുറവ്? ഇഷ്ടമില്ലേ? ഒരു എതിർവാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നെങ്കിലും? ഞാൻ മറ്റു മൂപ്പന്മാരൊക്കെ അങ്ങനെയാന്നാ വിചാരം. അമ്മുക്കുട്ടി ഒന്നമർത്തി മൂളുമ്പോൾ അതിനു പിറകിലുള്ള പൊരുളുകൾ തേടിപ്പോകാൻ എന്തുകൊണ്ടോ തീരെ മനസ്സു വരുന്നില്ല മൂപ്പന്. ഇത്രയും നാളത്തെ ഒത്തുപാർപ്പിൽ അങ്ങനെ വേണ്ടാത്ത തോന്നലുകൾ കടന്നു വരാറില്ലല്ലോ തങ്ങൾക്കിടയിൽ. ഇവൾ എൻ്റെ പെണ്ണ്. എത്രയോ പൊറുതികൾക്കിടയിൽ ആദ്യമായി ഏതോ ചില വലിയ പൊരുത്തങ്ങളുടെ ഇഴയെടുപ്പവുമായി എവിടുന്നോ വന്നു കയറിയവൾ. അത്രമാത്രം അറിഞ്ഞാൽ മതിയല്ലോ എനിക്കിപ്പോൾ. വേലങ്കുളം ചന്ത, വലിയ ചന്ത. അമ്മുക്കുട്ടി പെറുപെറുക്കുന്നത് കേട്ടു. വേണ്ടാട്ടോ അമ്മോ, തൻ്റെ ഒച്ച വല്ലാതെ ഇടറുന്നത് മൂപ്പൻ അറിയുന്നു. അതൊന്നും കാണാതെ കേൾക്കാതെ അവൾ തുടരുകയാണ്. പണ്ടൊരിക്കൽ കേട്ടറിഞ്ഞ് ചന്ത കാണാൻ പാണ്ടിയിൽ നിന്ന് വന്നു ആണൊരുത്തൻ. എണ്ണക്കറുപ്പ് നിറത്തിൽ നീണ്ടു നിവർന്ന് ലേശം തള്ളിയ വലിയ കണ്ണും വലിയ മൂക്കുമായി ഒരാൾ. പുറകോട്ട് നീട്ടിയിട്ട മുടി, കാതിൽ പിച്ചള വളയങ്ങൾ. അങ്ങനെ അമർത്തിച്ചവിട്ടി രണ്ടു ചുറ്റേ നടന്നുള്ളൂ അയാൾ. ആരുടെ നേരെ നോക്കാതെ ഒന്നും കാണാതെ. അപ്പോഴേക്കും അനക്കമില്ലാണ്ടായല്ലോ ചന്തയിൽ. ഒരാളെ മാത്രം കാണായിരുന്നല്ലോ ചന്തയും ഉരുക്കളും. എന്നിട്ട് അയാൾ? മൂപ്പൻ്റെ ഒച്ച പൊങ്ങി. വന്ന പോലെ തന്നെ തിരിച്ചു പോയില്ലോ അന്ത്യാവണേന് മുൻപ്. പിന്നെയൊട്ട് വന്നതുമില്ല. ആരൊക്കെയോ വെറുതെ കാത്തത് മാത്രം മിച്ചം. അന്ന് വിരിച്ചിട്ട വിരിപ്പായകൾ ചുരുട്ടാൻ പോലും വിഷമമായി ചിലർക്ക്. അപ്പോൾ അവളുടെ കണ്ണുകളിൽ കാണാതായ ആ വിചിത്രമായ തിളക്കത്തിൻ്റെ ആഴം തേടുകയായിരുന്നു മൂപ്പൻ. മൂപ്പനായിരിക്കും ഏതെങ്കിലും കരയിലത്തെ. തൻ്റെ ശബ്ദത്തിൽ ആ പഴയ കുശുമ്പ് കലരുന്നത് മൂപ്പൻ അറിഞ്ഞു. ഉവ്വ് ഉവ്വ്, അമ്മുക്കുട്ടിയുടെ ചുണ്ടുകൾ കൂടി. മൂപ്പന്മാർക്ക് എവിടെയാ കൈത്തഴമ്പും വെയിലേറിൽ ചുവന്ന മുഖവും? അവൾ മുറ്റത്തിൻ്റെ ഇറമ്പിലേക്ക് ആഞ്ഞു തുപ്പിയപ്പോൾ മൂപ്പൻ തിടുക്കത്തിൽ വഴുതി മാറി. അമ്മൂട്ടിയും പോവല്ലോ ഒരു ദിവസം, അവൾ മെല്ലെ പറഞ്ഞു. എങ്ങോട്ട്? വീണ്ടും അതേ അന്തിച്ച ചോദ്യം. എങ്ങോട്ടെങ്കിലും. എനിക്ക് മനസ്സിലാവണില്ലല്ലോ അമ്മൂട്ടിയെ. എനിക്കും.

0: ആവണതൊക്കെ തന്നിട്ടില്ലേ ഞാൻ? പട്ടുചേലയും പൊൻപണ്ടങ്ങളും തട്ടും മുട്ടും അങ്ങനെ ചോദിക്കണതൊക്കെ ആവോ എന്നുവച്ചാ? അവൾ അയാളുടെ മുഖത്തേക്ക് തന്നെ തറപ്പിച്ചു നോക്കുകയാണ്. അവൾ വേറെന്തോ പറയാൻ നോക്കുന്നു. ഇപ്പോൾ ഈ മൂപ്പനെ കണ്ടാൽ എന്തോ പോലെ, ഓരോ സമയത്ത് മൂപ്പൻ ഓരോ പോലെ. എനിക്ക് നീ എപ്പോഴും ഒന്നന്നെയാണല്ലോ. അത് മൂപ്പന്മാരുടെ നോട്ടക്കുറവ്. അവൾ ഒച്ചയില്ലാതെ ചിരിച്ചു. ഉപ്പൂറ്റികൊണ്ട് പരുക്കൻ തറയിൽ കാലുരസുന്ന അസുഖകരമായ ഒച്ച. തൻ്റെ പെരുവിരലിലൂടെ എന്തോ തരിച്ചു കയറുന്നത് മൂപ്പൻ അറിയുന്നു. ഞാനൊരുട്ടം ചോദിച്ചാൽ നേരു പറയൂ അമ്മൂട്ടിയെ. എന്തേ? അമ്മൂട്ടിക്ക് ഇഷ്ടമായിരുന്നില്ലേ എന്നെ? ആവോ, വല്ലാതെ ഒന്ന് പരുങ്ങിപ്പോയി മൂപ്പൻ. അമ്മൂട്ടിയെ ആദ്യമായിട്ട് തൊട്ടത് ഞാനാന്ന് പറഞ്ഞല്ലോ ഒരിക്കൽ. മോഹമുണ്ടായിട്ട് തൊടുമ്പോഴല്ലേ തൊടലാവുള്ളൂ. അപ്പോൾ മോഹമുണ്ടായിട്ടില്ലേ ഒരിക്കലും? മൂപ്പൻ്റെ തൊണ്ടയടഞ്ഞു. ഇത്രയും കാലം എൻ്റെ ഒപ്പം പാർത്തിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? അയാളുടെ കണ്ണുകളിൽ സങ്കടം കണ്ടപ്പോൾ അവൾ പറയാൻ വന്ന വാക്കുകൾ വിഴുങ്ങി. എന്നാലും എന്തൊക്കെയോ തള്ളിക്കയറി വന്നപ്പോൾ അവൾ സ്വയം പറഞ്ഞു, ശരിയാണ്, ഒരിക്കൽ ഒരിടത്ത് വെച്ച് ഒരാളോട്. അപ്പോൾ അവളുടെ കൺമുന്നിൽ എണ്ണക്കറുപ്പിൽ നീണ്ടു നിവർന്നൊരുടൽ വിരിഞ്ഞു നിൽക്കുന്നത് മൂപ്പന് കാണാനായില്ല. ലേശം തള്ളിയ വലിയ കണ്ണുകളും വലിയ മൂക്കും പിറകോട്ട് നീട്ടിയിട്ട മുടി, കാതിൽ ചെറിയ പിച്ചള വളയങ്ങൾ. അമ്മൂട്ടിക്ക് പോവാൻ കഴിയോ എന്നെ വിട്ടിട്ട്? ഒച്ച ചെലമ്പിപ്പോവുകയാണ്. മൂപ്പൻ സങ്കടപ്പെടരുത്, അങ്ങനെ പറയാനാഞ്ഞെങ്കിലും അയാളുടെ അപ്പോഴത്തെ ആ തളർന്ന ഭാവം അവളുടെ ഉള്ളിൽ എന്നോ മറച്ചിട്ട ചില പഴയ രാത്രികളെ ഉണർത്തുകയായി. തൻ്റെ ഒച്ചകൾക്ക് താനേ കനം വെക്കുന്നത് അവൾ അറിഞ്ഞു. മൂപ്പന്മാർക്ക് ഓരോ ചാവടികളും കളപ്പുരകളും പൊടുന്നനെ എന്തോ ഓർത്ത് അവൾ കൂട്ടിച്ചേർത്തു. ഓരോ മാതിരി തൊടലും. വീണ്ടും അവൾ തന്നെ ആകെയൊന്ന് കാണാൻ ശ്രമിക്കുന്നത് പോലെ മൂപ്പന് തോന്നി. അപ്പോൾ പ്രാചീനമായ ഏതോ ധിക്കാരഭാവത്തിൽ തൻ്റെ മുഖം കൊടുക്കാതെ മാറ്റിപ്പിടിക്കാൻ പണിപ്പെടുകയായി അയാൾ. നീ പോയാൽ ഈ ചാവടി പിന്നെയും ഒഴിഞ്ഞ് അതേ പഴയ ഇരുട്ടും ചാരവും ഒക്കെയായി. ആ ശബ്ദം വികൃതമായി മുറിയുമ്പോൾ വീണ്ടും ഒന്ന് ചിരിക്കാൻ നോക്കുന്നു അമ്മുക്കുട്ടി. അതിനിനിയും വരുമല്ലോ കാക്ക കണ്ണുകളുള്ള ചില തുപ്രന്മാർ പുതിയ ഉരുക്കളുമായിട്ട്. അതൊക്കെ പഴയ കഥകൾ അമ്മൂട്ടിയെ. നീ വന്നേ പിന്നെ ഈ പടി കടത്തിയിട്ടില്ല അവനെ. അത് കള്ളമാണെന്ന് അമ്മൂട്ടിക്കറിയാം. മൂപ്പന്മാരുടെ ഒളിപ്പുരകൾ കണ്ടവരാരുണ്ട്? ഉറ്റവും പ്രമാണിത്വവുമുള്ളവർക്ക് അത്രയും താവളങ്ങളും കെട്ടുപാടുകളും. ചാവടികൾ കണ്ടാലറിയാം മൂപ്പൻ്റെ ഊരിലെ പഞ്ഞം. ഇനിയിപ്പോൾ അമ്മൂട്ടിക്കും തരാവുമായിരിക്കും അല്ലേ? അതുപോലെ വേറൊരു ചാവടി, വേറൊരു ഊരിൽ, വേറൊരു മൂപ്പൻ, കുറച്ചുകൂടി ചെറുപ്പായിട്ട് അല്ലേ? മൂപ്പൻ്റെ കണ്ണുകളിൽ സങ്കടത്തെക്കാൾ കൂടുതൽ അസൂയയാണെന്ന് അവൾക്ക് തോന്നി. ഉരുക്കൾ കൈമറിയുമ്പോൾ നോവാറില്ലല്ലോ മൂപ്പന്മാർക്ക്. വേണ്ടാട്ടോ അമ്മൂട്ടിയെ. ഇപ്പം മൂപ്പൻ്റെ മുഖം എന്തോ പോലെ, അവൾ ആവർത്തിച്ചു. മൂപ്പൻ്റെ തല പതിയെ കുനിഞ്ഞു. ഈ അമ്മുക്കുട്ടിയെ തനിക്കിനിയും ശരിക്ക് കാണാനായില്ലല്ലോ എന്നയാൾ ഓർത്തുപോയി. ഒക്കെ കുറേ പുറം കാഴ്ചകൾ. ഒരു നാൾ അവളെ തേടിയും പുതിയ കാഴ്ചകൾ എത്തുമെന്നും അവൾ നിവർന്നു നിന്ന് തൻ്റെ നേരെ ചോദ്യങ്ങൾ എറിയുമെന്നും ഒരിക്കലും നനച്ചതല്ലോ. ചോദ്യങ്ങൾ നേരിട്ട് പരിചയമില്ല മൂപ്പന്മാർക്ക്. അപ്പോൾ കന്നുകളിറങ്ങാത്ത വിളയിറങ്ങാത്ത പാടങ്ങളിലൂടെ ഒരു നരച്ച പൊടിക്കാറ്റടിച്ചു കയറുന്നുണ്ടായിരുന്നു. ആ പൊടിപടലങ്ങൾക്കിടയിൽ തൻ്റെ വെളിമ്പുറ കാഴ്ചകൾ മങ്ങുന്നതും തെളിയുന്നതും നോക്കിയിരുന്നു അമ്മുക്കുട്ടി. ആ ഇരിപ്പിൽ പകൽ ചൂട് പതിയെ അമർന്നതും ചൂടുവിടാത്ത ഇളങ്കാറ്റുമായി സന്ധ്യയുടെ കിതപ്പുകൾ അടുത്തെത്തിയതും അവൾ അറിഞ്ഞില്ല. മൂപ്പൻ അപ്പോഴേക്കും അവളുടെ മടിയിൽ ചുരുണ്ടുകൂടി കിടന്ന് മയക്കത്തിലായി കഴിഞ്ഞിരുന്നു. അവൾ അയാളുടെ ചൂട് കുരുക്കൽ പൊങ്ങിയ പരുക്കൻ മുഖത്തേക്ക് വലിയ വാത്സല്യത്തോടെ നോക്കി. നരവീണ കുറ്റിത്തലമുടിയിൽ നിന്ന് രണ്ട് ഈരുകളെ തോണ്ടിയെടുത്ത് ഞെരടിക്കളയുമ്പോൾ അയാളൊന്ന് മുരണ്ടതുപോലെ തോന്നി. ഏതോ ഇരുണ്ട സ്വപ്നത്തിൻ്റെ നിഴലുകൾ ആ മുഖത്തുകൂടി നീങ്ങിപ്പോകുന്നതുപോലെ. ആകെ നനഞ്ഞു കുതിർന്ന മടിത്തട്ടിൽ നിന്ന് ആ ഭാരിച്ച തല താഴെ ഇറക്കി വെച്ച് അമ്മൂട്ടി ഉറക്കെ ശ്വാസം വിട്ടു. പിന്നെ അവൾ അങ്ങനെ നീണ്ടു നിവർന്നു നിന്ന് ചുറ്റും നോക്കി. അപ്പോൾ ആദ്യമായി തനിക്കെത്രയോ ദൂരം തനിച്ച് കാണാനാവുന്നല്ലോ എന്ന് തെല്ലൊരു അത്ഭുതത്തോടെ മനസ്സിലാക്കി. കിഴക്കൻ പാടങ്ങൾക്കും ചെമ്മൺ പാതകൾക്കും അപ്പുറം ചെരുവുകൾ വെട്ടിയിറങ്ങി ചുവന്ന കുന്നുകൾ, അതിനുമപ്പുറം ചുവന്നുവരുന്ന ആകാശ ചെരിവ്, ഒക്കെ കുറേ പുതിയ കാഴ്ചകൾ. അല്പം ദൂരെയായി വലിയൊരു കാലിക്കൂട്ടം പൊടിപറത്തിക്കൊണ്ട് കുന്നിറങ്ങി വരുന്നത് അവൾ കണ്ടു. ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾക്കിടയിൽ തളർച്ചയോടെ ആടുന്ന തലകൾ, തേങ്ങിപ്പോകുന്ന കുളമ്പുകൾ, കൂട്ടിക്കെട്ടിയ ചായം പുരട്ടിയ കൊമ്പുകൾ. അവൾക്കിടയിലുള്ള കണ്ണുകളിലെ സങ്കടം അപ്പോഴവൾക്ക് തെളിഞ്ഞു കാണാനായില്ല. പക്ഷേ തൻ്റെ കാലുകൾ പതുക്കെ മുന്നോട്ട് നീങ്ങുന്നത് മാത്രം അവൾ അറിഞ്ഞു. മുറ്റവും തൊടിയും കടന്ന് പുതിയ വെളിമ്പുറമ്പുകളിലേക്ക്. അപ്പോൾ പുറകിൽ മൂപ്പൻ നന്നെ ഉറക്കെ കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു. അത് അവൾ കേട്ടതേയില്ല.
1: ഇപ്പോൾ കേട്ടത്

മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ സേതുവിന്റെ പെൺമനസുകളിലൂടെ എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ ചാവടി, അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.

സാനി പനി ബമ്മ വാ മഗ മഗ ഗരി

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: മധുര ഗീതങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം.
2: മധുര ഗീതങ്ങൾ.
1: മധുരഗീതങ്ങളിൽ ഇന്ന് പല്ലവിയിൽ തണൽ എന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം 1966 പുറത്തിറങ്ങിയ കരുണ എന്ന ചിത്രത്തിലേതാണ്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം, ആലാപനം ഗാനഗന്ധർവൻ യേശുദാസും എസ് ജാനകിയും ചേർന്ന്.

യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രം ശിശിരത്തിൽ ഒരു വസന്തം. 1980 ചിത്രം പുറത്തിറങ്ങിയത്.

1982 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കോരിത്തരിച്ച നാൾ. ചെറിയൻ കീഴ് രാമകൃഷ്ണൻ നായരാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം MK അർജുനൻ. ചിത്രത്തിനുവേണ്ടി ഗാനം ആലപിച്ചിരിക്കുന്നത് ഗാനഗന്ധർവൻ യേശുദാസ്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ പല്ലവിയിൽ തണൽ എന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം ആലോലം എന്ന ചിത്രത്തിലെ ഗാനം. 1982 ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കരാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ഇളയരാജ, എസ് ജാനകിയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

അടുത്ത ഗാനം കെ വി ശബരിമണി ഗാനരചന നിർവഹിച്ച്, വേഴപ്ര നാണുക്കുട്ടൻ സംഗീതം പകർന്ന് ചെങ്ങന്നൂർ ശ്രീകുമാർ ആലപിച്ച ഗാനമാണ്. ചിത്രം സാലഭഞ്ചിക. 1989 ചിത്രം പുറത്തിറങ്ങിയത്.

മധുരഗീതങ്ങളിലൂടെ ഇനി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്നാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരു യാത്രാമൊഴി. 1997 ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ഇളയരാജ.

0: മധുരഗീതങ്ങൾ.
1: പല്ലവിയിൽ തണൽ എന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1998 പുറത്തിറങ്ങിയ ഇളമുറത്തമ്പുരാൻ എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പ് ഗാനരചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസും രവീന്ദ്രനും ചേർന്നാലപിച്ച ഗാനം.

വിധു പ്രതാപ്, രജു ജോസഫ്, രമേഷ് ബാബു, സിസിലി എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം മധുരഗീതങ്ങളിലൂടെ കേൾക്കാം. ചിത്രം ക്ലാസ്മേറ്റ്സ്. 2006 ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ശരത് വയലാർ. സംഗീതം അലക്സ്.

മധുരഗീതങ്ങളിൽ ഇനി ഭരണിക്കാവ് ശിവകുമാർ വരികൾ എഴുതി, ആർ കെ സോമശേഖരൻ സംഗീതം പകർന്ന് ഭാവന രാധാകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഈ അഭയതീരം 2006 ചിത്രം പുറത്തിറങ്ങിയത്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ പല്ലവിയിൽ തണൽ എന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി കോക്ടെയിൽ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 2010 ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രത്തിനു വേണ്ടി അനിൽ പനച്ചൂരാനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം രതീഷ് വേഗ, വിജയ് യേശുദാസും തുളസി യതീന്ദ്രനുമാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഇനി കേൾക്കാം. സൈനു പള്ളിത്താഴത്ത് ഗാനരചന നിർവഹിച്ച് അനിൽ ഗോപാലൻ, കെ എ ലത്തീഫ് എന്നിവർ സംഗീതം പകർന്ന് വിജയ് യേശുദാസും സുജാത മോഹനും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ. 2013 ചിത്രം പുറത്തിറങ്ങിയത്.

വിനീത് ശ്രീനിവാസൻ, മൃദുല വാര്യർ എന്നിവർ പാടിയ ഗാനമാണ് മധുരഗീതങ്ങളിൽ ഇനി. ബി കെ ഹരിനാരായണനാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീതം ഗോപി സുന്ദർ. ചിത്രം ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര. 2015 ചിത്രം പുറത്തിറങ്ങിയത്.

0: പ്രിയ ശ്രോതാക്കളെ, പല്ലവിയിൽ തണൽ എന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ, ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.
1: ഞാൻ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

നഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാക

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകം 5, ഹിജ്റാവർഷം 1447, സഫർ 6, ശകവർഷം 1948, ആഷാഢം 30, 2026 ജൂലൈ 21, ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.